ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 7, കൊലവർഷം 1202, ചിങ്ങം 13, 2026 ഓഗസ്റ്റ് മാസം 29 തീയതി ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:39. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാ ഹെഡ്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം ഡോക്ടർ എസ് ശ്രീദേവി അവതരിപ്പിക്കുന്നു.
1: അടുക്കളയിൽ നിന്ന് ആസ്വാദന പാഠങ്ങൾ സ്ത്രീകൾ മാത്രം പഠിച്ചാൽ പോരാ. ആസ്വാദനത്തിൻ്റെ പാഠങ്ങൾ അടുക്കളയിൽ നിന്ന് കുട്ടികളും പുരുഷന്മാരും എല്ലാവരും പഠിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, പണ്ടത്തെ അരി അരിക്കുന്നത് ഓർക്കുന്നു? അരി ഒരു വലിയ ചരുവത്തിലിട്ട് വെള്ളം രണ്ടു മൂന്ന് കഴുകും, പിന്നെ അരിക്കാൻ തുടങ്ങും. ഒരു പ്രത്യേക താളത്തിൽ ഇടതു കൈ കൊണ്ടുവന്നിട്ട് ഇടഞ്ഞിടഞ്ഞ് പാത്രത്തിൻ്റെ അടിയെത്തുമ്പോൾ കല്ലും നെല്ലും അരിയും ശേഷിക്കുന്നതിൽ നിന്ന് നെല്ലെടുത്ത് തിരുമ്മി ഉമി കളഞ്ഞ് അതിടും. അരി ഒറ്റയ്ക്കൊറ്റയ്ക്ക് പെറുക്കിയിട്ട് കല്ലു മാത്രം എറിഞ്ഞു കളയും. അല്ലാതെ ഏകദേശം അടിയറ്റമെത്തുമ്പോൾ സംശയത്തിൻ്റെ ആനുകൂല്യം കല്ലിന് കൊടുത്തുകൊണ്ട് അരിയും കല്ലും ചേർന്ന മിശ്രിതം ഒന്നും എറിഞ്ഞു കളയുകയില്ല. ഈ സൂക്ഷ്മത സാഹിത്യാസ്വാദനത്തിലേക്ക് നിങ്ങൾ വിന്യസിപ്പിച്ചു നോക്കണം. ഒരടുപ്പിൽ അരിയും മറ്റേ അടുപ്പിൽ പരിപ്പും കിടന്ന് തിളയ്ക്കുന്നു. പരിപ്പിലെ വെള്ളം തീരുന്തോറും കഞ്ഞിവെള്ളം നേർത്തത് കോരിക്കോരി ഒഴിക്കാം. അരിയിൽ പച്ചവെള്ളം ഒഴിക്കുകയില്ല. തിളക്കാറായ വെള്ളം അരിയിട്ട് കഴിഞ്ഞാൽ പൊങ്ങി വരുന്നത് കോരി ഒരു ചരുവത്തിൽ വെച്ചിട്ടുണ്ട്. അതാണ് അരിയുടെ വെള്ളം തീരെ തീരെ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിള വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വിറകിൻ കൊള്ളി കെടുത്തി അടുപ്പിന് പുറത്തേക്ക് വെക്കും. പണ്ടത്തെ സിമറിംഗ് ആണ് ഇത്. ഇത് ഒരു ഇക്കോണമിയും അതേസമയം വെറുതെ തീ കളയാതിരിക്കുന്നതിനും സാധിക്കുന്ന ഒരു പാകമാണ്. സാഹിത്യാസ്വാദനത്തിലും ഇത്തരം കാര്യങ്ങൾ ചേരും. ആധിക്യവും വേണ്ട, ന്യൂനവും വേണ്ട, കൃത്യം പാകത്തിന്. ഇതാണല്ലോ ഔചിത്യ ദീക്ഷ എന്ന് പറയുന്നത്. ചില കറികൾക്ക് കടുക് വറക്കും, ചിലതിന് പച്ച വെളിച്ചെണ്ണ, പച്ചക്കറിവേപ്പില. മെഴുക്ക് വരട്ടിക്കും മീനിനും കടുക് വറക്കാത്തവർക്ക് കടുക് താളിച്ചത് രസിക്കുകയില്ല. പൂർവ്വപരിചയം സ്വാദിന് കൂട്ടാണെന്ന് കല ആസ്വദിക്കുമ്പോൾ ഓർക്കുക. ഉപ്പ്, മുളക്, പുളി ഇതെല്ലാം ഒന്ന് മുമ്പോട്ട് നിൽക്കും ചിലയിടങ്ങളിൽ, എല്ലാം ഒന്ന് മയത്തിൽ പിറകോട്ട് നിൽക്കും വേറെ ചിലയിടങ്ങളിൽ. സാഹിത്യാസ്വാദനത്തിലും ആസുരവും സാത്വികവും രാജസവും ഒക്കെ ഇങ്ങനെ വരുന്നതുണ്ട്. എത്ര സ്വാദോടെ ആഹാരം കഴിച്ചാലും ചില ദേശക്കാർ തെറ്റില്ല എന്നേ പറയൂ. അതാണ് അവരുടെ സൂപ്പർലെറ്റീവ്. ചിലരാകട്ടെ ഒരു സാധാരണ പുളിശ്ശേരി കൂട്ടുമ്പോഴും വിളിച്ചു പറയും, എന്തൊരു സ്വാദ്, ഉഗ്രൻ, സ്റ്റൈലൻ പുളിശ്ശേരി. വേറെ ചിലർ മിണ്ടാതെ മുമ്പിൽ കിട്ടിയത് മുഴുവൻ കഴിച്ചോണ്ട് ഏമ്പക്കം വിട്ട് എഴുന്നേറ്റ് പോകും. കറിവേപ്പില വരെ നക്കി തുവർത്തി കടുക് വറക്കാനിട്ട മുളക് ഞെരടി കൂട്ടുമ്പോഴാണ് ചില സ്ഥലങ്ങളിൽ ആസ്വാദനം പൂർണ്ണമാകുന്നത്. മീനിലെ കൊടമ്പുളി കൂടി ചവച്ച് തിന്നുമ്പോഴും അവാച്യമായി ചിലത് പറയുന്നുണ്ട് ചിലർ. അവിയൽ കൊള്ളാമോ എന്ന് നമ്മൾ ചോദിച്ചാൽ പതുക്കെ മാന്യമായി അവർ പറയും, ശകലം ചുടുമുളക് ചുവയ്ക്കുന്നുണ്ട്, കഷ്ണത്തിന് മുളക് ചേർത്തിട്ട് പിന്നെയും ചേർത്തോ, ചോറ് ശകലം കഞ്ഞി കെട്ടി വാർക്കാൻ താമസിച്ചോ. ഇങ്ങനെ വിമർശകർക്കും ചോദിക്കാം. മാന്യമായി പറയുമ്പോൾ എഴുത്തുകാര് പിണങ്ങുകയില്ല. ചിലർക്ക് തൈര് പ്രിയം, ചിലർക്ക് സംഭാരം. ചിലർ വായിക്കുന്ന ആഴ്ചപതിപ്പുകൾക്ക് നല്ല വ്യത്യാസം, വായിക്കുന്ന പുസ്തകങ്ങൾക്ക് നല്ല വ്യത്യാസം. ആസ്വാദനം വളരെ വ്യക്തിപരമായതാണ്. പപ്പടത്തെ വെളുത്ത പപ്പടമെന്നും കറുത്ത പപ്പടമെന്നും ചുവന്ന പപ്പടമെന്നും ഒക്കെ ആളുകൾ മാറ്റിത്തീർക്കുന്നു. സ്വാദ് ഓർക്കുന്ന ഒരാൾ പറയുകയാണ്, പപ്പടം ഒന്ന് കരിഞ്ഞ് മൂത്തല്ലോ, പപ്പടം നാക്കിൽ ഒട്ടുന്നല്ലോ, ഇത്രയൊക്കെ ശ്രദ്ധിക്കാനുണ്ടോ ആഹാരം കഴിക്കുമ്പോൾ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഉണ്ട്. ഇത് അവരുടെ ആസ്വാദനത്തിൻ്റെ അളവുകോലുകളാണ്. അതുപോലെ ചിലർ പറയും, ഏത് കഴിച്ചാലും ശരി, അവസാനം ഒരു സംഭാരവും പിക്കിൾസും കഴിച്ചില്ലെങ്കിൽ പറ്റുകയില്ല എന്ന് പറയും. ശരിയാണ്, അത് അവരുടെ സ്വാദ്. ഇതേപോലെ ഒരു സ്വാദ് സാഹിത്യാസ്വാദനത്തിലും ഉണ്ട്. കേട്ടിട്ടുണ്ടോ, ചോറും തൈരും മാമ്പഴവും, ചോറും തൈരും ചക്കച്ചുളയും? കേട്ടാൽ ചില ആളുകൾ അറപ്പോടെ പറയും, അയ്യേ ഇതിനെ ഊണെന്നെങ്ങനെയാണ് വിളിക്കുന്നത്. വേറെ ചിലർക്ക് പുട്ടും പഴവും പുട്ടും കടലയും പുട്ടും തീയലും, ഇഡലി ചമ്മന്തി ചമ്മന്തിപ്പൊടി സാമ്പാർ തീയൽ, ഇങ്ങനെയാണ് അവരവരുടേതായിട്ടുള്ള രുചി പറയുന്നത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അവനവനാണ് അവനവൻ്റെ രുചിഭേദം കണ്ടെത്തുന്നത്.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ ഗംഗ എന്ന കവിതയിലെ ഒരു ഭാഗം പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ ഗംഗ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. പാരായണം ചെയ്തത് രഞ്ജിനി സുധീരൻ.

0: committee found factual, typographical, translation and language-related errors in the question papers. The re-examinations are scheduled for September 9 and 10, for which candidates will not be required to pay additional fees. India's Velavan Senthilkumar won the PSA Budapest Squash Open title in Hungary after defeating home favourites Bals Farkas 3-0 in the final. He had an impressive run to the title, beating world number 18 and Asian Games gold medalist Yan Wonning 3-0. And that is the end of this news bulletin.
1: Akashvani, Ariyippukal. Adyam, ee nilayathil ninnu ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, യദു കൃഷ്ണ പാടിയ ഗാനങ്ങൾ; 6:30 പ്രഭാതഭേരി; 6:45 പ്രാദേശിക വാർത്തകൾ; 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 124 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 സംഗീത സരണി, വയലിൻ പാഠം, പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിക്കുന്നത് പി വി അതുൽകുമാർ. 9 ചലച്ചിത്ര ഗാനങ്ങൾ. 10 നേർവഴി, വിദ്യാർത്ഥിനിയായ അമൃത എസുമായി അഭിമുഖം. 10:15 തമിഴ് ചൊൽമാലി, സൂര്യകാന്തി കുഴുവിനർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് തിരൈപ്പൂക്കൾ കേൾക്കാം. 11 ഗാനകൈരളി, മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി, സി എസ് കൃഷ്ണ അയ്യർ കൃതികൾ. 11:30 അനന്തരം, ജുഗ് ജുഗ് ജിയോ അഭിയാനെക്കുറിച്ചുള്ള ചിത്രീകരണം, രചന ടി എസ് രാജേഷ് സിന്ധു. 12:15 ഏകതാര, ലളിത സംഗീത പരിപാടി, കെ എസ് ഹരിശങ്കർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, എന്താണ് റൂട്ട് കനാൽ ചികിത്സ, ഡോക്ടർ സൌമ്യ എസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 രഞ്ജിനി. 2:15 തുടർ നാടകം, മിന്നാ മിന്നികൾ വെളിച്ചം കാട്ടിയ വഴി ഭാഗം 4, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30, 3:30, 4:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 3 കൂട്ടുകാരി, സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും 40 പ്രവൃത്തി പരിചയമുള്ള പങ്കജം ശ്രീദേവിയുമായി അഭിമുഖം. തുടർന്ന് എന്റെ യാത്ര, പർവ്വതാരോഹകനായ സോനു സോമൻ സംസാരിക്കുന്നു. 4 വെള്ളി വെളിച്ചം, 4:45 ജനപഥം. 5 സംസ്കൃതം പരിപാടി, മഹാബലെ അന്തർധാനം, പ്രൊഫസർ കെ ലക്ഷ്മൺലാൽ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. 5:15 പാട്ടുകളം, കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ട്. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, കേസ് ചിത്ര പാടിയത്. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി, കോഴികളിലെ രക്താതിസാരം അറിയേണ്ടതെല്ലാം, ഡോക്ടർ റെയ്നി ജോസഫ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി മ്യൂസിക് ടൈം. 8 നാടകം, മാവേലി വന്നു മടങ്ങി, രചന വട്ടപ്പാറ രാമചന്ദ്രൻ, സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. ശബ്ദം നൽകിയവർ പൂജപ്പുര രാധാകൃഷ്ണൻ, ജോബിൻ, ഡോക്ടർ തോമസ് മാത്യു, കരിവട്ടം ശ്രീകണ്ഠൻ നായർ, ജോസ് നെട്ടയം, ലിസി ജോസ്, ഗ്രേസി കരമന, പുഞ്ചിരി രാജേന്ദ്രൻ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 കായിക ലോകം, ഹോക്കി ലോകത്തിലെ മാന്ത്രികൻ മേജർ ധ്യാൻചന്ദ്, ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 ദേശീയ സംഗീത പരിപാടി, ഡോക്ടർ മണ്ഡപാക ശാരദ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടി. 11:15 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം കേൾക്കാം ഡൽഹിയിലെ. ഇനി ഇന്നത്തെ കാലാവസ്ഥ അറിയാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30°C.

0: ആകാശവാണി സമയം 6:15. ഇപ്പോൾ ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് യദു കൃഷ്ണ പാടിയ ഗാനങ്ങൾ കേൾക്കാം. രചന ഡോക്ടർ ചേരാവള്ളി ശശി, സംഗീതം ചിത്ര എസ് സുധീഷ്. ആദ്യ ഗാനം ചിന്മയരൂപിണി ജ്ഞാനപ്രദായിനി എന്ന് തുടങ്ങുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ആകാശവാണി, സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം പത്രവൃത്താന്തം. സൈനിക പരിശീലനം, സംയുക്ത നാവിക അഭ്യാസം, പ്രതിരോധ വ്യവസായം, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും കുവൈറ്റും സഹകരിക്കും. ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കരസേനയ്ക്ക് വേണ്ടി അമേരിക്കയിൽ നിന്ന് ടാങ്ക് വേദ ജാവലിൻ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിക്കുന്നതിന്റെ പ്രതിഫലനമാണ് കരാറെന്നറിയിച്ച് ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 584. 579 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. 2482 പേരെ കാണാനില്ല. ഇതിൽ 320 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. 66 മലയാളികളിൽ 58 പേരും സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചതായും 8 പേരെ കണ്ടെത്താനുണ്ടെന്നും നോർക്ക അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം നാളെ സമാപിക്കും. തിരുവനന്തപുരത്ത് സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരിക്കും. ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ്.
4: ഇന്ത്യൻ ഹോക്കിയുടെ ഇതിഹാസ താരം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ഇന്ന് രാജ്യം ദേശീയ കായിക ദിനമായി ആചരിക്കുകയാണ്. ആഗോള കായിക വേദികളിൽ ഭാരതം കൈവരിക്കുന്ന ഉജ്ജ്വല മുന്നേറ്റങ്ങളുടെയും വരും തലമുറയ്ക്കായി തുറക്കപ്പെടുന്ന പുതിയ സാധ്യതകളുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. വിവിധ പദ്ധതികളിലൂടെ സ്കൂൾ തലം മുതൽ കായിക സംസ്കാരം വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിലും നമ്മുടെ രാജ്യത്തൊട്ടാകെയും ഇപ്പോൾ സജീവമാണ്. കായിക മേഖലയിലെ നേട്ടങ്ങളും വികസന സാധ്യതകളും പങ്കുവയ്ക്കുകയാണ് ഇന്ന് പ്രഭാതഭേരി. സംസ്ഥാനത്ത് ഗ്രാമീണ തലത്തിൽ അടിസ്ഥാന കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും കുട്ടികളിൽ കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും വ്യക്തമാക്കുന്നു കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്.
5: സംസ്ഥാനത്ത് അടിസ്ഥാന തലത്തിൽ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓരോ പഞ്ചായത്തുകളിലും ഒരു കളിസ്ഥല മേഖലയും ഉറപ്പുവരുത്തുന്ന ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൽ നിലവിൽ ഇതുവരെ 173 വരുന്ന ഗ്രൗണ്ടുകളും മിനി സ്റ്റേഡിയങ്ങളും ഒക്കെ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സും മുന്നോട്ട് പോകുന്നുണ്ട്. കൂടാതെ ഈ പുതിയ ഗവൺമെന്റ് ഭാഗമായിട്ടുള്ള പുതിയ മൈതാനങ്ങളൊക്കെ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മാത്രമല്ല, ഇതിന് ഗവൺമെന്റിന് മാത്രം പണം ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് സംസ്ഥാനത്തെ സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കായിക വകുപ്പ് ഓപ്പറേഷൻ കളരി എന്ന പേരിൽ കേരളത്തിലെ അത്ലറ്റിക്സിന്റെ ഒരു റീവാമ്പിങ്ങിന് വേണ്ടി ഒരു PPP മോഡൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ PPP മോഡലിന്റെ സ്ട്രക്ചറും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഗ്രാമീണ മേഖലയിലും നഗര മേഖലയിലൊക്കെ തന്നെ സ്റ്റേഡിയങ്ങളും മിനി സ്റ്റേഡിയങ്ങളും സ്പോർട്സിന്റെ മറ്റ് അതർ ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഒരുക്കിയിടുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് സ്വീകരിച്ചുകൊണ്ടും അടിസ്ഥാന മേഖലയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ കായിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഹോസ്റ്റലുകളിലെ സൗകര്യം മെച്ചപ്പെടുത്താനും അവരുടെ ഭക്ഷണ കാര്യങ്ങളെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഇൻഫ്രാസ്ട്രക്ചറിന്റെ മെയിൻ്റനൻസും പുതിയത് ലഭ്യമാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു പൂർത്തീകരണത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്.
4: ഖേലോ ഇന്ത്യ പദ്ധതിയിലൂടെ ഗ്രാമീണ തലങ്ങളിൽ നിന്ന് പുതിയ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനെക്കുറിച്ചും അവർക്ക് നൽകുന്ന മികച്ച പരിശീലനത്തെക്കുറിച്ചും സംസാരിക്കുന്നു സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് CS.
6: 2018 സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഡെവലപ്മെന്റിനുള്ള ഒരു പ്രോഗ്രാമാണ് ഖേലോ ഇന്ത്യ. ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് സ്പോർട്സ് ഫോർ ഓൾ ആൻഡ് സ്പോർട്സ് ഫോർ എക്സലൻസ് എന്നാണ് അതിനകത്ത് വരുന്നത്. സ്പോർട്സ് ഫോർ ഓൾ എന്ന എയിം വെക്കുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സ്പോർട്സിന്റെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ നിലവിലെ വേർഷൻ 3 ആണ് നടക്കുന്നത് ഖേലോ ഇന്ത്യയുടെ. അതിപ്പോ റീസെന്റ് ലോഞ്ച് ചെയ്തേ ഉള്ളൂ. ആ ലോഞ്ച് ചെയ്യുമ്പോൾ

0: തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് കുറച്ചുകൂടി വിപുലമായ രീതിയിലുള്ള സപ്പോർട്ടാണ്. ഇപ്പൊ സ്പോർട്സിന് പരിശീലകര്, മറ്റ് സ്പോർട്സ് സയൻസിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ നൽകുന്നുണ്ട്. അവിടുത്തെ പരിശീലകരുൾപ്പെടെയുള്ളതും അതിന്റെ മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഖേലോ ഇന്ത്യയുടെ വലിയൊരു സഹായം ലഭിക്കുന്നുണ്ട്.
1: കായിക രംഗത്തേക്ക് കടന്നുവരുന്ന വനിതകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവിനെ കുറിച്ചും അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യൻ വനിതാ താരങ്ങൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു മുൻ അന്താരാഷ്ട്ര താരം കെ എം ബീനാമോൾ.
2: വനിതകളുടെ കടന്നവര് നേരത്തെ ഉണ്ടായിരുന്നു, അത് അത്രത്തോളം ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാനും പറ്റൂല. കാരണം അന്ന് പുരുഷന്മാരൊക്കെ കൂടുതൽ ഒരു അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്ത് നമ്മുടെ വിദ്യാഭ്യാസ സാമൂഹികപരമായ ബോധവൽക്കരണം വളരെയേറെ ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് കായിക രംഗത്ത് വരാനായിട്ട് കൂടുതൽ അവർക്ക് അവസരങ്ങൾ ലഭിക്കുകയാണ്. പണ്ടുള്ള കാലങ്ങളില് ഈ ഫീൽഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് അവർക്കൊരു സംശയം, മാതാപിതാക്കൾ കുടുംബത്തിൽ നിന്നായാലും അവർക്ക് അത്രയും ഒരു പിന്തുണ കിട്ടത്തില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് സ്വയം മനസ്സിലായി കഴിക്കും. പ്രത്യേകിച്ച് മാധ്യമങ്ങളും മീഡിയകളും ഒക്കെ ഒരു വിജയങ്ങൾ കണ്ടാൽ അവര് മാക്സിമം ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം ഏതൊരു തലമുറ പുതിയ തലമുറകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശസ്തി, അംഗീകാരം, ജോലി കിട്ടുന്നു, ഇങ്ങനെ പല മേഖലകളിലുള്ള വികസനം കൊണ്ട് ഇന്ന് വനിതകൾ മുമ്പോട്ട് വരുന്നു എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം. നല്ല ഫെസിലിറ്റീസുകൾ ഉണ്ടായിരിക്കുന്നു, പണ്ടത്തെ അപേക്ഷിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അങ്ങനെ പല മേഖലകളിലും നമുക്ക് മികച്ച പരിശീലന പോസ്റ്റുകളുണ്ട്. അക്കാദമികൾ ഇപ്പം പല പല അക്കാദമികൾ നല്ല രീതിയിൽ പിള്ളേർക്ക് പ്രോത്സാഹനം ചെയ്യുന്നു, നല്ല പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ കുറേയൊക്കെ ശാസ്ത്രീയമായ പരിശീലനങ്ങളാണ്, അതുപോലെ കുറേയൊക്കെ പോഷകാഹാരത്തിന്റേതായ വ്യത്യാസങ്ങൾ ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഏതൊരു വനിതകളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചും കൂടെ പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു സുരക്ഷിത ബോധം അവർക്ക് കിട്ടുന്നുണ്ട്, കുടുംബങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കാരണമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു വനിതകൾ കൂടുതലും ഏത് സ്പോർട്സ് എടുത്താലും മുമ്പോട്ട് വരാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നുന്നത്.
1: ശാരീരിക മാനസിക ആരോഗ്യത്തിന് കായിക വിനോദങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്നും ദിനചര്യയിൽ കായിക സംസ്കാരം ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പങ്കുവയ്ക്കുന്നു എറണാകുളം സേക്രഡ് ഹാർട്ട് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വി പ്രിയ.
3: നമുക്കിപ്പോൾ കായിക വിനോദങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശാരീരിക മാനസികാരോഗ്യത്തിനെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കായിക വിനോദം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതൊരു വിനോദമാണ്. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് ഒരു ആഹ്ലാദകരമായ ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യനെ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുന്നത്. ഒരാൾക്കും ഒരു ചെറിയ കളികളാണെങ്കിൽ പോലും അത് കളിക്കുമ്പോൾ ഒരാൾക്കും വിഷമകരമായ ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നില്ല എന്നുള്ളതാണ്. അത് ഓൾ ബോഡിയാണ് എന്ന് വെച്ചാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവര് ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അത് തികച്ചും മനുഷ്യനെ ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് സയന്റിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു കളികളിൽ ഏർപ്പെടുമ്പോൾ അയാൾ എല്ലാം മറന്നുകൊണ്ട് നമ്മളുടെ എല്ലാ ന്യൂറോമസ്കുലർ സിസ്റ്റവും അതിനായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനായിട്ട് ബോഡിയിലുള്ള പല കെമിക്കൽ റിയാക്ഷനുകളും എല്ലാം നമ്മുടെ ആരോഗ്യ ത്തിന് ഉതകുന്ന രീതിയിലുള്ള, വേണ്ട രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിപ്പം ഡോപ്പമിൻ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും, നമുക്ക് എന്താണോ സന്തോഷിക്കുമ്പോൾ നമ്മൾക്ക് എന്താണോ കിട്ടുന്നത് അത് അവിടെ കിട്ടും. അതാണ് പിന്നെ നമ്മൾ ഒരു കായിക സംസ്കാരത്തെ കുറിച്ച് നമ്മൾക്ക് ഒരു നമ്മളെ ദിനചര്യയിലുള്ള ഒരു കായിക സംസ്കാരം നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കുക. സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, ഏത് രീതിയിലാണ് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതിലേക്കാണ്.
1: ആധുനിക പരിശീലന രീതികൾ, ഹൈടെക് സ്റ്റേഡിയങ്ങൾ എന്നിവയിലൂടെ കായിക മേഖലയിൽ ഉണ്ടാകുന്ന ആധുനികീകരണത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഓഫീഷ്യേറ്റിംഗ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഉഷ നായർ.
4: സ്പോർട്ടിംഗ് എക്സലൻസ് വെറും ഒരു ടാലന്റും ഹാർഡ് വർക്കും മാത്രം ആയ അത് പോരാ. അതിന്റെ കൂടെ നമുക്ക് സയൻസും ഇന്നോവേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അത്ലീറ്റിനെ, ഒരു കായിക താരങ്ങൾ നമുക്ക് എക്സലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇതിനകത്ത് സ്പോർട്സ് സയൻസിന്റെ ഇപ്പൊ നമ്മൾ എക്സസൈസ് ഫിസിയോളജി ആകട്ടെ, ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ ശരീരം എങ്ങനെയാണ് ഒരു ട്രെയിനിങ്ങിൽ കൊണ്ടൊരു റെസ്പോൺസ് ഉണ്ടാകുന്നത്, ബയോമെക്കാനിക്സ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ടെക്നിക്കും നമുക്കത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. സ്പോർട്സ് ന്യൂട്രീഷൻ ആകട്ടെ, അപ്പൊ നമുക്ക് എന്ത് രീതിയിലുള്ള ആഹാരമാണ്, പെർഫോമൻസ് മാത്രല്ല റിക്കവറിക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പോർട്സ് സൈക്കോളജി അതിന്റെ ത്രൂ നമുക്ക് നമ്മുടെ കായിക താരങ്ങളിലെ കോൺഫിഡൻസും റെസിലിയൻസ് എങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് അനാലിസിസും ഇപ്പം ടെക്നോളജി ഡേറ്റ ഇതെല്ലാം കോച്ചസിനെ സഹായിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്, ഇപ്പൊ ഇവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ട് കോച്ചസും ഉണ്ട്. കോച്ചസിന് ഈ ഇൻഫർമേഷൻ കിട്ടുമ്പം അവരെങ്ങനെയാ കായിക താരങ്ങളെ ഒരു എക്സലൻസിലോട്ട് തയ്യാറെടുപ്പ് എടുക്കുന്ന അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പം നിങ്ങൾക്കറിയാം, സ്പോർട്സ് ഓഫ്

0: ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ, ഇതിന്റെ പല നാഷണൽ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ട്, സായി ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, ഇതിന്റെ ഈ ഫെസിലിറ്റി സ്പെഷ്യലൈസ്ഡ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്, സ്പോർട്സ് സയൻസ് സപ്പോർട്ടും ഉണ്ട്, ഇതെല്ലാം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുകൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റും. ഇവിടെ സ്പോർട്സ് അക്കാഡമീസ് ഉണ്ട്, സ്പോർട്സ് ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, സ്പോർട്സ് ഹോസ്റ്റൽസ് ഉണ്ട്, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ. ഇതെല്ലാം നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ തൊട്ട് അവരെ എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് അവരെ നാഷണൽ കോമ്പറ്റീഷനിലേക്ക് തയ്യാറെടുക്കാൻ പറ്റും, ആ രീതിയിലാണ് വരുന്നത്.
1: അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിനായി വിജയക്കൊടി പാറിച്ച അനുഭവം വിശദീകരിക്കുന്നു രാജ്യാന്തര താരം കെ സി ലേഖ.
2: 2006 ഞാൻ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ അത് ശരിക്കും ഇന്ത്യയിൽ വെച്ചായിരുന്നു, ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു വിജയം നേടിയതിനു ശേഷം ആ ഒരു പോഡിയത്തിൽ കയറി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഇന്നും ഓർക്കുമ്പോൾ അത്രയും അഭിമാനം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്രയേറെ ജനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു പ്രതീകമായി, ഇല്ലെങ്കിൽ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ പതാക വാനോളം ഉയരുമ്പോൾ അത് നമ്മളുടെ കഠിനാധ്വാനത്തിലൂടെയും ആ ഒരു ലക്ഷ്യബോധത്തിലൂടെയും കൂടെ കടന്നു പോകുമ്പോൾ അല്ലേ, അത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടി എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കായിക താരങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക. അപ്പം അതിന് ഒരു നല്ലൊരു ലക്ഷ്യം കാണണം. നമ്മുടെ കേരളത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടിയും സ്പോർട്സിൽ മികച്ച മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ നേടണം, അതുപോലെ തന്നെ അഭിമാനമായി വളരണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് എനിക്ക് പറയാനുള്ളത്.
1: വ്യക്തിത്വ വികസനത്തിനും ആരോഗ്യപൂർണമായ ഒരു സമൂഹ സൃഷ്ടിക്കും കായിക വിനോദങ്ങൾ നൽകുന്ന സംഭാവന ചെറുതല്ല. ജയപരാജയങ്ങൾക്കപ്പുറം കായികക്ഷമതയും പരസ്പര സഹകരണവും ജീവിതശൈലിയാക്കി മാറ്റാൻ ഓരോ പൗരനും സാധിക്കേണ്ടതുണ്ട്. വരും നാളുകളിൽ കളിക്കളങ്ങളിൽ രാജ്യത്തിന്റെ പതാക അഭിമാനത്തോടെ ഉയർത്താൻ ഒരുപാട് കായിക താരങ്ങൾക്ക് സാധിക്കട്ടെ.

0: ഇന്ന് പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെലിറിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: എന്താ ലീലേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ?
3: എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ, എന്താപ്പൊ ചെയ്യാ?
2: നല്ലത് കൊടുത്താ നല്ലത് കിട്ടും.
3: അതെന്താ ആലീസെ നീ അങ്ങനെ പറഞ്ഞത്?
2: നല്ല തീറ്റ കൊടുത്താ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പാലും കിട്ടും.
3: വർഷങ്ങളായി ഞാൻ കൊടുക്കണതേ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റ. എന്റെ പശുക്കളെ കണ്ടിട്ടില്ലേ, ചുണക്കുട്ടിയോളാ.
4: സുരക്ഷിതമായ പാലിനും ആരോഗ്യമുള്ള പശുവിനും കേരള ഫീഡ്സ്, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800420223.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാല് ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. രാവിലെ 7:45 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകും. ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൗമുദിയുടെ 115 വാർഷികാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിക്കുന്ന ഓണം പേജൻട്രി തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപിലെ അഗത്തിയിൽ കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഔട്ട്റീച്ച് പരിപാടിയിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. സാമ്പത്തിക പുരോഗതി വേഗത്തിലാക്കാനും സാങ്കേതികമായി കരുത്തുറ്റ രാഷ്ട്രമായി ഉയരാനും ഇന്ത്യയ്ക്ക് നിർമ്മിത ബുദ്ധി വലിയ അവസരമാണ് നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജ്ഞാനി അർത്ഥ AI മോഡലും ഏജന്റിക് AI പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി എല്ലാവർക്കും ലഭ്യവും താങ്ങാനാവുന്നതുമാക്കി സമൂഹത്തിന് മൊത്തത്തിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. സാങ്കേതിക മേഖലയിൽ രാജ്യം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ഈ മാറ്റത്തിന്റെ വേഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും സി പി രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാല് ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി താഷ്കെന്റിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലെ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് മിർസിയോയേവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്യുന്ന നേതാക്കൾ ഭാവിയിലെ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകും. വികസിത് ഭാരത് 2047, ഉസ്ബെക്കിസ്ഥാൻ 2030 എന്നീ വികസന കാഴ്ചപ്പാടുകൾ സംബന്ധിച്ച ആശയങ്ങളും അവർ പങ്കുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരവും വാണിജ്യപരവുമായ പങ്കാളിത്തം ദൃഢമാക്കുന്നതിന് സന്ദർശനം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മറ്റന്നാൾ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ 26th ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ മുൻഗണനകൾ വ്യക്തമാക്കും. ഉച്ചകോടിക്കിടയിൽ SCO നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. മധ്യേഷ്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും നരേന്ദ്രമോദി പങ്കെടുക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 137 പതിപ്പാണിത്. രാജ്യത്ത് പഞ്ചസാര ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചസാരയുടെ മൊത്തവിലയിൽ 20% കുറവുണ്ടായതായും ചില്ലറ വിപണിയിലെ വില കുറഞ്ഞു തുടങ്ങിയതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പഞ്ചസാരയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനും മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. UGC നെറ്റ് പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. 84 വിഷയങ്ങളുടെ ഫലമാണ് പ്രഖ്യാപിച്ചത്. 4,000+ ഉദ്യോഗാർത്ഥികൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് യോഗ്യത നേടി. പരീക്ഷ നടന്ന് 2 ശേഷമാണ് NTA പരീക്ഷാഫലവും ഉത്തരസൂചികയും പുറത്തുവിട്ടത്. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. 1,929 പേരെ ഇനിയും

നടത്താനുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മിന്നൽ പ്രളയം ബാധിച്ച നേപ്പാളിന് ഇന്ത്യ മാനുഷിക സഹായം വർദ്ധിപ്പിച്ചു. 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. പോർട്ടബിൾ ജനറേറ്ററുകൾ, ഡിഗ്നിറ്റി കിറ്റുകൾ, ഭക്ഷണപ്പൊതികൾ, വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഗുളികകൾ എന്നിവ സഹായത്തിൽ ഉൾപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ടണൽ രക്ഷാപ്രവർത്തക സംഘം എന്നിവരും വിമാനത്തിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാളിൽ തുടരുന്ന ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ജയശങ്കർ അറിയിച്ചു. അതിനിടെ തെക്കു പടിഞ്ഞാറൻ ചൈനയിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതിനെ തുടർന്ന് ടിബറ്റിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന ആശങ്കയിൽ 800-ലധികം ആളുകളെ അധികൃതർ മാറ്റി താമസിപ്പിച്ചു. നേപ്പാൾ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ ബന്ധപ്പെടാനാകാതെ കുടുംബാംഗങ്ങൾ. പൊന്നാനി തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൗരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23-ന് കൈലാസ തീർത്ഥയാത്രയ്ക്കായി കുടുംബം നേപ്പാളിലേക്ക് പുറപ്പെട്ടത്. മാനസ സരോവരിലെ ഹോട്ടലിലായിരുന്നു താമസം. പ്രളയബാധിത മേഖലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. പ്രളയമുണ്ടായ റസുവ എന്ന സ്ഥലത്ത് വെച്ചാണ് 4-അംഗ സംഘം അവസാനമായി കുടുംബവുമായി ബന്ധപ്പെട്ടത്. ഇവരെ കണ്ടെത്താൻ ബന്ധുക്കൾ നേപ്പാളിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൊൽക്കത്ത ആർ ജി കർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 4 ആഴ്ച സമയം വേണമെന്ന CBIയുടെ ആവശ്യം കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. 3 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി ഉത്തരവിട്ടു. ടൂറിസം മേഖലയ്ക്ക് ഒക്ടോബറോടെ വ്യവസായ പദവി നൽകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. മേഖലയുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചും ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായുമാണ് പദവി നൽകുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പദവി നൽകുന്നതിന് കരട് നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട്. മേഖലയിലെ വിവിധ വിഭാഗങ്ങളുമായി കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. വൈകിട്ട് ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളി ഫ്ളാഗ് ഓഫ് ചെയ്യും. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും ഉച്ചകഴിഞ്ഞ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രിട്ടാതി ജലോത്സവം നാളെ പമ്പാനദിയിൽ നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. ജലോത്സവത്തിനെത്തിച്ചേരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഗ്രൌണ്ടുകൾ ക്രമീകരിച്ചതായി ആറന്മുള പോലീസ് അറിയിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്നലെ ദുബായിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ തായ്ലൻഡ് ഹോങ്കോങ്ങിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. നാളെ തായ്ലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇന്ത്യയും പാകിസ്ഥാനും ഹോങ്കോങ്ങിനും തായ്ലൻഡിനുമൊപ്പം ഗ്രൂപ്പ് എയിലാണ് മത്സരിക്കുക. FIH വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് അർജന്റീന നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:30 ആസ്റ്റൽവീനിലാണ് മത്സരം. FIH പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ആതിഥേയരായ ബെൽജിയത്തോട് പരാജയപ്പെട്ടു. ബെൽഫിയസ് ഹോക്കി അരീനയിൽ 4-3 ബെൽജിയത്തിന്റെ ജയം. പരാജയത്തോടെ ഇന്ത്യ ലോകകപ്പിൽ 8-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. കൊല്ലം കന്നേറ്റിക്കായലിൽ നടന്ന 86-ാമത് ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിൽ പുണ്യാളൻ നിരണം ചുണ്ടൻ ചാമ്പ്യന്മാരായി. നടുവിലപ്പറമ്പൻ 2-ാം സ്ഥാനത്തും സെന്റ് പയസ് 10th 3-ാം സ്ഥാനത്തുമെത്തി. SI ചമഞ്ഞ് MDMA വിൽപ്പന നടത്തിയ ഫറൂഖ് സ്വദേശി റോജിത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസാഫും ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടി. സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് ചമഞ്ഞ് പണം അപഹരിക്കുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളിൽ നിന്നും വ്യാജ പോലീസ് ഐ കാർഡുകളും എയർ പിസ്റ്റൽ, ഹാൻഡ് കഫ്, യൂണിഫോമിലുള്ള നിരവധി ഫോട്ടോകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. സർവകക്ഷി നേതൃത്വത്തിൽ ഗൂഡല്ലൂരിലെ പന്തല്ലൂർ താലൂക്കിൽ നടത്തിയ 48 മണിക്കൂർ ബന്ദ് അവസാനിച്ചു. വ്യാഴം രാവിലെ 6 ആരംഭിച്ച ബന്ദ് ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. ഗൂഡല്ലൂരിലെ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലുക, കടുവയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരത്തുക ഉയർത്തി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബന്ദ്. സംരംഭകർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമായി 1 മാസം കോഴിക്കോട്ട് സീകോൺ എന്ന പേരിൽ ബിസിനസ് സമ്മിറ്റ് സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി VD സതീശൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: എല്ലാ പ്രിയ ശ്രോതാക്കളെയും പുലർവെട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം കാർഷിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000, 3rd സമ്മാനം 5,000, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി 8078-095-860 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെപ്റ്റംബർ 15 ആരംഭിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0478-2438-567-8547-837-256. ലോക പശുദിനത്തോടനുബന്ധിച്ച് പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ സെമിനാറും 2026 സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 2-3 തീയതികളിലായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള ക്ഷീരകർഷകർ, ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ എന്നിവർ മുഖേന സെപ്റ്റംബർ 1 വൈകുന്നേരം 5 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പുൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 8089-391-309-4-7-6-2-6-9-8-5-5-0. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്നും ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 വർഷത്തെയെങ്കിലും കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 31 വൈകുന്നേരം

0: 5 മണിക്കകം മത്സ്യഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0477225113. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് ഓഗസ്റ്റ് 29. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: അന്താരാഷ്ട്ര ആണവ പരീക്ഷണ വിരുദ്ധ ദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 29 ലോകമെമ്പാടും ആചരിക്കുന്നത്. ആണവായുധ പരീക്ഷണങ്ങൾ മനുഷ്യരാശിക്കും പരിസ്ഥിതിക്കും വരുത്തിവെക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ആണവായുധങ്ങളില്ലാത്ത ഒരു സുരക്ഷിത ലോകം കെട്ടിപ്പടുക്കാനും ലക്ഷ്യമിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം പ്രഖ്യാപിച്ചത്. 2009 ഡിസംബർ 2 നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലാണ് ഓഗസ്റ്റ് 29 അന്താരാഷ്ട്ര ആണവ പരീക്ഷണ വിരുദ്ധ ദിനമായി പ്രഖ്യാപിക്കുന്ന പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിയത്. 2010 ഓഗസ്റ്റ് 29 ഈ ദിനം ആദ്യമായി ആചരിച്ചത്. സിറോ മലബാർ സഭയിലെ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട സിസ്റ്റർ എവുപ്രാസ്യമ്മ അന്തരിച്ചത് 1952 ഓഗസ്റ്റ് 29. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കാരിയായ അവർ തന്റെ മുഴുവൻ ജീവിതവും പ്രാർത്ഥനയിലും അശരണരുടെ സേവനത്തിലുമാണ് നീക്കിവെച്ചത്. പ്രാർത്ഥനയുടെ അമ്മ എന്നറിയപ്പെടുന്ന അവർ നൽകിയ ആത്മീയ സേവനങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. കത്തോലിക്ക സഭ 2014 അവരെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം ദേശീയ കായിക ദിനമായി തിരഞ്ഞെടുത്തത്. 1905 ഓഗസ്റ്റ് 29 അദ്ദേഹം ജനിച്ചത്. കരിയറിലുടനീളം 400-ലധികം അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ അദ്ദേഹത്തിന്റെ പന്ത് നിയന്ത്രിക്കാനുള്ള അപാരമായ കഴിവ് ലോക പ്രശസ്തമായിരുന്നു. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് തുടർച്ചയായി 3 സ്വർണ്ണ മെഡലുകൾ നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹത്തെ ഹോക്കി മാന്ത്രികൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രശസ്ത ബ്രിട്ടീഷ് ഭൌതിക ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡേ വൈദ്യുത കാന്തിക പ്രേരണ കണ്ടെത്തിയത് 1831 ഓഗസ്റ്റ് 29. ശാസ്ത്രചരിത്രത്തെയും മനുഷ്യരാശിയുടെ വികസനത്തെയും പൂർണ്ണമായി മാറ്റിമറിച്ച ഒന്നായിരുന്നു ഈ കണ്ടുപിടുത്തം. ആധുനിക യുഗത്തിൽ നാം ഉപയോഗിക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വം ഇതാണ്. വൈദ്യുതിയുടെ വാണിജ്യപരമായ ഉൽപ്പാദനത്തിന് വഴിയൊരുക്കിയതിലൂടെ മൈക്കൽ ഫാരഡേ ലോക വ്യാവസായിക വിപ്ലവത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. പോപ്പ് സംഗീതത്തിലെ ഇതിഹാസ ഗായകനും നർത്തകനുമായ മൈക്കിൾ ജാക്സൺ 1958 ഓഗസ്റ്റ് 29 അമേരിക്കയിൽ ജനിച്ചത്. കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന അദ്ദേഹം സംഗീതത്തിലും നൃത്തത്തിലും ആഗോളതലത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ ത്രില്ലർ എന്ന ആൽബം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആൽബങ്ങളിൽ ഒന്നാണ്. മൂൺ വാക്ക് തുടങ്ങിയ നൃത്ത ചുവടുകളിലൂടെ ലോകമെമ്പാടുമുള്ള 10,00,000 ആരാധകരെ അദ്ദേഹം ആകർഷിച്ചു. സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം 1949 ഓഗസ്റ്റ് 29 നടത്തിയത്. കസാഖിസ്ഥാനിലെ സെമി പലാറ്റിൻസ്ക് പരീക്ഷണ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഈ ചരിത്രപരമായ ആണവ സ്ഫോടനം നടന്നത്. ഫസ്റ്റ് ലൈറ്റ്നിംഗ് എന്ന് പേരിട്ട ഈ പരീക്ഷണം ശീതയുദ്ധകാലത്തിന്റെ ഗതി മാറ്റിമറിച്ചു. അമേരിക്കയുടെ ആണവ കുത്തക അവസാനിപ്പിക്കാനും ആഗോളതലത്തിൽ ശക്തി സന്തുലനമുണ്ടാക്കാനും ഇത് വഴിതെളിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ആണവായുധ മത്സരത്തിന് ഈ സംഭവം തുടക്കമിട്ടു.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പുലർവെട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. സൂര്യഗായത്രി എന്ന ചിത്രത്തിൽ യേശുദാസൻ, കൃഷ്ണചന്ദ്രനും കെ.എസ്. ചിത്രയും പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: ഇനി കേൾക്കാം ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ആസ്മ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ആരതി ബി ജി സംസാരിക്കുന്നു.
2: ആസ്മ രോഗ ചികിത്സയിൽ ഏറ്റവും പ്രധാനം ട്രിഗറുകളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക എന്നതാണ്. രോഗതീവ്രതയിലെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാ രോഗികളിലും കാണപ്പെടാം. ഇത് ദിവസത്തിൽ പല പ്രാവശ്യം വരാവുന്ന വ്യത്യാസങ്ങളാണ്. ഇത്തരം വ്യത്യാസങ്ങളെ വീട്ടിൽ വച്ച് തന്നെ മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഈ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഡോക്ടറുടെ മുൻനിർദ്ദേശപ്രകാരമുള്ള നിയന്ത്രണോപാധികൾ സ്വീകരിച്ചാൽ ആസ്മയെ എളുപ്പം നിയന്ത്രണത്തിലാക്കാവുന്നതാണ്. ട്രിഗറുകളെ ഒഴിവാക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പുകവലി ഒഴിവാക്കൽ. പുകവലിക്കുന്നവർക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും നേരിട്ടല്ലാതെയുള്ള പുക ശ്വസിക്കുന്നതിലൂടെ ആസ്മ വരാവുന്നതാണ്. മാത്രമല്ല പുകവലി COPD എന്ന ശ്വാസകോശ രോഗത്തിലേക്കും നയിക്കും. അതിനാൽ തന്നെ ആസ്മ രോഗികൾ അവരുടെ കുടുംബാംഗങ്ങൾ

0: ങ്ങൾ പുകവലി ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ തണുത്ത ആഹാരം കഴിക്കുമ്പോഴും തണുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങളും ആസ്മ ട്രിഗേർഡ് ആവുന്നത് കാണാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് ആസ്മയെ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കും. അമിതവണ്ണം നിയന്ത്രിക്കുന്നതും ആസ്മ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായകരമാണ്. നമ്മുടെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുകയും ആസ്മയുടെ ട്രിഗറുകളായ പൊടി, പുക, പൂമ്പൊടി എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും വഴി ആസ്മ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുന്നതിനെ ആസ്മ അറ്റാക്ക് അല്ലെങ്കിൽ ആസ്മ എക്സാസർബേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ എന്തു ചെയ്യാമെന്ന് നോക്കാം. ഇൻഹേലറുകൾ നിർദ്ദേശിക്കപ്പെട്ട ഒരാളാണെങ്കിൽ മുൻ ദിവസങ്ങളിൽ അതിന്റെ പ്രയോഗം ക്രമപ്രകാരമായിരുന്നു എന്ന് ഉറപ്പുവരുത്തുക. അണുബാധയുടെ ലക്ഷണങ്ങളായ പനി, നിറവ്യത്യാസമുള്ള കഫത്തോടുകൂടിയ ചുമ, തൊണ്ടവേദന എന്നിവയുണ്ടെങ്കിൽ രക്തപരിശോധനയോ എക്സ്റേയോ എടുത്ത് ശരിയായ രോഗനിർണയവും ചികിത്സയും നൽകേണ്ടത് അത്യാവശ്യമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഇഞ്ചക്ഷൻ, നെബുലൈസേഷൻ എന്നിവ പോലുള്ള ആശുപത്രികളിൽ നിന്ന് നേടേണ്ട ചികിത്സാ മാർഗങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഈ സാഹചര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട ഇൻഹേലറുകൾ ഉയർന്ന ഡോസിൽ എടുക്കേണ്ടതായും വരാം. ഇതിനായി ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. ആസ്മ ചികിത്സയിൽ ഇരിക്കുമ്പോഴും രോഗാവസ്ഥ പൂർണ്ണ നിയന്ത്രണത്തിലല്ല എങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്ക് നോക്കാം. രാത്രികാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന തരത്തിൽ ചുമയോ ശ്വാസം മുട്ടലോ അനുഭവപ്പെടുക, പകൽ സമയത്ത് ആഴ്ചയിൽ രണ്ടു തവണയിൽ കൂടുതൽ ആസ്മാരോഗ ലക്ഷണങ്ങൾ മൂർച്ഛിച്ചു വരിക, ആസ്മാരോഗ ലക്ഷണങ്ങൾ പെട്ടെന്ന് വർദ്ധിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഇൻഹേലറുകൾ ആഴ്ചയിൽ രണ്ടു തവണയോ അതിൽ കൂടുതലോ ഉപയോഗിക്കേണ്ടി വരിക, ആസ്മ കാരണം ദൈനംദിന ചര്യകൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാവുക എന്നിവയെല്ലാം രോഗാവസ്ഥ പൂർണ്ണ നിയന്ത്രണത്തിലല്ല എന്ന് സൂചിപ്പിക്കുന്നു. രോഗലക്ഷണങ്ങൾ അധികരിക്കുമ്പോൾ യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ശ്വസനം നിലയ്ക്കാനും മരണം വരെ സംഭവിക്കാനും ഉള്ള സാധ്യതയുണ്ട്. അതിനാൽ കൃത്യസമയത്ത് തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളുടെ പൾമണോളജിസ്റ്റിനെ ഉടനെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതുമാണ്. സാധാരണയായി ആസ്മയുള്ളവരിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഒരു ആസ്മ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കേണ്ടതാണ്. ഇത് കൃത്യമായും പ്രയോഗത്തിൽ വരുത്തുന്നുണ്ട് എന്നതും ഉറപ്പുവരുത്തണം. ആസ്മ സാധ്യതയുള്ള കുട്ടികളിൽ അടിക്കടി ഫ്ലൂ പോലുള്ള രോഗങ്ങൾ കാണാറുണ്ട്. ഇതിൽ നിന്നുള്ള പ്രതിരോധത്തിനായി ഇൻഫ്ലുവൻസ വാക്സിൻ കുത്തിവയ്പ് എടുക്കാവുന്നതാണ്. ഇത് കുട്ടികളിൽ ഫ്ലൂ ബാധ ഉണ്ടായാൽ തന്നെ അത് തീവ്ര അണുബാധയായി മാറാതിരിക്കാൻ സഹായിക്കും. ആസ്മ എന്നത് വിട്ടുമാറാത്ത ഒരു രോഗമായാണ് പൊതുവേ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ശരിയായ രോഗനിർണയത്തിലൂടെയും ട്രിഗറുകൾ തിരിച്ചറിയുന്നതിലൂടെയും യഥാസമയം ഡോക്ടറുടെ കൺസൾട്ടേഷനിലൂടെയും ശരിയായ ചികിത്സാ രീതികളിലൂടെയും ഭൂരിഭാഗം രോഗികളിലും ആസ്മ എന്നത് നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്. ആസ്മ രോഗ നിയന്ത്രണം ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനും കാര്യക്ഷമതയിലും മാത്രമല്ല നമ്മുടെ ദൈനംദിന ചര്യയുടെ സുഗമമായ പ്രവർത്തനത്തിലും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആസ്മയെ നിസാരമായി കാണാതെ കൃത്യമായ ചികിത്സയും പ്രതിരോധ മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടതാണ്.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ആസ്മ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആരതി ബി ജി.
2: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: തൊഴിൽ തേടുന്നവർക്കായി ഇതാ.
5: തൊഴിൽ ദർശനം.
6: ഡൽഹിയിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക തസ്തികകളിലെ 89 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫസർ 24, അസോസിയേറ്റ് പ്രൊഫസർ 28, അസിസ്റ്റന്റ് പ്രൊഫസർ 37 എന്നിങ്ങനെയാണ് തസ്തിക തിരിച്ചുള്ള ഒഴിവ്. വിവിധ വിഷയങ്ങളിലായാണ് ഒഴിവുകൾ. വിഷയങ്ങൾ: പെർഫോമൻസ് ആർട്ട്, പെർഫോമൻസ് സ്റ്റഡീസ്, വിഷ്വൽ ആർട്സ്, ഡിസൈൻ, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അർബൻ സ്റ്റഡീസ്, സോഷ്യൽ സയൻസ്, പബ്ലിക് പോളിസി ആൻഡ് ഗവേണൻസ്, പബ്ലിക് ഹെൽത്ത്, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, എക്കോളജി, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, ലോ, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ഹിന്ദി, മാനേജ്മെന്റ്, ഹിസ്റ്ററി, സൈക്കോളജി, സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, ഇംഗ്ലീഷ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, വൊക്കേഷണൽ സ്റ്റഡീസ്, ആർക്കിയോളജി, കൺസർവേഷൻ ആൻഡ് മ്യൂസിയോളജി, എഡ്യൂക്കേഷൻ, ലിബറൽ ഡിസിപ്ലിൻ, പെഡഗോഗി. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി തപാലിൽ അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 4 സെപ്റ്റംബർ. ഹാർഡ് കോപ്പി സ്വീകരിക്കും.

0: നടത്തുന്ന അവസാന തീയതി സെപ്റ്റംബർ 11. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ വിവിധ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ടെക്നിക്കൽ ഓഫീസർ 6, സ്പോർട്സ് ഓഫീസർ 2, സ്റ്റുഡന്റ് കൌൺസിലർ 1, സ്റ്റുഡന്റ് കൌൺസിലർ കരാർ 2, ജൂനിയർ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദി മ്യൂസിക് 2, ടെക്നിക്കൽ സൂപ്രണ്ട് 3, ജൂനിയർ സ്റ്റാഫ് നഴ്സ് 3, ലൈബ്രറി ഇൻഫർമേഷൻ സൂപ്രണ്ട് 3, ജൂനിയർ മെക്കാനിക് 5. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 4. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iitb.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iitb.ac.in. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 470 ഒഴിവുണ്ട്. തസ്തികകൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ഗ്രേഡ് എ, ഓഫീസർ മാർക്കറ്റിംഗ് ഗ്രേഡ് എ, ഓഫീസർ ലോ ഗ്രേഡ് എ, അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ഗ്രേഡ് എ ഒ, ഡിപ്ലോമ എഞ്ചിനീയർ ഗ്രേഡ് ഇഒ. യോഗ്യത ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ഡിപ്ലോമ എഞ്ചിനീയർ തസ്തികയിലേക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിഇ, ബിടെക് അല്ലെങ്കിൽ തത്തുല്യം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ത്രിവത്സര ഡിപ്ലോമ. ഓഫീസർ മാർക്കറ്റിംഗ് തസ്തികയിലേക്ക് കുറഞ്ഞത് 60% മാർക്കോടെയുള്ള MBA അല്ലെങ്കിൽ MBAക്ക് തത്തുല്യമായി ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലുള്ള PG ഡിപ്ലോമ. ഓഫീസർ ലോ തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദവും LLBയും അല്ലെങ്കിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് LLB. അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ കെമിസ്ട്രി തസ്തികയിലേക്ക് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള മാസ്റ്റർ ബിരുദം. ഓഫീസർ ലോ, അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായം ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ഡിപ്ലോമ എഞ്ചിനീയർ തസ്തികയിലേക്ക് 26 വയസ്സ് കവിയരുത്. ഓഫീസർ മാർക്കറ്റിംഗ് തസ്തികയിലേക്ക് 28 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ, ലോ ഓഫീസർ എന്നീ തസ്തികയിലേക്ക് 30 വയസ്സ് എന്നിങ്ങനെയാണ് ഉയർന്ന പ്രായപരിധി. അപേക്ഷാ ഫീസ് 1000 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, ഇടതുകൈയിലെ വിരലടയാളം എന്നിവ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iocl.com/latest-job-opening. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iocl.com/latest-job-openings. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 3.
1: തൊഴിൽ ദർശനം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: വാർത്തകൾക്ക് ശേഷം പുലർവെട്ടം തുടരും.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനമുൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി യുഎസിലെത്തി. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രണയത്തിൽ മരിച്ചവരുടെ എണ്ണം 579 ആയി. ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. പി എസ് എ ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ആരോഗ്യം, ഖനനം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കാനുള്ള സാധ്യതകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ ചർച്ചയാകും. താഷ്കെന്റിലെ ശാസ്ത്രി സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയൊരുക്കുമെന്ന് ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ അംബാസിഡർ സ്മിത പന്ത്. ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാവസായിക സഹകരണം അതിവേഗം വളരുകയാണെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമെന്നും ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു.
1: रिलेशनशिप ऑलरेडी बहुत अपवर्ड ट्रैजेक्टरी में है. 2011 में स्ट्रेटेजिक पार्टनरशिप फोर्ज हुई थी, उसके बाद 2015 में प्रधानमंत्री जी का पहला दौरा हुआ था. 2026 तक बहुत सारे एरियाज में हम लोग फॉरवर्ड मूवमेंट कर चुके हैं, चाहे आप ट्रेड की बात करें, इन्वेस्टमेंट की बात करें, डेवलपमेंट कोऑपरेशन की बात करें, डिफेंस कोऑपरेशन की बात करें. ट्रेड में ही करीबन 300% इंक्रीज हुई है 2015 से.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579 ആയി. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതേസമയം നേപ്പാളിനുള്ള ഇന്ത്യയുടെ മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 ടൺ സഹായ സാമഗ്രികളുമായി മൂന്നാമത്തെ വിമാനം ഇന്നലെ വൈകുന്നേരം കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ടണൽ രക്ഷാപ്രവർത്തനത്തിനായുള്ള പ്രത്യേക സംഘം എന്നിവരടങ്ങുന്ന 11 അംഗ സംഘവും വിമാനത്തിലുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരുമായി വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രാലയം. തൃശൂലി 1 പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരും ഉൾപ്പെടെയുള്ളവരെയാണ് രക്ഷപ്പെടുത്തിയത്. 320 ഇന്ത്യക്കാരുമായി ഇനിയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 149 പേർ ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് സുരക്ഷിതമായി എത്തിയതായും മന്ത്രാലയം അറിയിച്ചു. ചൈനീസ് പ്രദേശത്തുള്ള ഏകദേശം 400 ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിതരാണെന്നും അവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രളയത്തിൽ അകപ്പെട്ടവരെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി നേപ്പാളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടി. അനുമതി ലഭിച്ചാൽ ഒരു മന്ത്രി, MLA, IG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന സംഘത്തെ കാഠ്മണ്ഡുവിലേക്ക് അയക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. പശ്ചിമബംഗാളിൽ നിന്നുള്ള 37 പേരെയാണ് നേപ്പാളിൽ കാണാതായത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി യുഎസിലെത്തി. ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്രബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും നിക്ഷേപകരുമായും കേന്ദ്ര ധനമന്ത്രി ചർച്ച നടത്തും. 3 ദിവസത്തെ കാനഡ സന്ദർശനം പൂർത്തിയാക്കിയാണ് ധനമന്ത്രി അമേരിക്കയിലെത്തിയത്. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അടുത്തിടെ പഞ്ചസാരയുടെ അടിസ്ഥാന വിലയിൽ ഏകദേശം 20% കുറവുണ്ടായതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കു വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. Leo 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരിക്കും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലികളി ആഘോഷം ഇന്ന് തൃശൂരിൽ നടക്കും. പുലികളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് ഇന്നലെ തുടക്കമായി. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കായിക ഇനങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ഏഖണ്ഡ ഖേൽ കെ മൈതാൻ മേ എന്ന പരിപാടി സംഘടിപ്പിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് നാളെ സമാപനമാകും. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. ഇന്നലെ ഹംഗറിയിൽ നടന്ന മത്സരത്തിൽ ഹംഗേറിയൻ താരം ബാലസ് ഫർക്കാസിനെ 3-0 പരാജയപ്പെടുത്തിയാണ് സെന്തിൽകുമാറിന്റെ കിരീട നേട്ടം. FIH ഹോക്കി വനിതാ ലോകകപ്പിൽ 5-ാം സ്ഥാനം നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് ഹോക്കി ഇന്ത്യ 50 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. 3-1 ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരങ്ങൾ 5-ാം സ്ഥാനം നേടിയത്. ഈ സീസണിൽ ചൈന, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ടീമുകളുമായി സമനിലയിലെത്തിയ താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. UGC നെറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 84 വിഷയങ്ങളിൽ നടന്ന പരീക്ഷയിൽ 4000-ത്തോളം ഉദ്യോഗാർത്ഥികൾ JRFന് അർഹരായി. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടകം, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി US ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579 ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ

0: പട്ടാളത്തിനകത്തുള്ള റെജിമെന്റുകളിൽ മത്സരങ്ങളിൽ പങ്കെടുത്തു. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് അദ്ദേഹം സ്വർണം നേടിക്കൊടുത്തു. തുടർന്ന് 1932 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലും 1936 ബെർലിൻ ഒളിമ്പിക്സിലും ഇത് ആവർത്തിച്ചു. തന്റെ 22 വർഷത്തെ കരിയറിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 570 ഗോളുകൾ അദ്ദേഹം നേടി. 34 വർഷത്തെ സേവനത്തിന് ശേഷം ധ്യാൻചന്ദ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ചു. തുടർന്ന് രാജസ്ഥാനിലെ മൗണ്ട് അബു കോച്ചിംഗ് ക്യാമ്പിലും പട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിലും പരിശീലകനായി പ്രവർത്തിച്ചു. 1956 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1979 December 3 ഡൽഹിയിൽ വച്ച് അദ്ദേഹം അന്തരിച്ചു. കഴിവും അച്ചടക്കവും സമർപ്പണ മനോഭാവവും കൊണ്ട് കായിക താരങ്ങളെ പ്രചോദിപ്പിക്കുന്ന ധ്യാൻചന്ദിന്റെ ജന്മദിനം ദേശീയ കായിക ദിനമായി നാം ആചരിക്കുന്നു. കാലം സാക്ഷിയിൽ ഇന്ന് മേജർ ധ്യാൻചന്ദിന്റെ ശബ്ദം.
1: പ്രാക്ടീസ് ഗ്രൗണ്ടോ പേ तो उनके टेलीविजन वगैरह फोटोग्राफ्स वगैरह ये स्लो मोशन और फास्ट मोशन लेने के लिए हमारे पीछे पीछे लग जाते थे. लेकिन हम लोग खिलाड़ी थे, हमको इन बातों में जरा सा भी ख्याल नहीं होता था कि क्या है. एक फोटो मांग लेते थे, बाकी वो अपना सीक्रेट हर एक चीज लड़कों को सिखलाने के लिए खींच लेते थे. और वो फोटोज स्क्रीन के ऊपर अपने बच्चों को, ये मैंने 63 देखा, जब मैं 63 बर्लिन में गया फिर ये देखा स्क्रीन के अंदर. साथ में बोलते भी जाते थे कि देखो ये हाथ इधर रखना है, ये पैर इधर है और ये सिर इधर है, बाल को जब ड्रिबल करना है तो उसका हेड किधर होना है फलान. ऐसा करने के बाद उन लोगों ने इतनी ज्यादा प्रैक्टिस कर ली कि हम अब हिंदुस्तान का मुकाबला करने लगे. मैंने देखा है रिसेंटली यूरोप कंट्री के खेलों को कि वो हमारे मुकाबले में थोड़ा थोड़ा डिबलिंग करने लगे हैं. इसमें शक नहीं है कि सीखा हम लोगों से है और इसमें हमारे लोगों की, हमारे हिंदुस्तान की अभी तक वो कंटिन्यू तारीफ करती है कि हाँ हिंदुस्तान जो खेलती है हॉकी, वो हिंदुस्तान के सिवा और कोई नहीं खेल सकता.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് മേജർ ധ്യാൻചന്ദിന്റെ ശബ്ദം.
2: ഇനിയൊരു ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം പഞ്ചവടി.

0: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ.
1: ഓണക്കാലം മെല്ലെ മെല്ലെ പടിയിറങ്ങുകയാണ്. ആഘോഷ കൊടിമരത്തിൽ നിന്ന് ഉത്സവക്കൊടികൾ പലതും താഴെ ഇറങ്ങിക്കഴിഞ്ഞു. ആഘോഷവും ഒത്തുചേരലുമൊക്കെ കഴിഞ്ഞ് ദൂരദേശങ്ങളിൽ ജോലിയുള്ളവർ മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പിലാകും. മൊബൈലും മറ്റ് സൗകര്യങ്ങളുമുള്ള ഈ കാലത്ത് ദൂരം ദൂരമേ അല്ല. എങ്കിലും പ്രിയപ്പെട്ടവർ അകന്നിരിക്കുമ്പോൾ ദൂരം അത് ദൂരം തന്നെയാണ്. നമ്മുടെ കേരളം വിട്ട് അന്യനാട്ടിൽ പോകുന്നവർ അവിടെ ഇരുന്ന് നാടിനെക്കുറിച്ച് പറയുമായിരിക്കും. വീടിനെക്കുറിച്ച്, കൂട്ടുകാരെക്കുറിച്ച്, ആഘോഷങ്ങളെക്കുറിച്ച്, ഒത്തുചേരലുകളെക്കുറിച്ച്, പിന്നെ കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച്. അന്യനാട്ടിൽ പോയവർക്ക് ഈ നാട് നൽകിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവിടെയുള്ള ഒരാളോട് അതെങ്ങനെ പറയും? വലിയ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന ഒരു കാലം, ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിഞ്ഞിരുന്ന കാലം, ആ ഒരു കാലത്ത് സ്വന്തം നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും എങ്ങനെ പറയും? 1970 പുറത്തിറങ്ങിയ തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലെ നായകൻ അന്യനാട്ടിലാണ്. തൊഴിൽ തേടി പോയതാണ്. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളോട് തന്റെ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ പറയുന്നു. കവി പി. ഭാസ്കരൻ അത് ലളിതമായ വരികളിലൂടെ നമ്മിലെത്തിച്ചു. സ്വന്തമായ ഒരുപിടി മണ്ണ്, ആ മണ്ണിൽ ജീവിതം കൊണ്ട് ഇഴതീർത്ത ഒരു വീട്, ഒരു കുഞ്ഞു വീട്. ആ വീട് വർണ്ണിക്കാൻ മറ്റൊന്നും കവി കടമെടുക്കുന്നില്ല. സ്വപ്നങ്ങളുടെ നാരുകൾ കൂട്ടിപ്പിണച്ചുണ്ടാക്കിയ ഒരു കുഞ്ഞു കൂട്, അതിനുള്ളിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ടവർ.

അവിടെ കാത്തിരിക്കാൻ ഒരാളുണ്ടെങ്കിലോ? അത് അമ്മയാകാം, സഹോദരങ്ങളാകാം, ഭാര്യയാകാം, കുഞ്ഞുങ്ങളാകാം, മറ്റാരെങ്കിലും ആകാം. പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ നാലുകാലോലപ്പുര കൊട്ടാരമാണ്. പക്ഷേ കാത്തിരിക്കാൻ ഒരാളുണ്ടാകണം എന്ന് മാത്രം, തനിക്ക് വേണ്ടി മാത്രം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാൾ. ആർക്കും വിട്ടുകൊടുക്കാതെ തന്നിലേക്ക് മാത്രം അടുപ്പിച്ച് പിടിച്ച് തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ. ഒരു നോട്ടം കൊണ്ട് ഉള്ളറിയുന്ന, ഒരു ചലനം മാറിയാൽ തിരിച്ചറിയുന്ന, ചാട്ടുളി പോലെ തുളഞ്ഞിറങ്ങുന്ന നോട്ടവുമായി സ്നേഹം പൊതിഞ്ഞുവെച്ച ഒരാൾ. സ്നേഹം കൂടുമ്പോൾ അല്ല, സ്നേഹിക്കാൻ മനസ്സു വല്ലാതെ വെമ്പുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും. അകന്നിരിക്കുമ്പോഴാണല്ലോ സൗന്ദര്യം കൂടുതൽ തോന്നുക.

അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ പിരിഞ്ഞിരിക്കും? പ്രണയിക്കുന്നവർക്കറിയാം ഒന്ന് മനസ്സ് തുറക്കാൻ ഒരിടം കിട്ടാത്തതിൻ്റെ നൊമ്പരം. സ്വകാര്യമായ ഒരിടം. നാട്ടിലാണെങ്കിൽ അതും അന്നത്തെ ആ കാലത്ത്, നിയന്ത്രണങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ മുറുകെ പിടിച്ചിരുന്ന ആ കാലത്ത് ഒന്ന് കാണണമെങ്കിൽ എന്തുണ്ട് മാർഗം? വെള്ളിനിലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാങ്കുഴിക്കരികിൽ അവിടെ വെച്ച് മനസ്സറിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലുള്ളത് മുഴുവൻ നിലാവ് പോലെ പരന്നൊഴുകിയ രാത്രി. പക്ഷേ അതിനുശേഷം പിന്നെ വിരഹമാണ്. ഇനി എന്ന് കാണുമെന്ന് നിശബ്ദ ചോദ്യവുമായി വിട പറയുമ്പോൾ ഉള്ളിലെവിടെയോ കൊളുത്തിപ്പിടിക്കുന്ന വേദനയുണ്ട്. പക്ഷേ ഒരന്യനോട് ഇക്കഥ പറയുമ്പോൾ അത് പ്രണയാക്ഷരങ്ങൾ ചാലിച്ചു വർണ്ണിക്കുകയല്ലേ വേണ്ടത്? അയാളും അതുതന്നെ പറഞ്ഞു. ഉള്ളു തുറന്നതിന് ശേഷമേ പിന്നെ അത് ഊഹിക്കുക മാത്രമേ തരമുള്ളൂ.

1970-ലാണ് തുറക്കാത്ത വാതിൽ പുറത്തിറങ്ങുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തതും ഗാനങ്ങൾ എഴുതിയതും പി ഭാസ്കരനാണ്. സംഗീതം കെ രാഘവൻ. ഇതോടൊപ്പം കൂട്ടിവായിക്കാൻ മറ്റൊന്നുകൂടിയുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ ഉപജീവനം തേടിവന്ന അതിഥി തൊഴിലാളികൾക്കും കാണില്ലേ നാടും വീടും ഉറ്റവരും ഉടയവരുമൊക്കെ? ആ കാര്യവും നാം ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ നാട് നാളികേരത്തിൻ്റെ നാടാണെങ്കിൽ അവരുടെ നാട്ടിൽ മറ്റൊന്നായിരിക്കും. അവർക്കുമുണ്ടാകില്ലേ സ്വപ്നങ്ങളും പ്രതീക്ഷകളും?

0: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.
1: വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനത്തിൽ ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം മീശമാധവൻ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ ഓണക്കിറ്റ് 31 വരെ വാങ്ങാം. ഈ മാസത്തെ റേഷൻ വിതരണവും 31 അവസാനിപ്പിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. നാളെ റേഷൻ കടകൾക്ക് അവധിയാണ്. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര, ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം എന്നിവയോടനുബന്ധിച്ച് കവടിയാർ കിഴക്കേക്കോട്ട ഈഞ്ചിക്കൽ റോഡിൽ 30-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ 31-ാം തീയതി രാവിലെ 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. എയർപോർട്ട് ഭാഗത്ത് നിന്ന് ചാക്ക ലോക്ഭവൻ ഭാഗത്തേക്ക് വാഹന ഗതാഗതം നിയന്ത്രിക്കും. കേട്ടത് നമുക്ക് ചുറ്റും. ഒരു ഗാനം കൂടി കേൾക്കാം. പി മാധുരി പാടിയതാണ് ചിത്രം ലൈൻ ബസ്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

ഇന്ന് പുലർവെട്ടം സമാപിക്കുകയാണ്. വീണ്ടും എത്തും നാളെ രാവിലെ 7 മണിക്ക്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ ശാന്തി മാധവി.

0: രണ്ടു വർഷത്തിലപ്പുറമായി. അഭിവൃദ്ധിയാണ്. ഖദീജ മിടുക്കത്തിയാണ്, പ്രസരിപ്പുള്ള സ്ത്രീ, നന്നായി പെരുമാറാനറിയാം, ഏറ്റമില്ല. എന്നാൽ അതിരു കവിഞ്ഞ് ആർക്കും പെരുമാറാൻ ഇടം കൊടുക്കുകയുമില്ല.
1: ബമ്പത്തിയ,
0: മരക്കാർ പലപ്പോഴും അവളെപ്പറ്റി വിചാരിച്ചിട്ടുണ്ട്.
1: ഇഞ്ഞി ബല്ലിച്ച പെണ്ണുങ്ങളുമാണെന്ന് വെച്ചാല് ഇക്കാലം കൊണ്ട് ബെടക്കായി പോയിട്ടുണ്ടാവും.
0: ഇങ്ങനെയുള്ള പല കാരണവും കൊണ്ടാണ് മരക്കാർ അവിടെ ഒരു പതിവുകാരനായത്. അയാളുടെ തുണക്കാരനായ ഹസ്സനും വഴിയെ വന്നുകൂടി. ഇത്രയും കണിശക്കാരിയായതിൽ ഹസ്സന് അല്പം വിരോധമില്ലായകയില്ല.
1: ബല്യേ ബീരിയ,
0: ഹസ്സൻ ഒരിക്കൽ മരക്കാരോട് പറഞ്ഞു. മരക്കാർ രൂക്ഷമായി ഒന്ന് തിരിഞ്ഞു നോക്കി.
1: ഓളൊരു തറബാട്ടുകാരിത്തിയ, ഓളുടെ ചൂല് അൻ്റെ മോത്ത് കിടന്ന് കളിക്കും, ഓർത്തോ ഹമുക്കെ.
0: ഹസ്സൻ പതുക്കെ തല വലിച്ചു കളഞ്ഞു. അക്കാരണത്തെ ചൊല്ലി പിന്നീട് മരക്കാർ കുത്തുവാക്ക് പറഞ്ഞിട്ടുമുണ്ട്. ഹസ്സന്റെ മനസ്സിലെ ദുർവികാരം ചവിട്ടിക്കഴുകിക്കളയണമെന്നൊരു വാശി ഉണ്ടായിരുന്നു മരക്കാർക്ക്. അത് പോയോ എന്തോ, പിന്നീട് ഒരിക്കലും ആ മനോഭാവം പുറത്തേക്ക് തലകാട്ടിയില്ല.
1: ഇമ്മ ഉപ്പരേതാ?
0: ഖദീജ ഇടയിൽ കടന്ന് മൃദുവായൊരു ചോദ്യം.
1: ഞമ്മടെ ഒരു കൂട്ടുകാരനാന്ന് കുട്ടിക്കോ,
0: മരക്കാർ പറഞ്ഞു. എന്നിട്ട് അതേവരെ നിശബ്ദനായിരുന്ന വീട്ടിക്കുറ്റിയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു.
1: എന്തേ സുലൈമാനിക്ക?
2: അതെ,
0: സുലൈമാൻ മൂളി.
1: ഇങ്ങടെ കൂട്ടത്തിലാ പണി?
2: ആയില്ല,
1: അതിൻ്റെ ഒരാലോചനയാ. മൂപ്പരുടെ കുടിയും പെരിയൊക്കെ?
0: ഖദീജ പതുക്കെ ഒരന്വേഷണം.
1: തെക്കാണ്.
0: അവൾ ആ മനുഷ്യനെ ആകെ ഒന്ന് നോക്കി. കറുത്ത് ബലിഷ്ഠമായ ശരീരം, കൈത്തണ്ടകളിൽ മാംസപേശികൾ മുഴുത്തു മുറ്റി നിൽക്കുന്നു, വിടർന്ന മാറിടം, ഒരിടം താങ്ങാൻ പോന്ന മനുഷ്യൻ. അച്ചടക്കമുള്ള ആ കണ്ണുകളിൽ വിഷാദവും അന്തസ്സും തങ്ങി നിൽക്കുന്നു. ആകെപ്പാടെ ബഹുമാനം തോന്നിക്കുന്ന ഒരു പ്രകൃതം.
1: മൂപ്പൻ ഇന്നലെ ഇവിടെ ഇല്ലേ?
0: മരക്കാരി ചോദിച്ചു.
1: അവറാൻകുട്ടി മൂപ്പനല്ലേ?
0: ഖദീജ.
1: തന്നെ. മൂപ്പരും ഒരു വെള്ള ചീലക്കൊടക്കാരനും പാടെ ഇന്നലെ ഉച്ചയ്ക്ക് ഇതിലെ പോയിരുന്ന്.
2: മൂപ്പനെ ഒന്ന് കാണണം.
0: കാശ് കണക്കുകൂട്ടിക്കൊടുത്ത് അവർ പുറത്തേക്കിറങ്ങി. ഖദീജ ആ പുതിയ മനുഷ്യനെ തന്നെ നോക്കി നിന്നു, കണ്ണിൽ നിന്നു മറയുന്നത് വരെ. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു,
1: എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞമ്മളിത്. ഉമ്മ ഇക്ക് പത്തിരി.
0: പത്തായപ്പുറത്ത് കിടന്നിരുന്ന കുട്ടി പിടഞ്ഞെഴുന്നേറ്റ് ഓരോറ്റ അലറൽ. ഖദീജ അകത്തേക്ക് പോയി മണ്ണെണ്ണ വിളക്ക് കെടുത്തി. വെളിച്ചം നല്ലവണ്ണം പ്രസരിക്കുവാൻ തുടങ്ങിയിരുന്നു. കുട്ടിയെ വാരിയെടുത്തു. അപ്പോഴും അവളുടെ ആലോചന അതുതന്നെയായിരുന്നു,
1: എവിടെയോ കണ്ടിട്ടുണ്ട്.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം കേൾക്കാം. ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകുന്നു, എങ്കിലും ഓണം മൂടവസാനിച്ചിട്ടില്ല. ഇന്ന് അത്തരത്തിലുള്ള ചില ഗാനങ്ങൾ സ്മൃതി മധുരത്തിലൂടെ ആസ്വദിക്കാം. ആദ്യ ഗാനം അഫ്സൽ യൂസഫിന്റെ സംഗീത സംവിധാനത്തിൽ എം ജി ശ്രീകുമാറും സോണി സായിയും സുധീഷും പാടിയ ഗാനം. ചിത്രം ബോംബെ, മാർച്ച് 12. രചന റഫീഖ് അഹമ്മദ്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: 3 മാസത്തിനുള്ളിൽ പണം ഡബിൾ.
3: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
2: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
3: നാളെ കാണുകയും ഇല്ല.
4: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
5: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
6: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
3: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
6: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
8: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ്

0: ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം സാഹസം എന്ന ചിത്രത്തിൽ ഇതാണ്. വിനായക് ശശികുമാർ, വൈശാഖ് സുഗുണൻ എന്നിവരുടെ വരികൾക്ക് ബിബിൻ അശോക് ഈണം നൽകി ഫിജോ, ഹിംന ഹിലാരി, ഹിനിത ഹിലാരി എന്നിവർ പാടിയതാണ്.

0: ഓണം മൂടിലുള്ള ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു.
1: ആകാശവാണി സംഗീത സരണി വയലിൻ പാഠം പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് PV അതുൽ കൃഷ്ണ. സാരംഗ മൽഹാര രാഗത്തിൽ ശ്രീ മഹാബലഗിരി നിവാസിനി എന്നാരംഭിക്കുന്ന ഹരികേശനല്ലൂർ ഡോക്ടർ L. മുത്തയ്യ ഭാഗവതർ രചിച്ച കൃതി ആദിതാളം.

0: വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കീർത്തനം ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ശ്രീ മഹാബല ഗിരിനിവാസിനി എന്ന കൃതിയുടെ ചരണവും ചിട്ടസ്വരവുമാണ്.
1: ശരി സർ.
0: കഴിഞ്ഞ ക്ലാസ്സിൽ ചരണം പഠിപ്പിച്ചിരുന്നു, ഈ ക്ലാസ്സിൽ ചരണവും ചിട്ടസ്വരവും പഠിപ്പിക്കാം.
1: ശരി സർ.
0: ഞാൻ ചിട്ടസ്വരം പാടാം, വയലിനിൽ വായിക്കും.
1: ശരി സർ.
0: പാ തട ദമദ ജം തിസ, രണ്ട് മാത്രം കഴിഞ്ഞു വരും. പാ തട ദമദ ജം തിസ

0: തതോ തിങ്കിണ്ണതോ.
1: ചിട്ടസ്വരം മനസ്സിലായില്ലേ? ഇതിൽ ജതി കൂടി വരികയാണ്. പാടുന്ന കുട്ടികൾ അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും എഴുതിയെടുക്കുകയാണെങ്കിൽ അവർക്ക് സൗകര്യമായിരിക്കും. അതിനുവേണ്ടി അത് ജതി കൂടി പറഞ്ഞത്.
2: ശരി,
1: ഞാൻ വയലിനിൽ വായിക്കാം, അത് കേട്ട് വായിക്കും.
2: ശരി സാർ.

0: അപ്പോൾ ഈ കൃതി ഭംഗിയായിട്ട് മനസ്സിലായോ?
1: മനസ്സിലായി സർ.
0: ഇത് നല്ലവണ്ണം സാധകം ചെയ്ത് വയലിനിൽ വായിക്കുകയും പാടുകയും ചെയ്യുക.
1: ശരി സർ.
0: ഞാൻ വയലിനിൽ വായിക്കാം.

ഇതുവരെ കേട്ടത് സംഗീത സരണി, വയലിൻ പാഠം അവസാന ഭാഗം. പഠിപ്പിച്ചത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിച്ചത് പി വി അതുൽ കൃഷ്ണ. സംഗീത സരണി സമാപിച്ചു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

ആകാശവാണി സമയം 9 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അനുബന്ധം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഗോപി സുന്ദറിന്റെ സംഗീത സംവിധാനത്തിൽ വിജയ് യേശുദാസും സിതാരയും പാടിയ ഗാനം. വരികളെഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ്. ചിത്രം ഉയരെ.

മരം എന്ന ചിത്രത്തിൽ പി സുശീലയും പി മാധുരിയും പാടിയ ഗാനം. വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

രതീഷ് വേഗയുടെ സംഗീത സംവിധാനത്തിൽ മോഹൻലാൽ പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം റൺ ബേബി റൺ. ഗാനരചന റഫീഖ് അഹമ്മദ്.

കാലം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം ശങ്കർ ഗണേശ്, ഗാനരചന ബിച്ചു തിരുമല.

വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും കബീറും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം മോഹൻ സിത്താര.

നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, കണ്ണൂർ രാജൻ ഈണം നൽകി, പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയ ഗാനം.

ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ ഹരിഹരനും കേസ് ചിത്രയും പാടിയ ഗാനം ചിത്രം കഥ തുടരുന്നു. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ ശരചന്ദ്ര വർമ്മ.

വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം. ഗാനരചന ബി ആർ പ്രസാദ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ആകാശവാണി, സമയം 10:00. നേർവഴി.

0: പ്രിയ ശ്രോതാക്കൾക്ക് നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അമൃത എസ് ആണ് അതിഥിയായി എത്തിയിരിക്കുന്നത്. അമൃതയെ നമുക്ക് പരിചയപ്പെടാം.
1: ശാരീരിക പരിമിതികളെ ലക്ഷ്യബോധത്താലും കഠിന പരിശ്രമത്താലും അതിജീവിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച നിരവധി വ്യക്തിത്വങ്ങളെ നേർവഴിയിലൂടെ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നേർവഴിയിൽ സംഗീതം, ചിത്രകല എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥിനി അമൃത എസ് ആണ് നമ്മളുടെ അതിഥി. പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: അപ്പോൾ നമുക്ക് അമൃതയുടെ കുട്ടിക്കാലം മുതൽ തുടങ്ങാം. പഠിച്ചത് എവിടെയാണ്?
2: ഞാൻ പല സ്കൂളിലായിട്ടാണ് പഠിച്ചത്. നെടുമങ്ങാട് LP സ്കൂള്, ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു, ജവഹർ നവോദയ വിദ്യാലയ. പിന്നെ നെടുമങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 +2 പഠിച്ചു. കുട്ടിക്കാലം അത്രയും അങ്ങനെയാണ് പോകുന്നത്.
1: പഠിക്കാൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ആരാണ്?
2: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന എന്റെ രണ്ട് ചേച്ചിമാരാണ്.
1: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
2: മൂത്ത ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇളയ ചേച്ചി ഇപ്പൊ ഒരു ഫാർമയിലെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യണം.
1: സ്കൂളിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി എവിടെയാണ് ചെയ്തത്?
2: ഞാൻ ഡിഗ്രി ചെയ്തത് വൈദക്കാട് വിമൻസ് കോളേജിലാണ്.
1: ഏത് സബ്ജക്റ്റാ എടുത്തിരുന്നത്?
2: ഞാൻ മെയിൻ എടുത്തത് BSc സുവോളജി.
1: BSc സുവോളജി എടുക്കാൻ

0: എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
1: ഉണ്ട്, മൃഗങ്ങളെ കുറിച്ചും കുഞ്ഞു ജീവികളെ കുറിച്ചൊക്കെ പഠിക്കാൻ, അതിനെ കുറിച്ചൊക്കെ അറിയാൻ വലിയ ആഗ്രഹമായിരുന്നു.
0: പഠന രീതി എങ്ങനെയായിരുന്നു ഡിഗ്രി തലത്തില്?
1: പഠന രീതി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ പ്രയാസമായിരുന്നു. പക്ഷേ അധ്യാപകർ നല്ല സപ്പോർട്ടായിരുന്നു. പ്രാക്ടിക്കൽ സെഷനൊക്കെ വരുമ്പോൾ പ്രത്യേകം ഒന്ന് പറഞ്ഞു തരികയും മൈക്രോസ്കോപ്പിയൊക്കെ കൂടെ കാണുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ പടങ്ങളൊക്കെ വെച്ച് ഇന്ന ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തരികയൊക്കെ ചെയ്യുമായിരുന്നു. കുറച്ചും കൂടെ കംഫർട്ടായിരുന്നു പഠിക്കാൻ.
0: സുവോളജിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു റെക്കോർഡ് വരയ്ക്കാനും അതുപോലെ അല്ലേ പ്രാക്ടിക്കൽ?
1: ഞാൻ സ്വന്തമായിട്ടാണ് റെക്കോർഡ് വരച്ചത്.
0: അതെയോ? എല്ലാം
1: സ്വന്തമായിട്ടാണ്.
0: അപ്പൊ വരയ്ക്കുമോ നന്നായിട്ട്? വരയ്ക്കാനുള്ള ടാലന്റ് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്?
1: ഏകദേശം UKG 1st class ആ സമയത്താണ് ഈ മാഗസീനിലൊക്കെ വന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അതിനെ വെച്ച് സ്കെച്ച് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ അതിനെ നോക്കി വരയ്ക്കാൻ തുടങ്ങി. കൂടുതലും 2D ആയിട്ടാണ് വരച്ചോണ്ടിരിക്കുന്നത്. ചിലപ്പോ മാത്രം 3D പോകും, അതും പെൻസിൽ സ്കെച്ചിങ് മാത്രമേ ഉള്ളൂ. കളറിങ് എനിക്ക് അത്ര പറ്റത്തില്ല.
0: ആദ്യം വരച്ച ചിത്രം എന്താണെന്ന് ഓർമ്മയുണ്ടോ? കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഓർത്തിരിക്കുമല്ലോ.
1: ഉണ്ട്, ഒരാൾ തപസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അതായിരുന്നു. ഫേസ് ഇല്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം.
0: എന്തൊക്കെയാണ് വരയ്ക്കാറ്?
1: ഹ്യൂമൻ ഫിഗേഴ്സ്, ഫേസസ്, അതാണ് സ്കെച്ച് ചെയ്യാറുള്ളത്. നല്ല ക്യാച്ചി ആയിട്ട് തോന്നുന്ന ആളുകളെ ഞാൻ പെട്ടെന്ന് എനിക്ക് നല്ല ഫീച്ചേഴ്സ് കിട്ടും, അപ്പം ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ശ്രമിച്ചതിൽ 97% വിജയിച്ചിട്ടുണ്ട്.
0: ക്യാച്ചി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്?
1: നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ ഒരാളുടെ അതേ ഫീച്ചർ നമുക്ക് വേറൊരാളിൽ തോന്നും. അങ്ങനെ നമുക്ക് തോന്നാതെ കുറച്ച് ഡിഫറെന്റ് ആണ്, യുണീക്ക് ആയിട്ടുള്ളത് അങ്ങനെ പറയാം. അങ്ങനെ തോന്നുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് വരയ്ക്കാൻ. അപ്പൊ ഞാൻ എങ്ങനെ വരച്ചാലും ആ ആളായിട്ടേ ഇരിക്കുകയുള്ളൂ. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ സജന മാം ഉണ്ട്. മാമിന് ഫോട്ടോ ഞാൻ സ്കെച്ച് ചെയ്തിട്ട്
0: കൊടുത്തിട്ടുണ്ട്,
1: അതും പെൻസിൽ ഡ്രോയിങ് ആയിട്ട് തന്നെ. പിന്നെ ഞാൻ വരച്ചു കൊടുത്തത് കോയമ്പത്തൂരിലുള്ള രണ്ട് മ്യൂസീഷ്യൻസ് ആണ്. അവർ ട്വിൻസ് ആണ്, കംപ്ലീറ്റ്ലി മ്യൂസിക്കൽ ഫാമിലിയാണ്. പാട്ട് പാടും, കീബോർഡിസ്റ്റ് ഉണ്ട്, ഡ്രമ്മർ ഉണ്ട്, വയലിനിസ്റ്റ്, ഫ്ലൂട്ട് സ്റ്റേ എല്ലാവരും ഉണ്ട് അവരുടെ ഫാമിലിയിലെ. കൊച്ചുകുട്ടികൾ വരെയുള്ള എല്ലാവരും ഓരോ ഇൻസ്ട്രുമെന്റിൽ അല്ലെങ്കിൽ വോക്കലിൽ കഴിവ് തെളിയിച്ചവരാണ്. അത്രയും നല്ലൊരു ഫാമിലി ആയിട്ട് എനിക്ക് ഒരു ടൈപ്പ് ഉണ്ടായി.
0: അവരെങ്ങനെ മീറ്റ് ചെയ്യുന്നത്?
1: അവർ, ഞാൻ ആദ്യമായിട്ട് സ്മ്യൂൾ എന്നൊരു ആപ്പ് ഉണ്ട്, അപ്പൊ ആ ആപ്പ് വഴി ഞാനിങ്ങനെ പാടി പാടിയപ്പോൾ ബൈ ചാൻസ് നോക്കിയപ്പോൾ ഒരാള് വീണ വായിക്കുന്നു, ഒരാള് പാടുന്നു, ഇത് രണ്ടുപേരും ഒരാളാണോ, അങ്ങനെ കൺഫ്യൂഷൻ വന്ന് നോക്കിയപ്പോ അല്ല, രണ്ടുപേരാണ്. പിന്നെ ഞാൻ അവരെ ജസ്റ്റ് ഇങ്ങനെ പ്രൊഫൈല് നോക്കി വന്നപ്പോ ട്വിൻസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ആ ചേച്ചിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ചേച്ചി വീണ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ വീണ വാങ്ങാൻ എന്തൊക്കെ നോക്കണം എന്ന് ചോദിച്ചപ്പോ ചേച്ചി ഒന്നും ആലോചിക്കാതെ എനിക്ക് സഡൻ റിപ്ലൈ തന്നെയാണ്, എന്റെ കയ്യിലൊരു വീണ ഉണ്ട്, ഞാനത് മോൾക്ക് തരാം, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ എന്റെ വീണ നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വണ്ടടിച്ചു നിന്നു, ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം രാത്രി 10 മണിയായപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചേച്ചി ഇങ്ങനെ തരാന്ന് പറയുന്നു, എന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് പരിചയപ്പെടുമ്പോ ചതിക്കുഴികള് വരാം,
0: അതുകൊണ്ടൊരു
1: പേടി മനസ്സിലുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും നമ്പറൊക്കെ കൊടുക്കാം, എന്റെ നമ്പർ തന്നെ ഞാൻ കൊടുത്തു. വിളിച്ചു സംസാരിച്ചു, സൗണ്ട് കേട്ടപ്പോ എനിക്ക് ഓക്കെയാണ്, അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അപ്പോ സീമ തന്നെയാണ് എന്നെനിക്ക് ഉറപ്പായി. നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് വീണ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചു തന്നു. ഞാനത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പോയി റിസീവ് ചെയ്തു. നല്ല ഹാപ്പിയായിരുന്നു. അങ്ങനെയാണ് വീണയിലോട്ട് എത്തുന്നത്. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോ ഞാൻ കോയമ്പത്തൂര് പോയി അവരുടെ ഡ്രോയിങ് അവർക്ക് നേരിട്ട്
0: കൊടുത്തു.
1: അവരും പ്രതീക്ഷിച്ചിട്ടില്ല, അത് അവർക്കും സർപ്രൈസ് ആയിരുന്നു.
0: അവരുടെ പേരെന്തൊക്കെയാണ്?
1: ട്വിൻ സിസ്റ്റേഴ്സിന്റെ പേര് രഞ്ജനി ആൻഡ് ഭൈരവി. അവർക്കൊരു ചേച്ചിയുണ്ട്, ചാരുമതി. ഒരു 3 പേരും സിസ്റ്റേഴ്സാണ്.
0: ഓക്കെ.
1: മൂത്ത ചേച്ചിനത് കൊടുത്തിട്ടില്ല, അതെന്റെ കയ്യിൽ ഇരിക്കുന്നേ ഉള്ളൂ. ബാംഗ്ലൂര് പോണമെന്നുണ്ട്, മൂത്ത ചേച്ചി ബാംഗ്ലൂര് സെറ്റിലാണ്, അപ്പൊ അവിടെ പോയി കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം.
0: ഇപ്പൊ പറഞ്ഞല്ലോ വീണ പഠിക്കുന്ന കാര്യം, അതിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
1: എനിക്ക് കൊഞ്ഞുനാളും വലിയ വീണയും ഫ്ലൂട്ടും വലിയ ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫ്ലൂട്ടിന് പഠിക്കാൻ വേണ്ടിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, ഞാൻ അതുകൊണ്ട് അത് പഠിക്കാൻ ഞാൻ മുതിർന്നിട്ടില്ല. പക്ഷെ വീണ പഠിക്കാൻ കുഞ്ഞുനാളിലെ മുതലേ ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുനാളിലൊന്നും നടന്നില്ല. കോളേജിലെ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്താണ് അതിനൊരു അവസരം കിട്ടിയത്. ഞാൻ പറഞ്ഞു, അമ്മ പറ്റില്ലെങ്കിൽ വേണ്ട, അമ്മ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഇല്ല ശരിയാവില്ല, നിന്നെ ഇതിനെ പഠിപ്പിച്ചിട്ട് ഇവിടുന്നോട് വേറെ എന്തും പഠിക്കാൻ പോയാൽ മതി. പിന്നെ അമ്മ വലിച്ചെടുത്ത് കൊണ്ടുപോയതാണ്. അങ്ങനെയാണ് ഞാൻ വീണ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്.
0: അത് എവിടെയാണ് പഠിക്കാൻ പോയത്?
1: അത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സാറിന്റെ അടുത്താണ്. പിന്നീട് അത് എന്നൊരു

0: 2 മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരം കണ്ണമ്പൂരുള്ള ഭരതക്ഷേത്രം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ
1: പഠിക്കാൻ ചേർന്നു.
0: പഠിക്കുന്നു. അവിടെ ഒരു 4 വർഷത്തോളം ഞാൻ പഠിച്ചു.
1: വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സും പഠിക്കുന്നുണ്ടോ?
0: വയലിൻ പഠിക്കുന്നുണ്ട്.
1: വയലിൻ പഠിക്കുന്നുണ്ട്. ഇതിനൊക്കെ ടൈം എപ്പോഴാണ് കണ്ടെത്തുക?
0: എന്റെ ഡേ ടൈം ഫുള്ളും വോക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റ് രണ്ടും പഠിക്കാനുള്ള ഷെഡ്യൂളുണ്ട്. അപ്പൊ അതിനുള്ളിൽ തന്നെ ഞാൻ പഠിക്കുന്നുണ്ട്.
1: വോക്കല് പഠിക്കുന്നത് എവിടെയാ?
0: മാജിക് പ്ലാനറ്റിലെ ഡിഫറന്റ് ആർട്സ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു വിങ് ഉണ്ട്. അവിടെയാണ് പലതരം ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ ഒരു സെന്ററാണ്. ആർട്ട് മാത്രമാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അവിടെ ഞാൻ സെലക്ട് ആയി. അപ്പൊ അവിടെ തന്നെയാണ് ഇപ്പൊ വോക്കൽ പഠിക്കുന്നത്.
1: കർണാട്ടിക് വോക്കൽ പഠിക്കുന്നു അല്ലേ. ഇനി എന്താണ് ചെയ്യണമെന്നാണ് ആഗ്രഹം അടുത്തതായിട്ട്?
0: എനിക്ക് BA മ്യൂസിക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പേടി കാരണം അപ്ലൈ ചെയ്യാത്തതാണ്.
1: ഇപ്പൊ
0: കോൺഫിഡൻസ് ഉണ്ട്. BPA വീണ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം ഫർദർ എഡ്യൂക്കേഷന് പോകാനുള്ള ബുദ്ധിമുട്ട് ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ സെന്ററിൽ തന്നെ മ്യൂസിക്കിലെ ഡിപ്ലോമ കോഴ്സ് അവർ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ കർണാട്ടിക് വോക്കലിൽ ഞാൻ പഠിച്ചു തുടങ്ങിയത്. അതിനെ ബേസ് ചെയ്ത് മ്യൂസിക്കലി തന്നെ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻസ്ട്രുമെന്റലി ആണെങ്കിലും വോക്കലി ആണെങ്കിലും
1: മ്യൂസിക് തന്നെ ഒരു കരിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഇഷ്ടം?
0: ആഗ്രഹം.
1: BSc സുവോളജി കഴിഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഫർദർ സ്റ്റഡീസ് പോകാൻ താല്പര്യമുണ്ട്? അതോ മ്യൂസിക്കിൽ തന്നെ ഫുള്ളി ഫോക്കസ്?
0: മ്യൂസിക്.
1: പിന്നെ വീട്ടില് എല്ലാരും നല്ല സപ്പോർട്ടീവ് ആണോ?
0: എന്റെ ഇഷ്ടങ്ങൾ എന്താണോ അതനുസരിച്ച് പൊക്കോളാനാണ് അച്ഛനും അമ്മയും പറയുന്നത്.
1: കരിയർ വൈസ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾ വരുമല്ലോ, പഠിത്തം വരും, ജോലി വരും, കുറെ കാര്യങ്ങൾ. ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ് അമൃതയെ സംബന്ധിച്ചിടത്തോളം?
0: എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാമിലിയിൽ അകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കുറെ സംഭവങ്ങളാണ് എനിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും കൂടുതൽ
1: ഹെൽപ്പാനും
0: പറയുന്നത്. ഓക്കെ, ഹെൽപ്പിംഗ് എന്ന് പറയുന്നതിനെക്കാട്ടി കുറെ ലെസൺസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പൊ ഡിപ്ലോമ എടുക്കണം എന്ന വാശിയുള്ളതും ആ ലെസൺസിന്റെ ബേസിസിലാണ്.
1: ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ് ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്?
0: ഞാന് 6th ക്ലാസ്സിലേക്ക് എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് ജവഹർ നവോദയ വിദ്യാലയ എന്ന സ്കൂളിലോട്ട് സെലക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അത് ബോർഡിംഗ് സ്കൂളാണ്. 6 മുതൽ 10 വരെ ഞാൻ അവിടെ
1: പഠിച്ചത്.
0: അവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പൊ അവിടെ തന്നെ ഉള്ള ആർട്ട് ടീച്ചറായിരുന്ന സജീവ്മാർ സാർ എന്നിട്ടൊരു ടീച്ചറുണ്ട്. എനിക്ക് പാടാൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിൽ ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് കൂടുതൽ എനിക്ക് മനസ്സിലാക്കി തന്നത് സാറാണ്. അപ്പൊ സാർ എന്നോട് പറഞ്ഞിരുന്നത് സൗണ്ട് എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ
1: കോഴ്സസ്
0: ചെയ്യണം എന്നൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സപ്പോർട്ട് ചെയ്ത വേറെ ആരും എന്റെ ലൈഫിൽ ഇല്ല. 5 വർഷത്തെ സാറിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ സപ്പോർട്ടായിരുന്നു. അതുപോലെ എനിക്ക് അന്നനാളത്തിനും ശ്വാസനാളിയിലും പോകുന്ന ഫ്ലാപ്പ് ഉണ്ടല്ലോ, ആ ഫ്ലാപ്പ് മാറുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ ചായ കുടിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ മാറി കയറാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രശ്നം വരുമ്പോൾ ശബ്ദം അടയാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് വളരെ വെപ്രാളം തോന്നുമായിരുന്നു. പിന്നെ അത് ശീലമായപ്പോ അതിനെ കൺട്രോൾ ചെയ്യാൻ ഞാൻ തന്നെ പഠിച്ചു.
1: പല കാര്യങ്ങളും പഠിക്കും, എന്നിട്ട് ഒരു ഘട്ടത്തിൽ കരിയർ വൈസ് ഏതിൽ ഫോക്കസ് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ഒരു കൺഫ്യൂഷൻ മോഡിൽ ഇരിക്കുന്ന ആളുകളോട് എന്താണ് അമൃതയ്ക്ക് പറയാനുള്ളത്?
0: ഞാനും വളരെ വലിയൊരു കൺഫ്യൂഷൻ മോഡിലിരുന്ന ആളാണ്. പക്ഷേ എന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു ഇത് വേണോ വേണ്ടയോ, ഒരുപാട് തവണ ആലോചിച്ചു. ചുറ്റും നിന്ന് കുറേ പേര് പറഞ്ഞു വേണ്ട, അത് എടുക്കണ്ട, ഇതിൽ പോയ സ്കോപ്പ് ഇല്ല, നീ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമ്മളെ മുന്നിൽ വരും. നമ്മൾ ഫോക്കസ്ഡ് ആണ്, നമുക്കതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ തുറന്നു കിട്ടുന്ന ആ വാതിലിലൂടെ നമ്മൾ കടന്നു പോകന്നെ വേണം. എന്തായാലും നല്ല റിസൾട്ടേ ഉണ്ടാവുള്ളൂ. അത് എനിക്ക് ഈ 1.5 വർഷത്തിനുള്ളിൽ എന്റെ പുതിയ തീരുമാനത്തിന് നല്ല റിസൾട്ട് ഉണ്ടായി. അത് പൂർത്തിയാക്കണം എന്നുള്ളത് അതിയായ ആഗ്രഹമാണ്. പൂർത്തിയാക്കാൻ 100% ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറുമാണ്. അതുപോലെ തന്നെ എല്ലാവരും ഫോക്കസ്ഡ് ആയിരിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സ്കെച്ച് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് ആക്ച്വലി ഓരോ പടങ്ങളും വരയ്ക്കുന്നത്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ?
0: സ്കെച്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എന്റെ റൂമിനെ കുറിച്ച് പറയണം. എനിക്കായിട്ടൊരു റൂം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ബെഡ്റൂമായിട്ടല്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു റൂമുണ്ട്. ആ റൂമിൽ ഞാൻ ചുവരില് ചിത്രം വരച്ചിട്ടുണ്ട്. എന്റെ ക്രാഫ്റ്റ് വർക്കുകൾ, കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട്. കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ആ റൂമിലുള്ള റാക്കിൽ തന്നെ വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും വേറെ ആരെയും തൊടാൻ സമ്മതിക്കാറില്ല. കാരണം എനിക്ക് കൈ എത്തുമ്പോ എനിക്ക് ആ സാധനം അവിടെ നിന്ന് കിട്ടണം, വേറൊരാൾ വന്നെടുക്കും,
1: മിസ്പ്ലേസ്
0: ചെയ്യുമ്പോ എനിക്ക് ആ സാധനം കിട്ടില്ല. പിന്നെ ഞാൻ അത് തേടിയെടുക്കുക എന്നുള്ളത് എനിക്ക് വലിയ ടാസ്ക് ആണ്. ചിലപ്പോ എനിക്ക് കിട്ടണമെന്നില്ല, കൺമുന്നിൽ തന്നെ ഇരുന്നാലും എനിക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ആരും കൈയടത്താറില്ല. ആ റൂമിൽ തന്നെ എനിക്കൊരു മേശയുണ്ട്, ആ മേശ അടച്ചു തുറക്കാൻ പറ്റുന്ന മേശയാണ്. ഉള്ളിൽ സ്പേസ് ഉണ്ട്, ഒരു ശരീരമുണ്ട്. ആ ഒരു മേശയിൽ ഞാൻ വേറെ ഒന്നും വെക്കില്ല, ഒരു പെൻസില്, ഒരു സ്കെയില്, ഒരു എറൈസർ, ഒരു ഷാർപ്പനർ, ഒരു ഷീറ്റ് പേപ്പർ. ഷീറ്റ് പേപ്പറിന് അടിയിൽ നമ്മൾ എക്സ്റേ ഫിലിം ഉണ്ടല്ലോ, എക്സ്റേ ഫിലിം വെക്കും. എക്സ്റേ ഫിലിം വെക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മൾ വരയ്ക്കുന്ന പേപ്പറിന്റെ അടിയിൽ പ്രിന്റ് വരില്ല, അത് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് എക്സ്റേ ഷീറ്റ് വെക്കും. എന്നിട്ട് ഇട സൈഡിലോട്ട് ചരിഞ്ഞ് കിടന്ന് ഞാൻ വരച്ചു തുടങ്ങും. എന്റെ കയ്യില് പേപ്പറിലുള്ള പടമാണെങ്കിൽ, ഫോണിലല്ലെങ്കിൽ ടി വി സ്ക്രീനിലാണെങ്കിൽ അത്രയും സൂം ചെയ്ത് എടുത്തിട്ട് അങ്ങനെ ഞാൻ കിടന്നാണ്
1: വരയ്ക്കുന്നത്.
0: അടുത്ത് കാണാൻ വേണ്ടി, എനിക്ക് ഓരോ പോയിന്റും അടുത്ത് കാണാൻ വേണ്ടിട്ട് ഞാൻ അത്രയും ക്ലോസ് ആയിട്ട് വരയ്ക്കും.
1: റേഡിയോ കേൾക്കാറുണ്ടോ?
0: റേഡിയോ കേൾക്കാറുണ്ട്.
1: റേഡിയോയിൽ ഏത് പരിപാടികളാണ് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത്?
0: മെലഡി സോങ്സ് കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ്, പാടാനും എനിക്ക് അതാണ് ഇഷ്ടം. അത് കൂടുതലും കേൾക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്താണ് റേഡിയോ ഞാൻ കൂടുതൽ ഓൺ ചെയ്യാറുള്ളത്.
1: അപ്പോ അമൃതയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് ഇനി ഒരിക്കലും വീണ്ടും കൂടുതൽ കൂടുതൽ നേട്ടം കൈവരിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താനാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
2: വിദ്യാർത്ഥിനിയായ അമൃത യേസുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി. നേർവഴി.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: 3 മാസത്തിനുള്ളിൽ പണം ഡബിൾ.
5: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
4: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
5: നാളെ കാണുകയും ഇല്ല.
6: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
7: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
8: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
5: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
8: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
9: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in സന്ദർശിക്കുക.
10: ആകാശവാണി.
11: തമിഴ്ചൊൽ മാളൈ.
12: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

தகஜரதா.

വിധവിധമായ വിളയാട്ടുകളുടെ, വിധവിധമായ കലി നികഴ്ചികളുടെ, വിധവിധമായ ഉണവുകളുടെ ഒരു ഓണപ്പണ്ടികയെ കൂടെ സെന്റെടുത്തു വിട്ടത്. പണ്ടികാലം മുടിവടിഞ്ഞാലും കേരളാവിൽ ഓണപ്പണ്ടികയും ഇൻപക്കോലം ഇന്നും കളി കെട്ടിക്കൊണ്ടുതന്നെ ഇരിക്കുന്നത്. അന്ത മഹിഴ്ചിയും കുതുകൂലവും ഇന്നും കേരള മക്കളിലും മുഖങ്ങളിലും മനസ്സിലും നിറഞ്ഞിരിപ്പതേ നാം കാണുമുടികിറത്. അന്ത നിറയുടനെ എൻ

ഇതുവരെ നേരുകൾ കേട്ടുകൊണ്ടിരുന്നത് തിരുവനന്തപുരം സൂര്യകാന്തി കുഴുവിനർ വഴങ്ങിയ ഓണം സിറപ്പ് പൽസുവി നിഘി. നിഘിയിൽ പങ്കേറ്റവർകൾ തിരുമലികൾ നിരഞ്ജന, കൃഷ്ണകുമാരി, തേൻമൊഴി, ഭഗവതി, രാധിക, സുധാപ്രിയ മറ്റും സാത്വിക് ജഗന്നാഥൻ.

നേയർക്കൊരു അറിയിപ്പ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാകും തമിഴ്ച്ചൊൽ മാലേ നികഴ്ചിയെ കുറിച്ച കരുത്തുകൾ വരവേർക്കപ്പെടുകിന്റെ. കരുത്തുകളെ കടിതങ്ങൾ മൂലമാകവോ ആകാശവാണിയൻ എഴുത്തുപെട്ടി എന്ന നികഴ്ചയിൽ മൂലം

മൂലമാകവോ ഇമെയിൽ മൂലമാകവോ അനുപ്പലാം. കടിതങ്ങൾ അനുപ്പവേണ്ടിയ മുഖവരി തമിഴ്ച്ചൊൽ മാലെ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം. അല്ലത് എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം. മറ്റും ഇമെയിൽ അനുപ്പവേണ്ടിയ മുഖവരി AIRTVM@gmail.com. ഇമെയിൽ മുഖവരി ഒരു മുറ AIRTVM@gmail.com.

0: നിഗശീൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ദോലിപരപ്പാന തമിഴ്ചൊല് മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗശീൽ നിറയുമടുകിണ്ടിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടവരുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.
1: തമിഴ്ചൊല് മാലൈ.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: ആകാശവാണി സമയം 11 മണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: കർണാടക സംഗീത ലോകത്ത് ഒരു ഉത്തമ സംഗീതജ്ഞൻ, അധ്യാപകൻ, വാഗ്ഗേയകാരൻ എന്നീ മേഖലകളിലെല്ലാം കയ്യൊപ്പ് പതിപ്പിച്ച ഒരു അപൂർവ പ്രതിഭയായിരുന്നു പാലക്കാട് CS കൃഷ്ണയ്യർ. മികച്ച സംഗീതജ്ഞനായിരുന്ന അദ്ദേഹം നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. സമ്പ്രദായ രീതിയിലുള്ള സംഗീതം, ഭാവസമ്പുഷ്ടത, ആലാപന സൗകുമാരി സാധ്യതകൾ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളിൽ നിറഞ്ഞു നിന്നിരുന്നു. വർണ്ണങ്ങൾ, കീർത്തനങ്ങൾ, പദങ്ങൾ, രാഗമാലികകൾ, തില്ലാനകൾ എന്നീ സംഗീത രൂപങ്ങളിൽ രചനകൾ നടത്തിയിട്ടുണ്ട്. മോഹനരാഗത്തിലുള്ള മോഹനമുരളി, ആരഭിയിലുള്ള സംസാരഭീത്യാപഹേ, ഗംഭീര നാട്ടരാഗത്തിലുള്ള ഗണേശ വിഘ്നങ്ങളകറ്റി എന്നീ കൃതികൾ ഏറെ പ്രചാരത്തിലുള്ള കൃഷ്ണയ്യർ കൃതികളാണ്. തെരഞ്ഞെടുത്ത ഏതാനും കൃതികൾ ഗാനകേരളിയുടെ ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം.

0: പാലക്കാട് സി എസ് കൃഷ്ണയ്യരുടെ രചനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

0: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 4251125.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇന്നുച്ചയ്ക്ക് 3 മണിക്കുള്ള കൂട്ടുകാരിയിൽ സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും 40 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പങ്കജം ശ്രീദേവിയുമായി അഭിമുഖം കേൾക്കാം. തുടർന്ന് എന്റെ യാത്ര, പർവ്വതാരോഹകനായ സോനു സോമൻ സംസാരിക്കുന്നു.

0: ആകാശവാണി
1: അനന്തരം ജൂക് ജൂക് ജിയോ അഭിയാനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രീകരണം. രചന ടി സി രാജേഷ് സിന്ധു.

0: 1994 ആഗസ്റ്റ് മാസം 3-ാം തീയതി ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഭാരതത്തിന്റെ ആരോഗ്യ പരിരക്ഷാ മേഖല പുതിയൊരു ചരിത്രം തുന്നിപ്പിടിപ്പിച്ചു. രാജ്യത്തെ ആദ്യത്തെ വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു അത്. മസ്തിഷ്ക മരണം സംഭവിച്ച 35-കാരിയായ യുവതിയായിരുന്നു ദാതാവ്. 45 വയസ്സുള്ള പുരുഷൻ സ്വീകർത്താവും. ദാതാവിന്റെ രക്തഗ്രൂപ്പ് ബി പോസിറ്റീവും സ്വീകർത്താവിന്റേത് AB പോസിറ്റീവുമായിരുന്നു. സ്വീകർത്താവിന്റെ രക്തഗ്രൂപ്പിന് മറ്റേത് രക്തഗ്രൂപ്പും അനുയോജ്യമായതിനാൽ ഹൃദയം മാറ്റിവെക്കുന്നതിന് അതൊരു തടസ്സമായില്ല. ആന്ധ്രാപ്രദേശുകാരനായ കാർഡിയോ തെറാസിക് സർജൻ ഡോക്ടർ പി വേണുഗോപാലാണ് അന്ന് ആ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. 17 വർഷം കൂടി ആരോഗ്യവാനായി ആ സ്വീകർത്താവ് ജീവിച്ചു. ഈ ചരിത്ര നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യയിൽ 3 ആഗസ്റ്റ് ദേശീയ അവയവദാന ദിനമായി ആചരിക്കുന്നു. രാജ്യത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തവണത്തെ ദേശീയ അവയവദാന ദിനത്തിൽ ഒട്ടേറെ കർമ്മ പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്.
1: December 3, 1967 അന്നാണ് ലോകചരിത്രത്തിൽ ആദ്യമായി മനുഷ്യനിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിൽ കാർഡിയാക് സർജൻ ക്രിസ്റ്റ്യൻ ബെർണാർഡായിരുന്നു ആ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. റോഡപകടത്തിൽ പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 24-കാരിയായ ഡിനൈസ് ഡാർവെൽ എന്ന ചെറുപ്പക്കാരിയായിരുന്നു ദാതാവ്. ഹൃദയം സ്വീകരിച്ച ആൾ 18 ദിവസത്തിന് ശേഷം മരണമടഞ്ഞുവെങ്കിലും ലോക മെഡിക്കൽ ചരിത്രത്തിൽ അത് പുതിയൊരു അധ്യായമാണ് തുറന്നിട്ടത്. 1 വർഷത്തിനു ശേഷം

0: 1968 മുംബൈയിലെ KEM ആശുപത്രിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നു. ഡോക്ടർ PK സെന്നിന്റെ നേതൃത്വത്തിൽ നടന്ന ആ ശസ്ത്രക്രിയ വിജയകരമായിരുന്നില്ല. വിജയകരമായ രീതിയിൽ ഹൃദയം മാറ്റിവെക്കാൻ ഭാരതത്തിന് പിന്നെയും കാൽ നൂറ്റാണ്ടുകൂടി കാത്തിരിക്കേണ്ടി വന്നു.
1: ഭാരതത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ അവയവദാനം നിയമാനുസൃതമാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ 1980s അവസാനം ആരംഭിച്ചിരുന്നു. ഇതിനായി തയ്യാറാക്കിയ ഓർഗൺ ട്രാൻസ്പ്ലാന്റ് ബിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 1994 ജൂലൈ 7. അടുത്ത മാസം തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നുവെന്നത് ശ്രദ്ധേയമാണ്. ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് മറ്റുള്ളവർക്ക് മാറ്റിവെക്കാനാകുന്ന രണ്ട് അവയവങ്ങൾ വൃക്കയും കരളുമാണ്. കണ്ണുകളും ഹൃദയവും ശ്വാസകോശവും പാൻക്രിയാസും കൈകളും പോലുള്ള അവയവങ്ങൾ മരണാനന്തരം മാത്രമേ മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുടൽ, ശരീരകലകൾ, ഹൃദയ വാൽവുകൾ, കണ്ണിന്റെ കോർണിയ, ചർമ്മം, അസ്ഥികൾ, രക്തക്കുഴലുകൾ തുടങ്ങിയ അവയവങ്ങളും ദാനം ചെയ്യാനാകുന്നവയാണ്. ഇവയോരോന്നും ദാതാവിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ സ്വീകർത്താവിൽ വെച്ചു പിടിപ്പിക്കണം. രാജ്യത്തെ അവയവദാന പ്രക്രിയയെ ഊർജസ്വലമാക്കി മാറ്റേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി 131st മൻ കി ബാത്തിൽ ഊന്നി പറഞ്ഞിരുന്നു.
2: അവയവദാനത്തെപ്പറ്റി പ്രധാനമന്ത്രി സംസാരിക്കുന്നത് കേൾക്കാം.
3: ആലിൻ ഷെറിൻ അബ്രഹാം ആജ് ഹമാരെ ബീച്ച് നഹീ ഹൈ ലേക്കിൻ ഉസ്കാ നാം ദേശ് കെ കം ഉമ്ര കീ ഓർഗൻ ഡോണർസ് മേ ജുഡ് ഗയാ ഹൈ സാഥിയോ ഇൻ ദിനോ ഭാരത് മേ ഓർഗൻ ഡോണേഷൻ കോ ലേക്കർ ജാഗരൂകത ലഗാതാർ ബഡ് റഹീ ഹൈ ഇസ്സെ ഉൻ ലോഗോ കി മദദ് ഹോ റഹീ ഹൈ ജിനേ ഇസ്കി ജറൂരത് ഹൈ ഇസ്കെ സാഥ് ഹി ദേശ് മേ മെഡിക്കൽ റിസർച്ച് കോ ഭീ ബൽ മിൽ റഹാ ഹൈ ഇസ് ദിശാ മേ കൈ സംസ്ഥാ ഓർ ലോക അസാധാരണ കാര്യ കർ രേ സാഥിയോ കേരള കി ആലിൻ കി തര ഹീ ഐസെ ബഹുത് സെ ലോക ഹൈ ജിനോനെ ഓർഗൻ ഡോണേഷൻ കെ ജരിയെ കിസി കോ ദൂസരാ ജീവൻ ദിയ.
0: കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ് രാജ്യത്ത് അവയവദാന കർമ്മ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നത്. 2025 ഇന്ത്യയിൽ 20,138 അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടന്നു. ഇത് സർവകാല റെക്കോർഡാണ്. മൊത്തം അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളുടെ എണ്ണത്തിൽ ലോകത്ത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ ഇന്ത്യ ഇന്ന് 3rd സ്ഥാനത്തും ജീവിച്ചിരിക്കുന്ന ദാതാക്കളുടെ കാര്യത്തിൽ 1st സ്ഥാനത്തുമാണ്. 1.5 ലക്ഷത്തിലധികം അപകടമരണങ്ങളാണ് ഓരോ വർഷവും ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിൽ നല്ലൊരു പങ്ക് ആളുകൾക്കും മസ്തിഷ്ക മരണം സംഭവിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ അവയവങ്ങൾ മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താൻ ഉപയോഗിക്കാനാകുമെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ വളരെ കുറച്ചു മാത്രമേ നടക്കുന്നുള്ളൂ. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ പരിമിതമാണെന്നത് ഒരു പ്രധാന കാരണമാണ്. എങ്കിലും മസ്തിഷ്ക മരണം സംഭവിച്ച ദാതാക്കളുടെ അവയവം മാറ്റിവെക്കൽ 2013 837 എണ്ണം മാത്രമായിരുന്നത് 2025 3,526 വർദ്ധിച്ചതായി നോട്ടോയുടെ വാർഷിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നോട്ടോ സജ്ജമാക്കിയ ഡിജിറ്റൽ പോർട്ടൽ വഴി 2023 മുതൽ ഇതുവരെ 5 ലക്ഷത്തിലധികം ആധാർ അധിഷ്ഠിത അവയവദാന വാഗ്ദാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. അവയവദാനത്തെക്കുറിച്ച് രാജ്യമെമ്പാടും അവബോധം വളർത്തുന്നതിനായി ജുക് ജുക് ജിയോ അഭിയാൻ എന്ന പേരിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി ശ്രീമതി അനുപ്രിയ പട്ടേൽ ഈ വർഷത്തെ ദേശീയ അവയവദാന ദിനത്തിൽ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു.
2: കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി ശ്രീമതി അനുപ്രിയ പട്ടേലിന്റെ പ്രസംഗത്തിൽ നിന്ന്
4: ഹംനെ ആജ് ഇസ് അവസർ പേ ജുക് ജുക് ജിയോ അഭിയാൻ

0: उसे हम उसके अंगों को दान करके किसी अन्य जरूरतमंद प्राणी को देकर अपने उस परिवार के सदस्य को जीवित रख सके।
1: ആശുപത്രികൾ, ഡോക്ടർമാർ, ദാതാക്കൾ, സ്വീകർത്താക്കൾ എന്നിവരെ ഏകോപിപ്പിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനുമായി ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഈ പ്രത്യാരോപൺ പോർട്ടലിനും ഈ വർഷം തുടക്കമിട്ടിട്ടുണ്ട്. രാജ്യത്തെ 5 റീജിയണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനുകളുടെയും 26 സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനുകളെയും അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 1200 ആശുപത്രികളുടെയും ഏകോപനം ഇതിലൂടെ സാധ്യമാകും.
2: അവയവമാറ്റ ശസ്ത്രക്രിയകളുടെ ഭാരിച്ച ചെലവുകൾ നേരിടാൻ രോഗികൾക്ക് സഹായമാകും വിധത്തിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയകളെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിലും രാഷ്ട്രീയ ആരോഗ്യനിധിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശസ്ത്രക്രിയാനന്തര മരുന്നുകൾ 20,000-ൽ വരുന്ന ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുകയും ചെയ്യുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളനുസരിച്ച് 4,564 അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളോടെ ഡൽഹിയാണ് ഈ രംഗത്ത് ഏറ്റവും മുന്നിലുള്ളത്. തമിഴ്നാട്, മഹാരാഷ്ട്ര, തെലങ്കാന സംസ്ഥാനങ്ങൾക്കു പിന്നിൽ 5 സ്ഥാനത്താണ് കേരളം. 2025 1489 അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ 3,635 പേരാണ് ഈ മാസം വരെ വിവിധ അവയവങ്ങൾ മാറ്റിവെക്കുന്നതിനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ ഇത് 2,875 പേർ മാത്രമായിരുന്നു. മരണാനന്തര അവയവദാന രംഗത്ത് ഇടക്കാലത്ത് കേരളം പിന്നോട്ട് പോയിരുന്നെങ്കിലും ഇപ്പോൾ അതിന് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. 2024 11 മരണാനന്തര അവയവദാനമാണ് ഇവിടെ നടന്നതെങ്കിൽ കഴിഞ്ഞ വർഷം അത് 25 ഉയർന്നു. ഈ വർഷം ഓഗസ്റ്റ് പകുതി വരെ 23 മരണാനന്തര അവയവദാനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. 6 കാലയളവിൽ 108 ദാതാക്കളിൽ നിന്ന് 347 അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ കേരളത്തിൽ നടന്നു. മരണാനന്തര അവയവദാന പ്രക്രിയ പുനരുജ്ജീവിപ്പിച്ച് കാര്യക്ഷമമാക്കിയതിന് ദേശീയ അവയവദാന ദിനത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേരളത്തിനും പുരസ്കാരം ലഭിക്കുകയുണ്ടായി.
3: കേരളത്തിലെ മരണാനന്തര അവയവദാനത്തെക്കുറിച്ച് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്.
4: സംസ്ഥാനത്ത് മരണാനന്തര അവയവദാന പ്രക്രിയ അഥവാ ഡിസീസ്ഡ് ഓർഗൻ ഡൊണേഷൻ മികച്ച രീതിയിൽ പുനരുജ്ജീവിപ്പിച്ച് കാര്യക്ഷമാക്കിയതിനാണ് കേന്ദ്ര സർക്കാർ ദേശീയ പുരസ്കാരം നൽകുന്നത്. ഓഗസ്റ്റ് 3 ദേശീയ തലത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യം നടന്ന ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് അവരുടെ സ്മരണയായിട്ടാണ് ഓഗസ്റ്റ് 3 ഒരു ദേശീയ അവയവദാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അന്നാണ് ഈ അവാർഡ് ദാനം നടക്കുന്നത്. സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ് കേരളത്തിലെ എല്ലാ അവയവദാന പ്രക്രിയയും ഏകോപിപ്പിക്കുന്ന സംവിധാനം. അവയവദാന പ്രക്രിയയിൽ പൂർണമായ നിയമപരമായ സുതാര്യത, ശാസ്ത്രീയമായ പ്രോട്ടോക്കോളുകൾ, കാര്യക്ഷമമായ ഗതാഗത സംവിധാനങ്ങൾ, പൊതുജന അവബോധം എന്നിവ കൃത്യമായി നടപ്പിലാക്കിയതിനാണ് കേരളം ഈ പുരസ്കാരത്തിന് അർഹമായത്. കേരളത്തിന്റെ മൃതജീവി പദ്ധതി കൂടുതൽ കരുത്തേകിക്കൊണ്ട് സംസ്ഥാന അവയവമാറ്റിവെക്കൽ അതോറിറ്റിയായി കേസോട്ടെ ശക്തിപ്പെടുത്തിയതാണ് മരണാനന്തര അവയവദാന രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള ഈ ദേശീയ പുരസ്കാരത്തിന് നമ്മെ അർഹമാക്കിയത്. രാജ്യത്ത് ആദ്യമായി മസ്തിഷ്ക മരണ സ്ഥിരീകരണം മുതൽ അവയവം മാറ്റിവെക്കൽ വരെയുള്ള സമ്പൂർണ്ണ പ്രക്രിയക്ക് ഏകീകൃത പ്രോട്ടോക്കോളുകളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും രൂപീകരിച്ചതും NICUമായി ചേർന്ന് ഡിജിറ്റൽ പോർട്ടൽ സജ്ജമാക്കി സുതാര്യമായ അവയവ വിതരണവും കേന്ദ്രീകൃത വെയിറ്റിംഗ് ലിസ്റ്റും ഉറപ്പാക്കി. ഇതൊക്കെയാണ് പുരസ്കാരത്തിന് അർഹമായ പശ്ചാത്തലം. കേരളത്തിൽ തന്നെ 3 മേഖലകളായി സോണൽ ഏകോപന സംവിധാനം കൊണ്ടുവന്നു. ഏകദേശം 80 ആശുപത്രികൾക്കായി 166 ലൈസൻസ് വിതരണം ചെയ്ത. ലൈസൻസ് എന്ന് വെച്ചാൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തും ഒരു അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ നമുക്ക് അതോറിറ്റിയുടെ അംഗീകാരമാണ്. ആ നൽകുന്ന അതോറിറ്റി കേസോട്ടോ ആണ്, ഓഫീസ് ഓഫ് ദ അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്നാണ് പ്രവർത്തിക്കുന്നത്. അത് നിയമം അനുശാസിക്കുന്ന ഒരു സംവിധാനമാണ്. അവരുടെ പരിശോധന ഫലം പൂർത്തിയായാൽ മാത്രമേ ലൈസൻസ് ലഭ്യമാക്കുള്ളൂ. അതിനുശേഷം അവിടുത്തെ ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന പ്രക്രിയകളുടെ സമഗ്രമായ പരിശോധന, ഓഡിറ്റ് ഒക്കെ നടക്കും. അതായത് മസ്തിഷ്ക മരണ നിർണയം മുതൽ അവയവം മാറ്റിവെക്കൽ വരെയുള്ള എല്ലാ

0: യിലും നയപരമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുകയും അത് കേസോട്ട് പ്രാവർത്തികമാക്കുകയും ചെയ്തതിനാണ് ഈ പുരസ്കാരം എന്ന് എടുത്തു പറയേണ്ടതാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി എല്ലാ ദാതാക്കളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. അതിന് വരും വർഷങ്ങളിലും നിശ്ചയമായി നടത്താൻ തീരുമാനമുണ്ടായി. കഴിഞ്ഞ 6 വർഷത്തിനിടെ 108 മരണാനന്തര രോഗികളുടെ 347 ജീവൻ രക്ഷാ ശസ്ത്രക്രിയകളാണ് നമുക്ക് നടത്താൻ സാധിച്ചത്. ഇതിൽ എടുത്തു പറയേണ്ടത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന അന്ധതം മാറ്റാൻ നടന്ന കോർണിയൽ ട്രാൻസ്പ്ലാന്റ്, അങ്ങനെ സർക്കാർ മേഖലയിലെ ആശുപത്രികളെയും അവയവമാറ്റ ശസ്ത്രക്രിയ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാൻ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ടായി.
1: ഇന്ത്യയിൽ അവയവദാന നിയമം നിലവിൽ വന്ന് കാൽ നൂറ്റാണ്ടിന് ശേഷം മസ്തിഷ്ക മരണം നിശ്ചയിക്കാനുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ കേരളത്തിലാണ് ആദ്യമായി നിർവചിക്കപ്പെടുന്നത്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2012 കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് അഥവാ KNOS എന്ന പദ്ധതി ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. കേന്ദ്ര നിയമം അനുശാസിക്കും വിധത്തിലുള്ള നിയന്ത്രണ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി 2021 KSOTOK രൂപം നൽകി. 4 തരത്തിലാണ് അവയവദാനം പ്രധാനമായും നടക്കുന്നത്. മസ്തിഷ്കമരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ അവർ ജീവിച്ചിരുന്ന കാലത്ത് നൽകിയ സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിലോ മസ്തിഷ്കമരണം സംഭവിച്ച ശേഷം അടുത്ത ബന്ധുക്കൾ നൽകുന്ന സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിലോ പ്രതിഫലയച്ചയില്ലാതെ നടത്തുന്ന അവയവദാനമാണ് ഇതിൽ ആദ്യത്തേത്. ജീവിച്ചിരുന്ന കാലത്ത് ഒരാൾ സമ്മതപത്രം നൽകിയിട്ടുണ്ടെങ്കിലും മരണാനന്തര അവയവദാനത്തിന് ബന്ധുക്കളുടെ സമ്മതപത്രം അനിവാര്യവുമാണ്. അവയവം ആവശ്യമുള്ള രോഗിയുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളിൽ നിന്ന് അവയവം സ്വീകരിക്കുന്നതാണ് രണ്ടാമത്തെ മാർഗം. ഇതിന് അതത് ആശുപത്രി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ അംഗീകാരം മാത്രം മതി. അടുത്ത ബന്ധുക്കളുടെ സമ്മതപത്രവും ബന്ധം തെളിയിക്കുന്ന രേഖയുമാണ് ഇതിനാവശ്യം.
2: രോഗിയുമായി അടുത്ത ബന്ധമില്ലാത്തതും എന്നാൽ അവയവദാനത്തിന് സന്നദ്ധതയുള്ളതുമായ വ്യക്തികൾ അറിയാവുന്നവർക്കായി നടത്തുന്നതാണ് മൂന്നാമത്തെ രീതി. ഇതിൽ സാമ്പത്തികമോ വാണിജ്യപരമോ ആയ ഇടപാടുകളില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇരു കൂട്ടർക്കുമുണ്ട്. ജില്ലാതലത്തിലുള്ള അനുമതി കമ്മിറ്റിയാണ് ഇത്തരം അവയവമാറ്റത്തിന് അനുവാദം നൽകുന്നത്. യാതൊരു മുൻപരിചയവുമില്ലാത്ത സ്വീകർത്താവിനു വേണ്ടി ജീവകാരുണ്യപരമായ കാരണങ്ങളാൽ സ്വമേധയാ നടത്തുന്ന അവയവദാനമാണ് നാലാമത്തേത്. തന്റെ അവയവം ഏറ്റവും യോഗ്യനായ ഏതു സ്വീകർത്താവിനും നൽകാൻ ഇതിലൂടെ ദാതാവ് അനുവാദം നൽകുന്നു. അവയവദാനം സുതാര്യമാക്കുന്നതിനും ചൂഷണവും മറ്റും തടയുന്നതിനുമായി മസ്തിഷ്കമരണം സാക്ഷ്യപ്പെടുത്തുന്നതിനും സ്വാപ്പ് ട്രാൻസ്പ്ലാന്റേഷനുള്ള ദേശീയ മാർഗരേഖകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. അപകടം മൂലമോ തലയ്ക്കകത്തുണ്ടാകുന്ന രക്തസ്രാവം മൂലമോ തലച്ചോറിലെ ബ്രെയിൻസ്റ്റം എന്ന ഭാഗത്തിനുണ്ടാകുന്ന നാശമാണ് മസ്തിഷ്കമരണത്തിന് കാരണമാകുന്നത്. ബ്രെയിൻസ്റ്റം തകരാറിലായാൽ ശ്വസിക്കുവാനോ ബോധാവസ്ഥയിലേക്ക് തിരികെ എത്തുവാനോ ഒരിക്കലും സാധിക്കില്ല. ഈ അവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് വെന്റിലേറ്റർ സഹായത്തോടെ കുറച്ചു സമയത്തേക്ക് ശ്വസന രക്ത ചംക്രമണ വ്യവസ്ഥകൾ നിലനിർത്താനാകും. ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണമായും നിലയ്ക്കു മുൻപ് ഇവരുടെ അവയവങ്ങൾ വീണ്ടെടുത്ത് രോഗികൾക്ക് ദാനം ചെയ്യാനാകും.
1: സർക്കാർ ഡോക്ടർ ഉൾപ്പെടെ 4 ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. സ്വന്തമായി ശ്വാസമെടുത്ത് രോഗി ജീവിതത്തിലേക്ക് തിരികെ എത്താൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്ന പരിശോധനകൾ ഉൾപ്പെടെ ഇതിന് കടമ്പകൾ ഏറെയുണ്ട്. രോഗിയുടെ ബന്ധുക്കളുടെ സമ്മതത്തോടെയാണ് പരിശോധനകൾ നടത്തുക. പരിശോധനയുടെ വീഡിയോ റെക്കോർഡിംഗ്, 2 പ്രാവശ്യം 6 മണിക്കൂർ ഇടവിട്ടുള്ള പരിശോധന തുടങ്ങി ഇതിന് മാനദണ്ഡങ്ങൾ ഏറെയുണ്ട്. ഒടുവിൽ മസ്തിഷ്കമരണം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞതിനു ശേഷം ബന്ധുക്കളോട് മരണാനന്തര അവയവദാനത്തെപ്പറ്റി സൂചിപ്പിക്കുകയും നിശ്ചിത യോഗ്യതയുള്ള ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർമാർ ബന്ധുക്കൾക്ക് ആവശ്യമായ കൌൺസിലിംഗ് നൽകുകയും ചെയ്യും. മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് അവയവദാനത്തിന് സമ്മതമാണെങ്കിൽ മാത്രം പ്രസ്തുത സമ്മതപത്രം സ്വീകരിച്ച് ദാതാവിനെ പറ്റിയുള്ള വിവരങ്ങൾ KSOTOയിൽ അറിയിക്കും. തുടർന്ന് KSOTOയുടെ മേൽനോട്ടത്തിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന്

0: അനുയോജ്യരായ സ്വീകർത്താക്കളെ കണ്ടെത്തി ദാതാക്കളുടെയും സ്വീകർത്താക്കളുടെയും ആശുപത്രികളുമായി ബന്ധപ്പെട്ട് അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുകയാണ് ചെയ്യുന്നത്.
1: 1994 ഇന്ത്യയിൽ നിലവിൽ വന്ന ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് ആണ് അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ ചട്ടക്കൂടുകളും നിർദ്ദേശിക്കുന്നത്.
2: കേസ് ഓട്ടോ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ബേസിൽ സാജു.
1: ഈ ആക്ട് നിലവിൽ വന്നിട്ട് ഇപ്പോൾ 30 വർഷത്തിന് ശേഷവും രാജ്യത്ത് പ്രതിവർഷം 1000-1300 ആളുകൾ മാത്രമാണ് മരണാനന്തര അവയവദാനം ചെയ്യുന്നുള്ളൂ. ലോകമെമ്പാടും എത്ര സുഗമമായിട്ടാണ് മരണാനന്തര അവയവദാന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെട്രിക്സ് ആണ് ഡൊണേഷൻ പെർ മില്യൺ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. വികസിത രാജ്യങ്ങളായ അമേരിക്ക, സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിൽ ഏകദേശം 50 ആളുകൾ ഓരോ മില്യൺ പോപ്പുലേഷനിലും മരണാനന്തര അവയവദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ ഡൊണേഷൻ പെർ മില്യൺ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ പോലും ഓരോ മില്യൺ പോപ്പുലേഷനിലും മരണാനന്തര അവയവദാനം ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇതിനൊരു പ്രധാന കാരണം ചിലപ്പോൾ മരണാനന്തര അവയവദാന പ്രക്രിയയെക്കുറിച്ചുള്ള പൊതുജനങ്ങൾക്കുള്ള ഒരു അറിവില്ലായ്മയായിരിക്കാം. മരണാനന്തര അവയവദാന പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായിട്ട് ഒരു വ്യക്തിക്ക് മസ്തിഷ്കമരണം സംഭവിച്ചോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തുന്നത് 4 പേരടങ്ങുന്ന ഒരു മെഡിക്കൽ ബോർഡാണ്. ഈ മെഡിക്കൽ ബോർഡിലുള്ള ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഏത് ആശുപത്രിയിലാണോ ആ വ്യക്തി അഡ്മിറ്റ് ആയിട്ടുള്ളത് ആ ആശുപത്രിയുടെ ഹെഡ്. ഉദാഹരണത്തിന് ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ട്. രണ്ടാമത്തെ ഡോക്ടർ എന്ന് പറയുന്നത് ആ രോഗിയെ ഇത്രയും നാൾ ചികിത്സിച്ച ഡോക്ടർ. പിന്നെ അടുത്ത 2 ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് സർക്കാരിന്റെ എംപാനൽ ലിസ്റ്റിൽ നിന്നുള്ള 2 ഡോക്ടേഴ്സ്. അതായത് എംപാനൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മസ്തിഷ്കമരണം സ്ഥിരീകരിക്കുന്നതിന് കൃത്യമായിട്ടുള്ള അറിവും പ്രാവീണ്യവും ഉണ്ട് എന്ന് കേസോട്ട് മുഖാന്തരം ഗവൺമെന്റ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സിൽ നിന്നുള്ള 2 പേരാണ് അടുത്തതായി ടീമിലുണ്ടാവുക. ഇങ്ങനെ 4 പേരടങ്ങുന്ന പാനല് ഒരു പ്രാവശ്യമല്ല പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് ടെസ്റ്റുകൾ 6 മണിക്കൂറെങ്കിലും ഇടവിട്ട് 2 പ്രാവശ്യം ചെയ്തു നോക്കിയതിനു ശേഷമാണ് ആ രോഗിക്ക് മസ്തിഷ്കമരണം സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് തീർച്ചപ്പെടുത്തുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ മസ്തിഷ്കമരണം നിർണയിക്കുന്നത് ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ ഈ 2 എംപാനൽ ഡോക്ടേഴ്സിൽ ഒരാള് ഗവൺമെന്റ് സർവീസിൽ നിന്നുള്ള ഡോക്ടറായിരിക്കാം. ഇതിനു പുറമെ രോഗിയുടെ മസ്തിഷ്കമരണ നിർണയ നടപടിക്രമം മുഴുവനായും വീഡിയോ റെക്കോർഡിംഗ് വഴി ആ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ്സിനൊപ്പം അതാത് ആശുപത്രിയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ഒരു അവലോകനം ആവശ്യമായ സാഹചര്യം ഉണ്ടായാൽ അത് പരിശോധനയ്ക്കായി അതാത് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ മുൻപാകെ സമർപ്പിക്കേണ്ടതുമാണ്. ഇത്രയും കർശനവും സുതാര്യവുമായ മസ്തിഷ്കമരണ സ്ഥിരീകരണ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഓർഗൻ അലോക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കുക. തുടർന്നുള്ള ഓർഗൻ അലോക്കേഷൻ പ്രോസസ്സിന് ആധാരം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കേസോട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സെൻട്രൽ വെയിറ്റിംഗ് ലിസ്റ്റ് രജിസ്ട്രിയാണ്. ഇപ്പോൾ നിലവിൽ ഏകദേശം 3800 ആളുകളാണ് അവയവദാനത്തിലൂടെ അവയവം സ്വീകരിക്കാൻ വേണ്ടി ഈ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഒരിക്കലും നമുക്ക് ശരിക്കും ആക്ച്വലായിട്ട് അവയവദാനത്തിലൂടെ അവയവം സ്വീകരിക്കാനുള്ള വ്യക്തികളുടെ ഒരു നമ്പറല്ല. കാരണം നമുക്കിപ്പോൾ വർഷത്തിൽ ഏകദേശം ഒരു 25-30 അവയവദാനങ്ങളാണ് ഓരോ വർഷവും ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് രജിസ്ട്രിയിൽ തന്നെ ഏകദേശം 3800 ആളുകൾ ഉള്ളതുകൊണ്ട് പല ആളുകളും ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു രജിസ്റ്റർ ചെയ്ത് അവയവം സ്വീകരിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഒരു പരിധിവരെ ഇതിനകത്ത് ആളുകൾ ഇനിയും രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കുന്നത്. ഏകദേശം നമ്മുടെ സംസ്ഥാനത്തുള്ള കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 30,000 അധികം ആളുകൾ കിഡ്നി സംബന്ധമായിട്ട് ഡയാലിസിസിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി ലിവർ ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ പോലുള്ള ബാക്കി അവയവങ്ങളുടെ ഒരു സ്തംഭനാവസ്ഥ കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ വളരെ അധികം ആളുകൾ അവയവം സ്വീകരിക്കാനായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് രജിസ്ട്രിയിൽ ഉൾപ്പെടാതെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഈ കമ്പ്യൂട്ടറൈസ് സെൻട്രൽ രജിസ്ട്രിയിൽ നിന്നാണ് ഓർഗൻ അലോക്കേഷൻ സാധ്യമാകുന്നത്. ഓരോ വ്യക്തിയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന്റെ സീനിയോറിറ്റി, അവരുടെ മെഡിക്കൽ അർജൻസി, ആ ദാതാവുമായിട്ടുള്ള ക്രോസ് മാച്ചിന്റെ റിസൾട്ട്, ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഒരു വ്യക്തി ഓർഗൻ അലോക്കേഷനിലൂടെ മരണാനന്തര അവയവദാനത്തിലൂടെ അവയവം സ്വീകരിക്കുന്നത്. മരണാനന്തര അവയവദാനത്തിന്റെ ആവശ്യകതയും ഈ നടപടിക്രമങ്ങളുടെ സുതാര്യതയും മനസ്സിലാക്കി സമൂഹത്തിൽ നിന്ന് ഒട്ടനേകം ആളുകൾ മരണാനന്തരം അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് തയ്യാറായി മുന്നോട്ട് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
2: സംസ്ഥാനത്ത് അവയവമാറ്റത്തിന് വിധേയരായ ഭൂരിഭാഗം പേരും സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതായി പഠനങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. മരണാനന്തര അവയവദാനത്തിന്

താൽപ്പര്യമുള്ളവർക്ക് kso.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ആധാർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് സൈറ്റിൽ നിന്നും ഒരു ഡോണർ കാർഡ് ലഭിക്കും. രജിസ്ട്രേഷൻ വിവരങ്ങൾ നിർബന്ധമായും കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കണം. കാരണം അവയവദാനത്തിനുള്ള സാഹചര്യമുണ്ടായാൽ അടുത്ത ബന്ധുക്കളുടെ സമ്മതപത്രം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. മരണാനന്തര അവയവദാനത്തിനുള്ള നിങ്ങളുടെ താൽപ്പര്യം സൂചിപ്പിക്കുക മാത്രമാണ് ഡോണർ രജിസ്ട്രേഷനിലൂടെ ചെയ്യുന്നത് എന്നോർക്കുക. അവയവദാനം എന്നത് ഒരു മഹാദാനമാണ്, മറ്റേതൊരു ദാനങ്ങളെക്കാളും വലുത്. രക്തദാനം മുതൽ ഹൃദയദാനം വരെ അത് നീളുന്നു. ഓരോ ജീവന്റെയും അംശം ഒട്ടേറെ പേരുടെ ജീവന്റെ തുടിപ്പായി മാറുന്നു. അതുകൊണ്ട് തന്നെ ജീവനേകാം ജീവനാകാം എന്ന സന്ദേശം ഉൾക്കൊണ്ട് അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാനായി നമുക്കോരോരുത്തർക്കും കൈകോർക്കാം.

0: അനന്തരം ജൂക് ജൂക് ജിയോ അഭിയാനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന ടി സി രാജേഷ് സിന്ധു. ആഖ്യാനം എൻ ജി ജോഷ്ലാൽ, പി ശ്രീകല. നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം ഐശ്വര്യ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പ്രേമാഭിഷേകം എന്ന ചിത്രത്തിൽ യേശുദാസ് മാണി ജയറാമൻ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഈറ്റ. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലിൽ ചൗധരി സംഗീതം നൽകിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. പി ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കെ എസ് ഹരിശങ്കർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ദൂരെ ഏതോ ഗ്രാമതീരത്തു നിന്നെന്നെ തേടിയോ ഒരിളം തെന്നലേ. ഗാനമെഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് മുരളി സീതാരാം.

അവസാനമായി ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സൗമ്യ സനാതനൻ സംഗീതം പകർന്ന ഒരു ഗാനം കേൾക്കാം. ഇനിയൊന്നു വരുമോ ആ നാളിലെന്ന പോൽ, പടിപ്പുരക്കോലായിൽ തിരുവോണം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ തന്ത്രപ്രധാന പങ്കാളിത്തം സമീപകാലത്ത് വലിയ പുരോഗതി കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന ശ്രീ മോദി ബിഷ്കെക്കിൽ 26th SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കുവെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ Leo 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115th വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും. വിശദാംശങ്ങളുമായി

0: ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: നാളെ ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാവിലെ 9:30 സത്ര പവലിയലിലെത്തും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. ആറന്മുള ഉത്രട്ടാതി ജലമേളയും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അഭ്യർത്ഥിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 മണിയോടെ നഗരം പുലികൾ കീഴടക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 9 സംഘങ്ങളിലായി 450 പുലികളാണ് ഇത്തവണ അരമണി കുലുക്കി താളമേളങ്ങളോടെ നഗരമധ്യത്തിലിറങ്ങുന്നത്. കുട്ടിപ്പുലികളും പെൺപുലികളും പുലിമടകളിൽ അവസാന ഒരുക്കങ്ങളിലാണ്. ഓരോ സംഘത്തിലും 50-ൽ അധികം പുലികളാണ് അണിനിരക്കുന്നത്. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 മണിക്ക് ബിനി ജംഗ്ഷനിൽ വെച്ച് മന്ത്രി OG ജിനേഷ് നിർവഹിക്കും. മേജർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിക്കും.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ആയി. 2000-ൽ അധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 320 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം നേപ്പാളിനുള്ള മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്ത്യ ഇന്നലെ അയച്ചു. നേപ്പാളിൽ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ കണ്ടെത്താനായി കുടുംബാംഗങ്ങൾ നേപ്പാളിലേക്ക് തിരിച്ചു. തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23 കൈലാസ തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ട കുടുംബം 24 കാഠ്മണ്ഡുവിലും 26 മാനസരോവറിലും എത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. വനിതാ T20 ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ തായ്ലന്റുമായി. ഇന്ത്യയ്ക്കൊപ്പം പാകിസ്ഥാൻ, ഹോങ്കോങ്, തായ്ലന്റ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. ഇന്ന് ദുബായിൽ നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് വായ്പ അനുവദിക്കുന്നതിലെ നിയന്ത്രണം മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർക്ക് സപ്ലൈകോ നെല്ലുവില നേരിട്ട് നൽകും. SBIയിൽ നിന്ന് വായ്പ ലഭിക്കാത്ത കർഷകർക്കാണ് നെല്ലുവില നേരിട്ട് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പട്ടിക തയ്യാറാക്കാൻ സപ്ലൈകോ പേയ്മെന്റ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനറാ ബാങ്കിൽ ഈ വ്യവസ്ഥ ഇല്ലാത്തതിനാൽ അവിടെ അക്കൌണ്ടുള്ള 70 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് PRS വായ്പയായി തന്നെയാകും നെല്ലുവില അനുവദിക്കുക.

0: ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടർ കെ വിജേഷിനെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടിയുണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥർ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് അച്ചടക്ക ലംഘനമാണെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി.
1: എന്താണ് റൂട്ട് കനാൽ ചികിത്സ? ഡോക്ടർ സൗമ്യ എസ് സംസാരിക്കുന്നു.
2: നമ്മളിൽ ചിലരെങ്കിലും കേട്ടിട്ടുള്ള വാക്കാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അഥവാ RCT. ഈ ചികിത്സയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം. എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്? പല്ലിലെ കേട് ഉള്ളിലോട്ടെത്തി ഞരമ്പിനെ ബാധിക്കുകയോ എന്തെങ്കിലും ക്ഷതം, അതായത് പല്ലിടിച്ചു വീഴുകയോ മറ്റോ കാരണത്താൽ പല്ല് നിർജീവമാകുകയോ ചെയ്താൽ പല്ലെടുക്കാതെ പല്ലിനെ നമ്മുടെ വായിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. പല്ലിന്റെ പുറത്തു കാണുന്ന വെളുത്ത പാളിയാണ് ഇനാമൽ. പല്ലിലെ പോട് ഇനാമലിൽ എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല. എന്നാൽ അത് രണ്ടാമത്തെ പാളിയിൽ എത്തുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടുന്നു. ഈ സമയത്ത് സാധാരണ രീതിയിൽ അടച്ച് സംരക്ഷിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഇത് മൂന്നാമത്തെ പാളിയായ പൾപ്പ്, അതായത് രക്തക്കുഴലുകളും ഞരമ്പുകളും ഉള്ള സ്ഥലത്തെ ബാധിക്കുന്നു. ഇത് പല്ല് വേദനയ്ക്ക് കാരണമാകുന്നു. ഈ അവസ്ഥയിലാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. കേടുബാധിച്ച സ്ഥലത്തുകൂടെ വേരുകളിലെ അണുക്കളെ പൂർണമായും നിർമാർജനം ചെയ്യുന്നു. അതിനുശേഷം ശരീരത്തിന് ഹാനികരമല്ലാത്ത ഒരു വസ്തു ഉപയോഗിച്ച് വേരുകളും കേടുവന്നു നഷ്ടമായ മേൽവശവും അടച്ചുവെക്കുന്നു. ഇത് അണുബാധയുടെ തോതനുസരിച്ച് 1 മുതൽ 3 വരെ, ചില സമയങ്ങളിൽ അതിൽ കൂടുതലോ തവണയായാണ് പൂർത്തീകരിക്കാൻ സാധിക്കുക. എന്നാൽ ഈ ചികിത്സ നീട്ടിക്കൊണ്ടുപോകുന്ന പക്ഷം അണുബാധ പല്ലിന്റെ വേരിൽ നിന്നും താഴോട്ടിറങ്ങി മോണയെയും താടിയെല്ലിനെയും ബാധിക്കുക വഴി മോണയിൽ നീരായും ചെവി വേദന, താടിയെല്ലിലെ വേദന എന്നിവയായും പരിണമിക്കുന്നു. ഈ അവസ്ഥയിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന്റെ കൂടെ മോണയുടെയും അനുബന്ധ ഘടനകളുടെയും ചികിത്സ കൂടി ചെയ്താലേ പല്ലിനെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ വേദനിക്കുമോ? പല്ലും അനുബന്ധ ഭാഗങ്ങളും മാത്രം മരവിപ്പിച്ചാണ് ഈ ചികിത്സ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേർക്കും വലിയ പ്രശ്നങ്ങൾ കാണാറില്ല. ദീർഘകാലം നിന്നിരുന്ന അണുബാധ കാരണം ചികിത്സയ്ക്കിടയിൽ വരുന്ന വേദനയും നീരും മരുന്നുകൾ കഴിക്കുക വഴി നിയന്ത്രിക്കാവുന്നതാണ്. ഓരോ പല്ലുകളും വ്യത്യസ്തമാണ്. പല്ലുകളുടെ ഘടനയ്ക്കനുസരിച്ച് ചികിത്സാ സമയത്തിലും രീതികളിലും ചെറിയ വ്യതിയാനങ്ങൾ വന്നേക്കാം. ഇനി എന്താണ് ക്രൗൺ അഥവാ ക്യാപ്? റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത പല്ല് നിർജീവമാണ്. കൂടാതെ ഒരു ഭാഗം പല്ല് കേടുവന്ന് നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശക്തിയായി കടി പറ്റിയാൽ പല്ല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് തടയാനായി പല്ലിന്റെ ചുറ്റുമുള്ള വളരെ കുറച്ചു ഭാഗം നീക്കം ചെയ്ത് നല്ല ബലമുള്ള വസ്തു ഉപയോഗിച്ച് ഒരു ആവരണം പല്ലിൽ സംയോജിപ്പിക്കുന്നു. അതാണ് ക്രൗൺ അഥവാ ക്യാപ്. ഈ ക്രൗൺ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഇൻലേ, ഓൺലേ എന്നിവയും പല്ലിന്റെ ബലം കൂടെ കണക്കാക്കി പരിഗണിക്കാവുന്നതാണ്. ഈ ആവരണം ഇപ്പോൾ പല രീതികളിൽ ലഭ്യമാണ്. മെറ്റൽ ഉപയോഗിച്ചുള്ളതും പല്ലിന്റെ നിറത്തിലുള്ളതും പൂർണമായും നമ്മുടെ ബാക്കിയുള്ള പല്ലുകളുമായി യോജിച്ചു നിൽക്കുന്ന ക്രൗണുകളും ഇന്ന് ലഭ്യമാണ്. എപ്പോഴൊക്കെ റൂട്ട് കനാൽ ചികിത്സ തേടണം? 1. ആദ്യം പറഞ്ഞതുപോലെ പല്ലിലെ പോട് കൃത്യസമയത്ത് അടച്ചുവെക്കാത്ത പക്ഷം ഞരമ്പിലെത്തി വേദനയും നീരുമൊക്കെ വരുമ്പോൾ റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരുന്നു. 2. ക്ഷതമേറ്റ പല്ലുകൾ. കുട്ടികളിൽ കളിക്കുമ്പോൾ ഉണ്ടാകും.

0: ഉണ്ടാകുന്ന പല്ലുപൊട്ടലുകൾ, റോഡ് അപകടങ്ങളിൽ വരുന്ന മുതിർന്നവരിലുള്ള പല്ലുപൊട്ടലുകൾ, മുൻവശത്തെ പല്ലുകൾ ഉപയോഗിച്ച് സ്ഥിരമായി എന്തെങ്കിലും വസ്തുക്കൾ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന പല്ലിലെ പൊട്ടലുകൾ, ഈ സാഹചര്യങ്ങളിൽ ക്ഷതത്തിന്റെ വ്യാപ്തി കൂടി കണക്കിലെടുത്ത് റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് സംരക്ഷിക്കാൻ സാധിക്കും. ചെറിയ പൊട്ടലുകൾ സാധാരണ രീതിയിൽ അടച്ചുവെക്കാൻ സാധിക്കും. എന്നാൽ ഇത് പല്ലിന്റെ അകത്തെ പാളിയായ പൾപ്പിൽ എത്തുമ്പോഴാണ് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരുന്നത്. മൂന്നാമതായി, നിറവ്യത്യാസമുള്ള പല്ലുകൾ. ചില സന്ദർഭങ്ങളിൽ പല്ലിടിച്ചു വീഴുമ്പോൾ പല്ലു പൊട്ടണമെന്നില്ല. എന്നാൽ ഇത് പല്ലിന് ചുറ്റുമുള്ള മോണയെയും അനുബന്ധ ഘടനകളുടെയും ക്ഷതത്തിന് കാരണമാകാം. ഇത് വർഷങ്ങൾക്ക് ശേഷം പല്ലിലെ നിറവ്യത്യാസമായോ അല്ലെങ്കിൽ വേരിന്റെ അടുത്ത് മോണയിൽ നീരോ പഴുപ്പോ ആയി പ്രതിഫലിക്കാം. നിറവ്യത്യാസം മഞ്ഞയിൽ നിന്നും കൂടി ചാരനിറവും പിന്നീട് കറുപ്പും ആയേക്കാം. സാധാരണയായി മുൻവശത്തെ പല്ലുകളിലാണ് ഇത് കാണുക. റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് ക്യാപ്പ് ഇടുക വഴി ഇത് ശരിയാക്കി എടുക്കാം. 4. നഷ്ടപ്പെട്ട പല്ലിന്റെ സ്ഥാനത്ത് സ്ഥിരമായ വെപ്പുപല്ല് വെക്കുമ്പോൾ ചില രീതികളിൽ അടുത്തുള്ള പല്ലുകൾ കൂടി ആവരണമായി ക്യാപ്പ് വയ്ക്കേണ്ടി വരുന്നു. ഈ സന്ദർഭത്തിലും പല്ലുകൾക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്യേണ്ടി വന്നേക്കാം. 5. തേയ്മാനം വന്ന പല്ലുകൾ. പല്ലിന്റെ പാളികൾ പ്രായമാകുമ്പോഴും പല്ലിരുമുന്ന ശീലം കാരണമൊക്കെ നഷ്ടമായേക്കാം. ഇത് പല്ല് പൊളിപ്പിന് ഇടയാക്കുന്നു. ഈ സാഹചര്യം രൂക്ഷമാവുമ്പോൾ പല്ലിനെ നിർജീവമാക്കി സംരക്ഷിക്കാനും വേദന ശമനത്തിനും റൂട്ട് കനാൽ ചികിത്സ നിർദ്ദേശിച്ചു വരുന്നു. അടുത്തതായി, മോണരോഗങ്ങൾ. മോണയിലെ അണുബാധ രൂക്ഷമാവുമ്പോൾ അത് പല്ലിന്റെ വേരുവഴി പല്ലിന്റെ അകത്ത് പ്രവേശിക്കുകയും പല്ലുവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ മോണ ചികിത്സയ്ക്കൊപ്പം റൂട്ട് കനാൽ ചികിത്സ കൂടി ആവശ്യമായി വരുന്നു. അടുത്തതായി, പല്ലിലെ വിള്ളലുകൾ. നല്ല കട്ടിയുള്ള എന്തെങ്കിലും കടിക്കുമ്പോൾ ചിലപ്പോൾ പല്ലുകളിൽ ചെറിയ വിള്ളലുകൾ അഥവാ ക്രാക്സ് രൂപപ്പെട്ടേക്കാം. ചെറിയ വിള്ളലുകളാണെങ്കിൽ റൂട്ട് കനാൽ ചികിത്സ വഴി പല്ലിനെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കും. ഇനി, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന്റെ വിജയത്തിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നൂതന സംവിധാനങ്ങളുടെ സഹായത്തോടെ വളരെ സൂക്ഷ്മമായി ചെയ്യുന്ന ചികിത്സാവിധിയാണിത്. എന്നാൽ ചില ഘടകങ്ങൾ ഇതിന്റെ വിജയത്തിനെ ബാധിക്കുന്നു. കാലങ്ങളായി നീണ്ടുനിൽക്കുന്ന അണുബാധയെ അപേക്ഷിച്ച് കൃത്യസമയത്ത് ചെയ്യുന്ന ചികിത്സ കൂടുതൽ ഫലം കാണുന്നു. അതുകൊണ്ട് തന്നെ വേദന വരുമ്പോൾ വേദന സംഹാരി കഴിച്ച് ചികിത്സ നീട്ടിവെക്കാതിരിക്കുക. മോണയുടെയും ചുറ്റുമുള്ള എല്ലിന്റെയും ആരോഗ്യമില്ലായ്മ വീണ്ടും ഒരു പല്ലിന്റെ അണുബാധയ്ക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അവയുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക. ചികിത്സാ സമയങ്ങളിൽ, അതായത് ക്യാപ്പ് ഇടുന്നതുവരെ, അധികം കട്ടിയുള്ള ഭക്ഷണങ്ങൾ ആ പല്ലുപയോഗിച്ച് കഴിക്കാതിരിക്കുക. ശക്തമായ ബലം മൂലം പല്ല് പൊട്ടാതെ ശ്രദ്ധിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുക. അണുബാധ കൂടുതലുള്ള സാഹചര്യത്തിലാണ് ആന്റിബയോട്ടിക്സ് അടക്കമുള്ള മരുന്നുകൾ ആവശ്യമായി വരുന്നത്. റൂട്ട് കനാൽ ചികിത്സ കഴിഞ്ഞതിനു ശേഷം വലിയ കാലതാമസമില്ലാതെ ക്യാപ്പ് ഇടുന്നതാണ് ഉത്തമം. അല്ലാത്ത പക്ഷം പല്ല് പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. പല്ലിന് തുടർച്ചയായ പരിചരണം നൽകുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു ചെറിയ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഇടാമെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളില്ലാതെ ഉറപ്പുള്ള പല്ലിനെ വായിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഉത്തമമായ ചികിത്സാവിധി തന്നെയാണ് റൂട്ട് കനാൽ ചികിത്സ എന്ന് നിസ്സംശയം പറയാം. ഇനി, എന്തെങ്കിലും കാരണം കൊണ്ട് ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ഒരു നീരോ പഴുപ്പോ വരികയാണെങ്കിൽ അണുബാധയുടെ തോത് കൂടെ കണക്കിലെടുത്ത് വീണ്ടും ഒന്നുകൂടെ പഴുപ്പെടുത്തു മാറ്റി അടയ്ക്കാവുന്നതുമാണ്. പല്ല് എടുത്തു കളയുമ്പോൾ ചുറ്റുമുള്ള എല്ല് നഷ്ടമാകുന്നു. റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് പല്ല് സംരക്ഷിക്കുക വഴി നമുക്കിത് തടയാൻ സാധിക്കും. ഇനി, കുഞ്ഞുങ്ങളിൽ റൂട്ട് കനാൽ ചികിത്സ ചെയ്യുമോ? തീർച്ചയായും. സ്ഥിരദന്തങ്ങളെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടവയാണ് പാൽപ്പല്ലുകളും. ഈ ചികിത്സയിൽ സ്ഥിരദന്തങ്ങളെ അപേക്ഷിച്ച് വേരിന്റെ ഉൾഭാഗം അടയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തു കാലക്രമേണ ദ്രവിച്ചു പോകുന്നവയാണ്. അതിനാൽ തന്നെ പിന്നീട് വരുന്ന സ്ഥിരദന്തങ്ങൾക്കിത് തടസ്സമാകുന്നില്ല. പ്രകൃതിദത്തമായ ഒന്നാണ് നമ്മുടെ പല്ലുകൾ. ഭക്ഷണം കഴിക്കാനും ചിരിക്കാനും നന്നായി സംസാരിക്കാനുമൊക്കെ നമുക്ക് ആരോഗ്യമുള്ള പല്ലുകൾ വേണം. പല്ലെടുത്തു കളഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് ചിന്തിക്കാതിരിക്കുക. ഒരു പല്ല് നഷ്ടമായാൽ മറ്റു പല്ലുകൾ ആ സ്ഥലത്തേക്ക് പതിയെ നീങ്ങിത്തുടങ്ങുകയും തുടർന്നുണ്ടാകുന്ന വിടവുകളിൽ ഭക്ഷണമിരുന്ന് പോടുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പല്ലുകൾക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്. അവ സംരക്ഷിക്കാൻ അതിന്റേതായ ശ്രമവും ആവശ്യമാണ്. പല്ലുകളെ ശരിയായി സംരക്ഷിക്കുക. പല്ലിന്റെ ചികിത്സകൾ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഏവർക്കും ആരോഗ്യമുള്ള പുഞ്ചിരി ആശംസിക്കുന്നു.
1: എന്താണ് റൂട്ട് കനാൽ ചികിത്സ? ഡോക്ടർ സൗമ്യ എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: എ ഡി സി ജിപ്റ്റി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ്

0: മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
1: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
3: പിട്ടപ്പിള്ളിയിൽ ബമ്പർ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
4: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
5: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300-ലധികം ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യമന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. ഈറോഡിലുള്ള കൊങ്കു വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ മധ്യേഷ്യൻ സന്ദർശനം ആരംഭിച്ചു. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
6: മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാനും സാംസ്കാരിക സമ്പർക്കം കൂടുതൽ ആഴത്തിലാക്കാനും ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ കണക്ടിവിറ്റി, പ്രതിരോധം, ഊർജ്ജ മേഖലകളിലെ സഹകരണം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ചർച്ചയാകും. സന്ദർശനവേളയിൽ താഷ്കന്റിലെ ശാസ്ത്രി സ്മാരകവും താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദിർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26-ാമത് SCCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ബിഷ്കെക്കിലേക്ക് എത്തിയിരിക്കും. ബിഷ്കെക്കിൽ വെച്ച് മറ്റ് SCCO നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി 6-ാമത് വേൾഡ് നൊമാഡ് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ഉയർന്നു. 2000-ത്തോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കാണാതായവരിൽ ജലവൈദ്യുത പദ്ധതി ജീവനക്കാർ, വിദേശ പൌരന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരും ഉൾപ്പെടുന്നു. പരിക്കേറ്റ 101 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിനിടെ പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിലേക്ക് ഇന്ത്യയുടെ അടിയന്തര സഹായ വിതരണം ഊർജ്ജിതമാക്കി. 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി 3-ാമത്തെ വ്യോമസേനാ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡു ിലേക്ക് പുറപ്പെട്ടു. നേപ്പാളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. അതേസമയം പ്രളയത്തെ തുടർന്ന് കാണാതായ 320 ഇന്ത്യൻ പൌരന്മാരെക്കുറിച്ച് വിവരമില്ലെന്നും ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ട 21 തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ ചെന്നൈയിൽ തിരിച്ചെത്തി. ഇന്നലെ രാത്രിയാണ് സംഘം ചെന്നൈ വിമാനത്താവളത്തിലെത്തിയത്. യാത്രാസംഘം സഞ്ചരിച്ചിരുന്ന 3 വാഹനങ്ങളിൽ 1 വെള്ളപ്പൊക്കത്തിൽ മറിഞ്ഞെങ്കിലും യാത്രക്കാർ മരങ്ങളിലും ചെടികളിലും 2 മണിക്കൂറിലധികം പിടിച്ചുകിടന്നാണ് ജീവൻ രക്ഷിച്ചത്. പിന്നീട് രക്ഷാപ്രവർത്തകർ ഇവരെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റുകയും ഹെലികോപ്റ്റർ മാർഗം ഡൽഹിയിലെത്തിക്കുകയുമായിരുന്നു. സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിനോദസഞ്ചാരികൾ നന്ദി അറിയിച്ചു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. US നിർമ്മിത ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സംവിധാനം വാങ്ങുന്നതിനായി ഇന്ത്യയും അമേരിക്കയും കരാറിൽ ഒപ്പുവച്ചു. തോളിന് വെച്ച് തൊടുക്കാവുന്ന ഈ അത്യാധുനിക മിസൈലിന്റെ ഉപഭോക്താവായി ഇന്ത്യ മാറുന്നതിനൊപ്പം തന്നെ ഭാവിയിൽ ഇവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾക്കും ഇതോടെ തുടക്കമായി. ഇന്ത്യൻ സൈന്യത്തിന് അമേരിക്ക നൽകുന്ന ശക്തമായ പിന്തുണയുടെ തെളിവാണ് കരാറെന്നും ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായ മേഖലകൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പുതിയ അവസരങ്ങൾ ഇത് തുറന്നു നൽകുമെന്നും ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഒത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 മണിയോടെ നഗരം പുലികൾ കീഴടക്കും. 9 സംഘങ്ങളായി 450-ഓളം പുലികളാണ് താളമേളങ്ങളോടെ ഇത്തവണ നഗരമധ്യത്തിൽ ഇറങ്ങുക. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. ഓരോ സംഘത്തിലും 50-ലധികം പുലികൾ അണിനിരക്കും. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. മേജർ ധ്യാൻചന്ദിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ഉപരാഷ്ട്രപതി, ഇന്ത്യൻ കായിക താരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് അഭിമാനമാകുന്നതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മേജർ ധ്യാൻചന്ദ് വരും തലമുറകൾക്ക് എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ രാജ്യമുടനീളം കളിക്കളത്തിൽ 1 മണിക്കൂർ എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. ഒരു സമ്പന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് ആരോഗ്യമുള്ള യുവത്വം, ആരോഗ്യകരമായ സമൂഹവും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: ആജ് നാഷണൽ സ്പോർട്സ് ഡേക്ക് അവസർ പർ സാരേ ദേശ് മേ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കോ ആഗേ ബഢാനേ കെ ലിയേ ഏക് ഘണ്ടേ ഖേൽ കേ മൈദാൻ മേ കാര്യക്രം ദിയ ഹൈ. ആജ് സുബഹ സേ മുജെ സൂചന മിൽ രഹി ഹൈ, ലാഖോ കി സംഖ്യ മേ ഹർ ഗലി മേ മൈദാൻ മേ ദേശ് കേ യുവാ ഏക് ഘണ്ടേ കെ ലിയേ ഖേൽനേ കെ ലിയേ ആയേ ഹൈ. മുജെ ഖുഷി ഹൈ, ദേശ് ബദൽ രഹാ ഹൈ, ദേശ് ആഗേ ബഡ് രഹാ ഹൈ, നയാ ഭാരത് കാ നിർമാണ് ഹോ രഹാ ഹൈ. നയാ ഭാരത് കേ നിർമാണ് മേ ദേശ് കേ യുവാ ഫിറ്റ് ഹോ, സൊസൈറ്റി സ്വസ്ഥ ഹോ, തബ്ഹി സമൃദ്ധ രാഷ്ട്ര ബനേംഗേ.
0: ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾക്ക് ഇന്നലെയാണ് തുടക്കമായത്. ഹംഗറിയിൽ നടന്ന PSA ബുഡാപെസ്റ്റ് ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ചാമ്പ്യൻ. ഫൈനലിൽ ഹംഗേറിയൻ താരം ബെലാസ് ഫർക്കാസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് വേലവൻ കിരീടം ചൂടിയത്. തമിഴ്നാട് സേലം സ്വദേശിയാണ് വേലവൻ സെന്തിൽകുമാർ. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ 5-ാം സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ച് ഹോക്കി ഇന്ത്യ. ആംസ്റ്റർഡാമിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4-ാം സ്ഥാനം നേടിയതിനു ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലാന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്ക് മത്സരം ആരംഭിക്കും. ഈ മാസം 31 മുതൽ സെപ്റ്റംബർ 1 വരെ സെർബിയയിലെ ബെൽഗ്രേഡിൽ നടക്കുന്ന ഉന്നതതല അനുസ്മരണ യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി

0: കാര്യമന്ത്രി കിരൺ റിജിജു ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പൈതൃകം, ഇന്നത്തെ ലോകത്തിനുള്ള പാഠങ്ങൾ എന്നതാണ് ഈ യോഗത്തിന്റെ പ്രമേയം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രതലവന്മാരുടെയും ഗവൺമെന്റ് തലവന്മാരുടെയും പ്രഥമ സമ്മേളനത്തിന്റെ 65-ാം വാർഷികമാണ് ഈ യോഗത്തിലൂടെ അടയാളപ്പെടുത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300-ലധികം ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേളവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് രഞ്ജിനി എത്തിയിരിക്കുകയാണ്. ഓണം എല്ലാവരും വളരെ നന്നായി ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യത്തെ കത്തിലേക്ക് കടക്കാം. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? ആലിംഗനം എന്ന സിനിമയിലെ ഹേമന്തം തൊഴുതുണരും പുലരികൾ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം വളരെ ഇഷ്ടമാണ്, കേൾക്കാനായി കാത്തിരിക്കുന്നു. ഗാനം വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. തീർച്ചയായും മനോഹരൻ്റെ ഈ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിൽ കൂടി കേൾക്കാം. ഈ ഗാനത്തിൻ്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ. യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ചിത്രം ആലിംഗനം. നമുക്ക് ഈ ഗാനം ആദ്യം കേൾക്കാം.

രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക്. ഈ കത്ത് അയച്ചിരിക്കുന്നത് അഞ്ചൽ അഗസ്ത്യകോട് നിന്നും മുരളീധരൻ പിള്ളയാണ്. കത്ത് വായിക്കാം. പാദമുദ്ര എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന ഗാനം ഒന്ന് പ്രക്ഷേപണം ചെയ്തു കേൾക്കണം എന്ന് താൽപ്പര്യപ്പെടുന്നു. അഞ്ചൽ അഗസ്ത്യകോട് നിന്നുള്ള മുരളീധരൻ പിള്ളയുടെ ഈ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം. ഹരി കുടപ്പനക്കുന്നിന്റെ വരികൾക്ക് വിദ്യാധരൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം പാദമുദ്ര. രഞ്ജിനിയിലെ അടുത്ത ഗാനത്തിലേക്ക്.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, എന്റെ പേര് മോഹനൻ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നം എന്ന സ്ഥലത്തു നിന്നുമാണ് ഈ കത്തെഴുതുന്നത്. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. എല്ലാ പരിപാടികളും ഏറെ ഇഷ്ടമാണ്. എല്ലാം നല്ല നിലവാരം പുലർത്തുന്നവയാണ്, പ്രത്യേകിച്ച് രഞ്ജിനി. എൻ്റെ അച്ഛനും ആകാശവാണിയുടെ പരിപാടികൾ സ്ഥിരമായി കേൾക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയിട്ട് 8 വർഷം തികയുന്നു. ബാലേട്ടൻ എന്ന സിനിമയിലെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ മൺവിളക്കൂതിയിലെ എന്ന ഗാനം രഞ്ജിനിയിൽ കൂടി പ്രക്ഷേപണം ചെയ്യുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ കെ മോഹനൻ, വള്ളിക്കുന്നം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഈ ഗാനം ബാലേട്ടൻ എന്ന ചിത്രത്തിൽ നിന്നുമാണ്. ആലപ്പുഴ വള്ളിക്കുന്നത്തു നിന്നുള്ള മോഹനന്റെ അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രഞ്ജിനിയിൽ കൂടി നമുക്ക് ഈ ഗാനം കേൾക്കാം.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ഇടുക്കി തെക്കേമല നിന്നും കത്രീന മാത്യു ആണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടു ഗായകരാണ് യേശുദാസും എസ് ജാനകിയും. ജാനകിയമ്മയുടെ വേർപാട് എന്നെ വേദനിപ്പിച്ചു. ജാനകിയമ്മയുടെ ഓർമ്മയ്ക്കു മുന്നിൽ ജാനകിയമ്മ പാടിയ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല എന്ന പാട്ട് കേൾപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈയിടെ കേട്ടതാണ് ഈ പാട്ട്, എങ്കിലും വീണ്ടും കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ 52 വർഷമായിട്ട് തിരുവനന്തപുരം ആലപ്പുഴ പരിപാടികളാണ് കേൾക്കുന്നത്. അതാണ് എനിക്ക് ഏറെ ഇഷ്ടം. സസ്നേഹം, കത്രീന മാത്യു. ഇടുക്കി തെക്കേമല നിന്നുള്ള കത്രീന മാത്യുവിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. അവളുടെ രാവുകൾ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഈ ഗാനത്തിൻ്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. കുട്ടിക്കാലത്ത് കൗതുകമായിരുന്നു ആകാശത്തിലൂടെ ഒഴുകിയെത്തുന്ന ഓളങ്ങളെ ആവാഹിച്ചെടുത്ത് പാട്ടുകൾ കേൾപ്പിക്കുന്ന ഈ ഇന്ദ്രജാലത്തെ. ഇതെന്തു മന്ത്രവാദം എന്ന കൗതുകത്തോടെ ചലച്ചിത്ര ഗാനങ്ങളും ചലച്ചിത്ര ശബ്ദരേഖകളും കേട്ടിരുന്നു. പിന്നീട് വളർന്നപ്പോൾ നാട്ടിൻപുറത്തെ നന്മകളിലൊന്നായ ആകാശവാണിയെ മറന്നു. പിന്നീടിപ്പോൾ വേഗമേറിയ, ആർക്കും ഒന്നിനും സമയമില്ലാത്ത ഈ ഡിജിറ്റൽ AI യുഗത്തിൽ ഞാൻ ആകാശവാണിയുമായി വീണ്ടും കൂട്ടുകൂടി. ഈ ലോകത്ത് നല്ല മനുഷ്യർ ഉള്ളതുകൊണ്ടാണ് ഈ ലോകം ഇത്രയും സുന്ദരമായി നിലനിൽക്കുന്നത്. ആകാശവാണിയും അതിലൂടെ പകർന്നു തരുന്ന നന്മകളും മലയാളിയുള്ള കാലമത്രയും നിലനിൽക്കട്ടെ. ആകാശവാണി പിന്നണി പ്രവർത്തകർക്കും പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ. അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ എന്നും നിന്നെ പൂജിക്കാം എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? കത്തയച്ചിരിക്കുന്നത് മനു KM ആണ്. മനു ആവശ്യപ്പെട്ട ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ, യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനമാണ് ചിത്രം അനിയത്തിപ്രാവ്. രഞ്ജിനിയിൽ കൂടി ഇനി മനുവിന്റെ ഇഷ്ടഗാനത്തിലേക്ക്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു.

0: എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
2: സ്നേഹമുള്ള രഞ്ജിനിക്ക് സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സുഖമായിരിക്കുന്നു. മനോഹരമായ ഒരു പാട്ട് കേൾപ്പിക്കണം. ബാബ കല്യാണി എന്ന സിനിമയിലെ കൈനിറയെ വെണ്ണ തരാം. ശുദ്ധസംഗീതം ഹൃദയഹാരിയാണ്. മനസ്സും ശരീരവും ഊർജവും ഉണർവും ഉണ്ടാക്കുന്നു. സ്നേഹപൂർവം ചന്ദിരൂർ താഹ. തീർച്ചയായും അങ്ങയുടെ ഇഷ്ടഗാനം രഞ്ജിനിയിൽ കേൾപ്പിക്കുകയാണ്. ജി വേണുഗോപാൽ പാടിയ ഗാനമാണ്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ, ചിത്രം ബാബ കല്യാണി. ഗാനത്തിനായി കത്തയച്ചത് ചന്ദിരൂർ താഹയാണ്.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ചെട്ടിക്കുളങ്ങര നിന്നും VR സദാനന്ദനാണ്. പ്രിയ രഞ്ജിനിക്ക്, ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഞാൻ. എല്ലാ പരിപാടികളും ഞാനും കുടുംബവും കേൾക്കാറുണ്ട്. ഈ കത്ത് പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് കേൾക്കേണ്ട ഗാനം അയലത്തെ സുന്ദരി എന്ന സിനിമയിലെ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ എന്ന ഗാനമാണ്. ഇത് കേൾപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു. ആകാശവാണി ശ്രോതാക്കൾക്കും അണിയറ ശില്പികൾക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്ന് സ്നേഹത്തോടെ VR സദാനന്ദൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ശങ്കർ ഗണേഷ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണിത്. ചിത്രം അയലത്തെ സുന്ദരി. ചെട്ടിക്കുളങ്ങര നിന്നുള്ള VR സദാനന്ദൻ ആവശ്യപ്പെട്ട പോലെ ഈ ഗാനം ആകാശവാണി ശ്രോതാക്കൾക്കും അണിയറ ശില്പികൾക്കുമായി സമർപ്പിക്കുന്നു.

കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ. എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ആ രാത്രി. ഗാനം ആവശ്യപ്പെട്ട് രഞ്ജിനിക്ക് കത്തയച്ചത് ബേബി പാപ്പാളിൽ ആലപ്പുഴ മുഹമ്മയിൽ നിന്നും.

എനിക്ക് കേൾക്കേണ്ട ഗാനം ചിത്രപാടിയ രജനി പറയൂ എന്നതാണ്. ജൂൺ 21 എന്റെ 75-ാം പിറന്നാളായിരുന്നു. അതിനു മുന്നോടിയായി എന്റെ അയൽക്കാരി വീട്ടമ്മയായ ശ്രീമതി രജനി ഓർമ്മച്ചെപ്പിലൂടെ എനിക്ക് ജന്മദിനാശംസകൾ നേർന്നിരുന്നു. ഈ ഗാനം അവർക്ക് സമർപ്പിക്കുകയാണ്. ഹരിപ്പാട് നിന്നുള്ള ചന്ദ്രമോഹന്റെ ഈ ഇഷ്ടഗാനം രഞ്ജിനിൽ കൂടി കേൾപ്പിക്കുകയാണ്. ഈ ഗാനത്തിന്റെ രചന സത്യൻ അന്തിക്കാട്, സംഗീതം MG രാധാകൃഷ്ണൻ, പാടിയത് ചിത്രം ഞാൻ ഏകനാണ്. രഞ്ജിനിയിൽ നമുക്കിനി ഈ ഗാനം കേൾക്കാം.

ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ

0: വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് തളിക്കുളത്ത് നിന്നും സുബ്രഹ്മണ്യൻ വിജിയാണ്. എസ് ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിൽ എസ് ജാനകി പാടിയ സ്വർണമുകിലെ സ്വപ്നം കാണാറുണ്ടോ എന്ന ഗാനം വയ്ക്കണം. ഈ ഗാനം രതീഷ് മഞ്ഞപ്ര, ബിന്ദു ദിലീപ് കൊടകര, ഷീജ ദാസ്, ഷാജി വേങ്ങൂർ, അബ്ദുൾ സലാം അഴീക്കോട്, ഷീബ കുമരകം, ഷീല വലപ്പാട്, ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂർ, താജുദ്ദീൻ നാട്ടിക, സുലൈമാൻ, രഘു നാട്ടിക എന്നിവർക്ക് സമർപ്പിക്കണം. തീർച്ചയായും സമർപ്പിക്കാം. നമുക്ക് ഈ ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ. എസ് ജാനകി പാടിയ ഗാനം, ചിത്രം ഇത് ഞങ്ങളുടെ കഥ. ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് സുബ്രഹ്മണ്യൻ വിജി തളിക്കുളത്ത് നിന്നും.

വേണം. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ മനസ്സിൻ മണിച്ചിമിഴിൽ എന്ന ഗാനമാണ്. അടുത്ത ശനിയാഴ്ചയിലോ ഞായറാഴ്ചയിലോ ഈ ഗാനം വെച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാ വെച്ചു തരികയാണ്. ഈ പാട്ട് എന്റെ കുടുംബാംഗങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി രത്നഭായിക്കുമായി സമർപ്പിക്കുന്നു. സ്നേഹപൂർവ്വം സമർപ്പിക്കുകയാണ്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. ചിത്രം അരയന്നങ്ങളുടെ വീട് യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനം ആവശ്യപ്പെട്ടത് ആലപ്പുഴ നിന്നും ഭാസുര.

0: മനസ്സിൻ മണിച്ചിമിഴ്.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി പൂർണ്ണമാകുകയാണ്. ഇന്ന് രഞ്ജിനിയിൽ ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. കത്തുകളയച്ച ഏവർക്കും നന്ദി. തുടർന്നും കത്തുകളയക്കുക.

0: remains deeply cautious. National Sports Day being observed today, Prime Minister Modi pays tribute to Major Dhyanchand and salutes dedication of sports persons. Orange alert issued for heavy to very heavy rainfall in Odisha for next 2 to 3 days. And with that, we end the midday news.
1: Akashvani. മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം നാലാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, പി കെ രവി, കയ്യൂർ സത്യൻ, അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, പ്രദീപ് മാളവിക, മിന്ന രഞ്ജിത്ത്. സംവിധാനം റൂബി ബാബു.

0: അമ്പലപ്പറമ്പിലെ സംസ്കൃത ക്ലാസ് അങ്ങനെ തുടങ്ങി. പൂജയും അതിൽ ചേർന്നു. കോളേജ് തുടങ്ങുന്നതുവരെ ഒരു നേരം പോക്ക്, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ മനസ്സിൽ. പക്ഷേ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ആ നേരം പോക്ക് പ്രത്യേകതയുള്ള ഒരനുഭവമായി മാറുന്നത് അവൾ അറിഞ്ഞു. സ്വാമിജിയുടെ വാക്കുകളിൽ ആകർഷകമായ എന്തൊക്കെയോ ഉള്ളതായി അവൾക്ക് തോന്നി. അദ്ദേഹം പറയുന്നത് പലപ്പോഴും മുഴുവനായി മനസ്സിലായില്ലെങ്കിൽ പോലും അവൾക്ക് ആ മനുഷ്യനോട് അഗാധമായ ബഹുമാനം തോന്നി. അദ്ദേഹത്തിനും അവളെ ഇഷ്ടമായതുപോലെ, ക്ലാസ്സിൽ അവളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതുപോലെ. പൂജയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരു വിസ്മയമായിരുന്നു സ്വാമിജി. അധികം ആരോടും സംസാരിക്കില്ല. മിക്ക സമയവും അദ്ദേഹത്തിന് അമ്പലപ്പറമ്പിൽ തന്നെ അനുവദിച്ചു കൊടുത്ത ചെറിയ മുറിയിലായിരിക്കും. ആരും അങ്ങോട്ട് ചെല്ലാൻ പാടില്ല എന്നൊരു നിബന്ധന ആദ്യമേ അദ്ദേഹം വച്ചിരുന്നു. ഇടയ്ക്കൊക്കെ പുഴവക്കത്തെ അമ്പലത്തോണിയും തുഴഞ്ഞ് എങ്ങോട്ടോ ഒക്കെ പോയി വരും. അമ്പലത്തിലെ ഉത്സവം ഒരാഴ്ച അകലെ എത്തി നിൽക്കുന്നു. ഇന്നേ ദിവസമാണ് പൂജയ്ക്ക് നാട്ടുകാർ നൽകുന്ന സ്വീകരണവും ആദരവും. പുതിയതായി സ്ഥലം മാറി വന്നിട്ടുള്ള സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടറാണ് ചടങ്ങിലെ മുഖ്യ അതിഥി. നമുക്ക് അങ്ങോട്ട് പോയാലോ ചടങ്ങിലേക്ക്.
1: അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന കൃഷ്ണകരയ്ക്ക് പേരും പ്രശസ്തിയും ലഭിച്ചിരിക്കുന്നു. ആര് കാരണം? ഈ ഇരിക്കുന്ന പൂജമോൾ കാരണം. പൂജ ഇന്ന് ഈ സംസ്ഥാനത്തെ ഏറ്റവും മികവറ്റ വിദ്യാർത്ഥിനിയാണ്. അവളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. പക്ഷേ വാക്കുകളുടെ പ്രശസ്തി പത്രം മാത്രമല്ല നമ്മൾ ഇന്ന് ഈ കുട്ടിക്ക് നൽകുന്നത്. ഇവളുടെ അടുത്ത 2 വർഷത്തെ പ്രീ ഡിഗ്രിയുടെ പഠന ചെലവ് ഈ പഞ്ചായത്ത് ഏറ്റെടുക്കുകയാണ്. ഇത് ഈ വേദിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെയെല്ലാം എത്രയും പ്രിയപ്പെട്ട നമ്പ്യാർ മാഷിന്റെ കൊച്ചുമകളായ പൂജയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ പുതിയ CI ജോയ് സെബാസ്റ്റ്യൻ സാറിനെ പൂജയെ അനുമോദിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. നമ്മളെയെല്ലാം പരിചയപ്പെടാനുള്ള ഒരു അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ഇവിടെ കൃഷ്ണകരയിൽ അല്ല, ചെറിയൂർ സ്റ്റേഷനിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസ്. താമസവും അവിടെ തന്നെ. ശ്രീ ജോയ് സെബാസ്റ്റ്യൻ സാർ.

0: എല്ലാവർക്കും നമസ്കാരം. സ്റ്റേജിൽ കയറി വലിയ പരിചയമില്ല, പ്രസംഗിച്ച് തീരെയില്ല, അതുകൊണ്ട് തന്നെ അതിന് മുതിരുന്നില്ല. പൂജ എന്ന കുട്ടിയെക്കുറിച്ച് ഞാൻ ഈ നാട്ടിൽ ട്രാൻസ്ഫറായി വരുന്നതിന് മുമ്പ് തന്നെ കേട്ടിരുന്നു പത്രങ്ങളിലൂടെ. ഇപ്പോൾ കാണാനും കഴിഞ്ഞു, സന്തോഷം. കുട്ടിക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം എന്റെ ഒരു ചെറിയ സമ്മാനമായി ഈ പേനയും നൽകുന്നു. അഭിനന്ദനങ്ങൾ മോളെ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ട ഈ കുട്ടിയെ വളർത്തി ഇവിടെ വരെ എത്തിച്ചത് മുത്തച്ഛനായ നമ്പ്യാർ സാറാണ് എന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിനും എന്റെ അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെയൊക്കെ കാണാനും ഇവിടെ വരാനും
1: യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അമ്പലപ്പറമ്പിലെ തൻ്റെ മുറിയിലിരുന്ന് സ്വാമിജി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അയാളൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് മുറിയുടെ മൂലയിൽ വെച്ചിരുന്ന തൻ്റെ സൂട്ട്കേസ് തുറന്നു. അതിൽ നിന്നും നീല പുറഞ്ചട്ടയുള്ള ഒരു ഡയറി പുറത്തെടുത്തു. എന്നിട്ട് എന്തൊക്കെയോ എഴുതി. അത് തിരിച്ചു വച്ചിട്ട് പെട്ടിയുടെ ഒരു രഹസ്യ അറയിൽ നിന്നും ഒരു ചെറിയ ബാഗ് എടുത്തു. മെല്ലെ അതിനുള്ളിൽ നിന്നും ഒരു സിറിഞ്ചും ആംബ്യൂളും എടുത്തു. അതിനുള്ളിലെ തെളിഞ്ഞ ദ്രാവകം സിറിഞ്ചിലേക്ക് വലിച്ചെടുത്തു. എന്നിട്ട് ജുബ്ബയുടെ ഇടത് കൈ മുകളിലേക്ക് തെറുത്ത് കയറ്റി. വളരെ വിദഗ്ധതയോടെ സൂചി തൻ്റെ ധമനിയിലേക്ക് കുത്തിയിറക്കി. സൂചി കുത്തിയതിൻ്റെ അനേകം കലകൾക്കിടയിൽ ഒരു പുതിയ പൊട്ടുകൂടി വിരിഞ്ഞു.
2: ലഹരി, പരമാനന്ദം, ഇതാണ് സത്യം, ഇതാണ് ദൈവം, ഇതാണ് ഉത്സവം.

0: നേരെ ഒത്തിരി ആയിട്ടും ഉറക്കം കിട്ടുന്നില്ലല്ലോ. മനസ്സ് നിറയെ ചിന്തകളും. ഇന്നത്തെ ആ മീറ്റിംഗ്, അവിടെ എല്ലാവരും എന്നോട് കാട്ടിയ ആ സ്നേഹം എന്തായിരുന്നു അല്ലേ? ഒരു മുൻപരിചയം ഇല്ലാത്ത സിഐഎങ്കിൾ പോലും എന്ത് സ്നേഹത്തോടെ എന്നോട് പെരുമാറിയത്! ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് അമ്മയെയും അച്ഛനെയും ഓർമ്മ വരുന്നത്. ഒരുപാടൊരുപാട് ഓർമ്മകൾ. അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ ചൂടും അമ്മയുടെ വാത്സല്യത്തിൻ്റെ കുളിർമയും ഞാൻ അറിഞ്ഞിട്ടില്ല. ഹോ, കൊതിയാവുന്നു. രാവിലെ ഉണർത്താൻ, ഉമ്മ വെച്ചോമനിക്കാൻ, കുളിപ്പിച്ചൊരുക്കാൻ, ഊട്ടിത്തന്ന് താരാട്ട് പാടി ഉറക്കാൻ, പേനുള്ളിയെടുക്കാൻ, അമ്മ കൈകളിൽ വാരിയെടുത്ത് മേൽപോട്ട് എറിഞ്ഞു പിടിക്കാൻ, സൈക്കിൾ ഓടിക്കാനും തെറ്റാലി കൊണ്ടടിക്കാനും പഠിപ്പിക്കാൻ, താടി രോമങ്ങൾ എന്റെ കവിളിൽ ഉരസി ഇക്കിളിപ്പെടുത്താൻ,
1: അമ്മ വഴക്ക് പറയുമ്പോൾ എന്റെ ഭാഗം പിടിക്കാൻ,
0: അച്ഛൻ സ്വാമിജിയെ പോലെ താടിയുള്ള ഒരച്ഛൻ. സ്വാമിജി എന്തൊരു സ്നേഹമാണ് എന്നോട്! ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന് തോന്നും. ആ ശബ്ദം കേട്ടിരിക്കാൻ തന്നെ രസമാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ആ തേജസ്. പക്ഷെ ഇന്ന് യോഗം കഴിഞ്ഞ് വെറുതെ സ്വാമിജിയെ കാണാൻ പോയിരുന്നു. കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു ഭാവമായിരുന്നു ആ മുഖത്ത്. വായിച്ചു

0: ഏറ്റെടുക്കാനാവാത്ത എന്തോ ഒന്ന് സ്വാമിജിയുടെ കണ്ണുകളിൽ കണ്ടു. ഒന്ന് പകച്ചുപോയി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പതിവുള്ള സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. വേറെ ഒരു മനുഷ്യനെ പോലെ തോന്നിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്?
1: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം നാലാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സ്വാമിജി അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സാമുവൽ, പ്രദീപ് മാളവിക, പൂജ മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ അഞ്ചാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.

സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: മൻ കി ബാത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം സ്വാഗതം എന്ന ചിത്രത്തിൽ നിന്നുമാണ്. പാടിയത് ജി വേണുഗോപാൽ, മിൻമിനി, മണികണ്ഠൻ എന്നിവർ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രാജാമണി.

ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയ ഗാനമാണ്, ചിത്രം നമ്പർ വൺ സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജെറി അമൽദേവ്.

0: കൂട്ടുകാരിയിൽ ഇന്നാദ്യം.
1: തികച്ചും വ്യത്യസ്തമായ രണ്ടു മേഖലകളിൽ, സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും 40 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള കരുനാഗപ്പള്ളി സ്വദേശിനിയായ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചതിനു ശേഷം 2024 മുതൽ ഒരു പ്രമുഖ സ്വകാര്യ ബാങ്കിന്റെ സ്വതന്ത്ര ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്നു. പങ്കജം ശ്രീദേവിയുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.
0: നമസ്കാരം മാഡം.
2: നമസ്കാരം.
0: ജീവിതത്തിൽ വിജയം കൈവരിച്ച ആളാണോ എന്ന ചോദ്യത്തിന് എന്താകും മറുപടി?
2: വളരെ എളിമയോടും ധൈര്യത്തോടും പറയാം, ജീവിതത്തിലും ജോലിയിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്.
0: എങ്ങനെയാണ് സക്സസിനെ താങ്കൾ നിർവചിക്കുന്നത്?
2: ഒന്ന്, ജോലി ചെയ്യുമ്പം സന്തോഷം, എല്ലാ ജോലിയിലും താല്പര്യം, കൂടെയുള്ളവരെ വളരുന്നത് കണ്ടിട്ടുണ്ട്, കൂടെയുള്ളവരുടെ ദുഃഖങ്ങളിലും സന്തോഷത്തിലും പങ്കുചേർന്നിട്ടുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിലാണ് കൂടുതൽ ജോലി ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ബാങ്ക്സ് നമ്മുടെ കഴിവിനെ പ്രശംസിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വളർച്ചയ്ക്ക് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക്. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിനും ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഒരു പ്രൈവറ്റ് ബാങ്കിൻ്റെ ഇൻഡിപെൻഡൻറ് ഡയറക്ടറായിട്ട് ജോലി ഞാൻ അന്വേഷിച്ചു പോയതല്ല, ജോലി എന്നെ അന്വേഷിച്ചു വന്നതാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ വളരെയധികം സക്സസ്ഫുൾ ആണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ വിരമിച്ച് 3 മാസത്തിനകം എനിക്ക് ഈ ജോലി കിട്ടിയത്. അപ്പം മൊത്തത്തിൽ ഞാനൊരു സന്തുഷ്ടയായ വനിതയാണ്.
0: ആദ്യത്തെ ജോലിയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു?
2: ലല്ലിൻഡിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ചേർന്നത്. ഞാൻ REC കാലിക്കട്ടാണ് അന്ന്, NIT ഇപ്പോഴാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പം ലാസ്റ്റ് സെമസ്റ്റർ കുറച്ച് താമസിച്ചു. അപ്പം ഈ ലല്ലിൻഡിൽ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു കത്തെഴുതിയിട്ട് ഇങ്ങനെ എനിക്ക് ഇത്ര മാർക്കുണ്ട് 7 സെമസ്റ്റർ വരെ, അത് കഴിഞ്ഞ് 8ാമത്തെ സെമസ്റ്ററിൻ്റെ റിസൾട്ട് ഇങ്ങനെ വൈകി. അത് പരിഗണിച്ച് എൻ്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കത്താണ് അയക്കുന്നത്. ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു. ആ കാലഘട്ടത്തിൽ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന പെൺകുട്ടികൾ വളരെ കുറവായിരുന്നു.
0: തീർച്ചയായിട്ടും.
2: അപ്പം എന്നെ വിളിച്ചു, ജോലി തന്നു.
0: അങ്ങനെ എഴുതി ചോദിക്കുന്ന ഒരു പതിവൊക്കെ അന്നുണ്ടായിരുന്നോ?
2: ഇല്ലായിരുന്നു. പക്ഷേ ഒരു ധൈര്യം, ആ ധൈര്യം എനിക്ക് ഒരു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും പെൺമക്കളാണെങ്കിലും അവരെ സ്വാതന്ത്ര്യത്തോടുകൂടിയും വളർത്തി, ആ ധൈര്യം തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിന്നും കിട്ടിയത് തന്നെയാണ്.
0: കരുനാഗപ്പള്ളിയിൽ നിന്ന് REC കാലിക്കറ്റിലേക്ക് എത്തുന്ന കാര്യവും കൂടി നമുക്കൊന്ന് പറയാം.
2: കരുനാഗപ്പള്ളി ആണെങ്കിൽ എൻ്റെ അച്ഛനൊരു ലോയർ ആയതുകൊണ്ട് ട്രിവാൻഡ്രം ഹോളി ഏഞ്ചൽസിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കൊല്ലം വിമൻസ് കോളേജിലാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയി വക്കീലായിട്ട്, അങ്ങനെയാണ് കാലിക്കറ്റിലെത്തിയത്. അപ്പം ഒരു നാട്ടുമ്പുറത്തെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ടൗൺ ഗേൾ ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പാസ്സായി, ഈ ജോലി കിട്ടി, ഞാൻ വിവാഹം കഴിച്ചു. അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു നമുക്ക് ബാംഗ്ലൂരിൽ പോകാം. അന്നൊക്കെ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പോകുന്നത് ദുബായിൽ പോകുന്നതിന് സമയമാണ്, ഞാൻ പറയുന്ന 1987 ആ കാലഘട്ടമാണ്. ഞങ്ങൾക്കൊരു മോനുണ്ടായി. അപ്പൊ അതൊരു റിസ്ക്കാണ് സത്യം പറഞ്ഞാൽ. ആ കാലത്ത് ഞങ്ങള് ഒരുവിധം നല്ലോണം ബുദ്ധിമുട്ടി 8 മാസത്തോളം ജോലി ഇല്ലാതിരുന്നിട്ട് കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂവിന് വന്നു. അതെന്റെ ഒരു ഡ്രീം കമ്പനി ആയിരുന്നു. ആ ജോലി എനിക്ക് കിട്ടി. അറിവില്ലാത്ത മേഖലകളിലേക്ക് ചവിട്ടിക്കേറുക എന്നുള്ളത് ഒരു ഹരമായിരുന്നു എനിക്ക്. ഒരു വലിയ കമ്പനിയാണ് ബാംഗ്ലൂരിൽ, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലാണ്. 5-6 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി സ്വിറ്റ്സർലൻഡിലേക്കും പോകാനായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ അപ്പോഴത്തെ CEO എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോ നോ നോ നോ നോ. ആ നിമിഷത്തിൽ എനിക്ക് തോന്നി ഞാൻ ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി ചിന്തിച്ചില്ല. പക്ഷേ അയ്യോ, എൻ്റെ മോനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും, അവന് 8 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അവസരങ്ങൾ നൽകണമെന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങടുത്ത് പോകാൻ പറയുന്നത്. വീട്ടിൽ പോയി സംസാരിച്ചിട്ട് തീരുമാനിച്ചിടം വരെ ഞാൻ നിന്ന് ഉരുകയായിരുന്നു. ശരിക്കും എൻ്റെ മകനെ വിട്ടിട്ട് പോകാൻ ഞാൻ ചിന്തിക്കുന്നത് തെറ്റല്ലേ? ഇങ്ങനത്തെ പല ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ വീട്ടിൽ പോയി എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി രണ്ടുപേർക്കും തുല്യമായിട്ട് അവനവൻ്റെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാം, അതിനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്, ചിന്തിച്ചിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. അത് 1 കൊല്ലത്തെ ഒരു പ്രോഗ്രാമായിരുന്നു, എൻ്റെ കരിയറിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇത് കേൾക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, നമ്മൾ ഒരു നല്ല ഒരു അവസരം വരുമ്പം നമ്മൾ ഇങ്ങനെ കുറ്റബോധത്തോടുകൂടി ചിന്തിച്ച അവസരം കളഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റിയില്ലെന്ന് വരും. എനിക്ക്

0: ആ ഒരു എക്സ്പീരിയൻസ് വളരെ വിലയുള്ളതായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ ഐ ഡിഡ്ന്റ് ലുക്ക് ബാക്ക് എന്ന് വേണം, ആ കമ്പനിയിലേക്ക് പോയി. ഇത് ഒരുപാട് തവണ എന്നെ ഫോറിൻ അസൈൻമെൻറ്സിന് വിട്ടിട്ടുണ്ട്. അത് വിട്ടത് എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് തോന്നുന്ന ആ ഒരു ബയസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ആ ബയസിൽ കൂടെ നമ്മൾ പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. നമ്മൾ എന്നെ എളിമയായ ഒരു സ്ത്രീയായിട്ട് കരുതുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കില്ല. എനിക്ക് എളിമയുണ്ട്. നമുക്ക് ആ വിഷയത്തിൽ നല്ല പ്രാഗൽഭ്യം വേണം. നമുക്ക് ലേണിംഗ് ഒരു കോർ സ്ട്രെങ്ത് ആകണം. അതുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് നമുക്ക് വരും. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത് പല കാരണങ്ങളാണ്. ഒന്ന്, ഒരു കമ്പനിയുടെ, ഒരു ഓസ്ട്രേലിയൻ കമ്പനി, ഒരു 7,000-8,000 പേര് ജോലി ചെയ്യുന്ന ആ കമ്പനിയിൽ ഞാൻ വളർന്നു വളർന്നു വന്ന് അതിൻ്റെ ടോപ്പിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വളരെ ഒരു സന്തോഷകരവും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇഫ് പങ്കജം ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഓൾസോ ഡു ഇറ്റ് എന്നുള്ള ചിന്ത ബാക്കിയുള്ള സ്ത്രീകളിൽ വരും എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ടായിരുന്നു. ഈ രണ്ട് കാരണങ്ങളുകൊണ്ട് എം ഡി ആയപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. 2007-8-9 കാലഘട്ടത്തിൽ അത്രയൊന്നും ആരും ചിന്തിക്കാത്ത സമയത്ത് ഓട്ടോമേഷനും ടെക്നോളജി ബാങ്കിങ്ങിലും ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് പേരുടെ സഹായമുണ്ട്, പക്ഷേ തീർച്ചയായിട്ടും എനിക്കൊരു വലിയ റോൾ അതിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ത്യയുടെ മാത്രമല്ല, ഫിലിപ്പീൻസും ചൈനയും കൂടെ എനിക്ക് തന്നു. 3 സർവീസ് സെൻറ്റേഴ്സ് എന്നാണ് പറയുന്ന ഏജൻസിയിൽ, അതിൻ്റെ മേധാവിയായി. എനിക്ക് തോന്നുന്നു നമ്മളൊരു വളരെ ജസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർ ആണെങ്കിൽ ബോർഡേഴ്സ് ഡസ് നോട്ട് മാറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ANZ-നേക്കാളും 4 ഇരട്ടി വലിപ്പമുള്ള കോമൺവെൽത്ത് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയിലെ തന്നെ ബാങ്കാണ്, ഏറ്റവും വലിയ ബാങ്കാണ്, അവരെന്നെ ജോലിക്ക് വിളിച്ചു. അങ്ങനെ ANZ-ൽ നിന്ന് വിട്ട് കോമൺവെൽത്ത് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ വന്ന് 5 കൊല്ലം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കോവിഡ്, 2019 നവംബറിലാണ് ഞാൻ ചേർന്നത്. 2020 ഫെബ്രുവരി ആയപ്പോൾ ലോക്ക്ഡൌൺ ആയോ, ഞങ്ങൾ 55 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ 2024 ജൂണിൽ വിരമിക്കുമ്പം 6,000 പേരോളം ആ കമ്പനിയിലുണ്ടായിരുന്നു. വളരെയധികം മനസ്സിന് സന്തോഷവും അത്ര അഭിമാനവും തന്ന ഒരു മൊമെന്റ് ആയിരുന്നു ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഞാൻ ഇറങ്ങുമ്പോൾ ഏകദേശം 49% ആ കമ്പനിയിൽ സ്ത്രീകളായിരുന്നു.
1: അങ്ങനെ ഒരു നിഷ്കർഷം ഉണ്ടായിരുന്നോ, സ്ത്രീകളെ കൂടുതലായിട്ട് എടുക്കണം എന്നുള്ള
0: തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. അപ്പം ഒരു ലീഡറായിട്ടിരിക്കുമ്പം നമ്മൾ സ്ത്രീകൾക്ക് ജോലി കൊടുക്കണം എന്ന് നമ്മൾ പറയുമ്പം വി ഹാവ് ടു വാക്ക് ദ ടോക്ക് എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൂടെ എൻ്റെ കൈകൾക്ക് ശക്തി തരാനായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായ 7-8 പേര് ശ്രമിച്ചിട്ടാണ് അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കാൻ പറ്റിയത്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. ഞാൻ തന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അവസരവും കൊടുക്കണം, എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് രണ്ടും കൂടെ ചേർത്താണ് ഞാൻ വിരമിക്കാൻ തീരുമാനിച്ചത്.
1: ജോലി എന്നുള്ളതും കരിയർ എന്നുള്ളതും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മൾ ഒരു ജോലിയിൽ ആദ്യം കയറുമ്പോൾ തന്നെ നമ്മൾ എന്താണ് അതിൽ നോക്കേണ്ടത്?
0: സത്യം പറഞ്ഞാൽ ഞാൻ ജോലി കയറിയപ്പോൾ ഒരു ജോലി വേണം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ജോലി കയറിയപ്പോൾ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്ത് പഠിച്ചാലും അതിനെ ഗാഢമായിട്ട് മനസ്സിലാക്കി ആ സ്കില്ല് നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ ഏത് പഠിച്ചാലും അതിന് നീതി പുലർത്തണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് വിദേശത്തിലുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, എല്ലായിടത്തും ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഞാൻ കുടുംബം നോക്കണം, കുടുംബം നോക്കണം, നമ്മുടെ ജോലിയും കൊണ്ട് നടക്കണം. അതാണ് വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ എന്ന് ഞാൻ പറഞ്ഞത്.
1: ഈ വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: ചില കാര്യങ്ങളുണ്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതം പ്രയോറിറ്റൈസ് ചെയ്ത് ഞാൻ ഇതൊക്കെ ചെയ്യും, ഇതൊക്കെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയം കണ്ടെത്തി ആ സമയത്ത് വായിച്ചും പഠിച്ചും വളരെ അംബിഷൻ എൻ്റെ ജോലിയിൽ കാണിച്ച് അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. അതാണ് വർക്ക് ലൈഫ് ഇന്റഗ്രേഷൻ. നോ ഈസ് എ 2-letter word, ബട്ട് ഇറ്റ് ഈസ് എ വെരി ലോങ് സെന്റൻസ്. നമ്മൾ മിക്കവാറും പറ്റില്ല എന്ന് പറയുന്നത് ഞാനൊരു മോശം ആളാവുമോ എന്നുള്ള ഭയത്തിലാണ്. എനിക്ക് തോന്നുന്നത് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം വരുത്തണം, അത് ആദ്യം വീട്ടിൽ തുടങ്ങണം.
1: ഇന്നിപ്പോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ള ആരെങ്കിലും അത് ചെയ്താലും ഞാൻ ചെയ്തത്ര നന്നാവില്ല, അയാളെ വീണ്ടും ഞാൻ പഠിപ്പിക്കണം, അതിലും നല്ലത് ഞാൻ ചെയ്യല്ലേ എന്നൊരു ചിന്ത ഉണ്ടാവാറില്ലേ?
0: തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഒരു തുണി നനച്ച് ഒരു അയയിൽ വിരിക്കുമ്പം ആ ടവൽ തിരിച്ചിട് മറിച്ചിട് അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ വരിയായിട്ടിടണം. നിങ്ങളുടെ ഭർത്താവ് ചെയ്യുമ്പോ ഇത്തിരി കോണിയിരിക്കും, പക്ഷെ ടവൽ ഉണങ്ങില്ലേ. എന്റെ രീതിയിൽ ചെയ്യണമെങ്കിൽ ഞാൻ മാത്രമേ ചെയ്താലേ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വേറൊരാൾ ചെയ്താൽ അവരുടെ ഇഷ്ടത്തിന് ചെയ്യും, അത് സമ്മതിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മൾ തയ്യാറാവണം. നമ്മൾ സ്ത്രീകളെ വിട്ടുകൊടുത്താൽ മാത്രമേ ഇന്റഗ്രേഷൻ വരത്തുള്ളൂ. നമ്മൾ 5 ദിവസം ജോലി ചെയ്ത് 6-ാമത്തെ ദിവസം കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതാണ് എൻ്റെ ട്രിക്ക്.

0: കുക്കിംഗ് ഒരു ഹോബിയാണോ?
1: എനിക്ക് വളരെ ഇഷ്ടമാണ് കുക്കിംഗ്. ക്രിയേറ്റീവ് ആർട്ടാണ് കുക്കിംഗ് എന്നാണ് എൻ്റെ വിചാരം.
0: പെൺകുട്ടികൾ ഇപ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന കേൾക്കാറുള്ള ഒരു കാര്യമാണ്, കൂടെ പഠിക്കുന്ന ആൺകുട്ടികൾ അവരോട് പറയും പെൺകുട്ടികൾക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ്, ആൺകുട്ടികൾക്ക് അത്രയും എളുപ്പമല്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ഇതിലൊരു ക്വാളിറ്റി ശരിക്കും കോംപ്രമൈസ് ആവുന്നുണ്ടോ?
1: ഒരിക്കലുമില്ല. ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല, ഒരു കമ്പനിയിൽ ഞാൻ ഒരുപാട് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് ജോലി കൊടുക്കാനും എല്ലാം. ആർക്കും ഒരു പെൺകുട്ടിക്കും ഏത് ജോലിയാണേലും എനിക്കൊരു റിസർവേഷനിൽ കൂടിയാണ് ഈ ജോലി കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കുട്ടികൾക്കും അതിനു ആഗ്രഹമുണ്ടെന്ന്. ഒരു കമ്പനികളും അങ്ങനെ കൊടുക്കുകയില്ല, അവരുടെ സുരക്ഷ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സെഗ്രിഗേഷൻ കൊടുത്തുന്നിരിക്കും. ഒരു ബസ്സിൽ രാത്രി 8 മണി കഴിഞ്ഞ് ഒരു സ്ത്രീ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാളും കൂടെ വേണം, അങ്ങനത്തെ റൂളൊക്കെ സെറ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും ഒരു റിസർവേഷനിൽ പെൺകുട്ടികളെ എടുക്കുന്നില്ല, യാതൊരു സംശയമില്ല. പക്ഷേ ആക്ച്വലി ഇപ്പോൾ സ്ത്രീകളുടെ കഴിവുകൾ കാണാനായിട്ട് കമ്പനികൾ കുറച്ചുകൂടെ എഫേർട്ട് ഇടുന്നുണ്ട്. അതിലെന്താ തെറ്റ്? അതിൽ ഇക്വിറ്റി അല്ലേ? അത് ഡൈവേഴ്സിറ്റി ഓഫ് തോട്ട് എന്ന് പറയും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഉണ്ട്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, വെറ്ററൻസ്, LGBT പേഴ്സൺസ്, അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനകത്തും വരണം, എന്നാലേ ഇക്വിറ്റി ഉള്ളൂ. അതേ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ആ ജോലിക്ക് പറ്റാത്ത സ്ത്രീകളെ ആ ജോലി കൊടുത്തല്ല ഡൈവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അത് നടക്കുന്നുണ്ട്.
0: ഇപ്പൊ നേതൃനിരയിൽ മിഡിൽ ലെവലിലാണെങ്കിലും മാനേജ്മെന്റിലാണെങ്കിലും നമ്മൾ സ്ത്രീകളെ കാണുന്നത് വളരെ കുറവായിട്ടാണ്. ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ക്ലറിക്കൽ ജോബിൽ ഇരിക്കുന്നവർ അടുത്ത ലെവലിലേക്ക് അപേക്ഷിക്കുന്നത് സ്ത്രീകൾ കുറവായിട്ടാണ് പറയപ്പെടുന്നത്. കൂടുതൽ സമയം വേണ്ടി വരും, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും, അപ്പോൾ കുടുംബം നോക്കാനുള്ള സമയം ഇല്ലാതെ വരും. ഇത് തന്നെയാണോ നമ്മുടെ ഈ നേതൃനിരയിലോ മധ്യനിരയിലോ ഒക്കെ സ്ത്രീകൾ കുറയാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്?
1: തീർച്ചയായിട്ടും അത് മുഴുവനും അറിഞ്ഞിട്ട് ഈ ജോലി ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത് സ്ത്രീകൾക്ക് അതൊരു വലിയ പാഠം എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കമ്പനിയിൽ ജോലിയാണ്, അപ്പൊ പറയും ഈ ജോലി വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയെക്കാളും വലിയൊരു ജോലിയാണ്. അപ്പൊ സ്ത്രീകൾ എന്താ ചെയ്യുന്ന, റെസ്യൂമേ എന്ന് പറയില്ലേ, അപ്പൊ നമ്മുടെ റെസ്യൂമേല് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് എഴുതും. അപ്പൊ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വരും. അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്യും, ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് നോക്കും. പുരുഷന്മാരെന്താ ചെയ്യുന്നതെന്ന് അറിയാം, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കും. ഹാഫ് എംപ്റ്റി ആൻഡ് ഹാഫ് ഫുൾ എന്ന് പറയില്ലേ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ ഭയങ്കര പുരുഷന്മാർ ലോയൽ അല്ലെന്നല്ല പറയുന്നത്, പക്ഷെ സ്ത്രീകളുടെ ഒരു ജനറൽ ഞാൻ കണ്ടിരിക്കുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് സ്ത്രീകൾ എപ്പോഴും കൺസർവേറ്റീവ് ആയിട്ട് നോക്കും ഒരു ജോലിയിലേക്ക്. അപ്പം എനിക്ക് അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഈ കമ്പനിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ ഞാൻ എടുത്തത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ജോലി എടുക്കത്തില്ല. അതേസമയം പുരുഷന്മാർ അങ്ങനെയല്ല, അവർക്ക് അംബിഷൻ ഉണ്ട്, അവർ കൂടുതൽ അംബിഷ്യസ് ആണ്. ഇപ്പൊ അത് മാറണം എന്നാണ് എന്റെ ആഗ്രഹം, പക്ഷെ അധികം മാറിയിട്ടില്ല സത്യത്തിൽ. സ്ത്രീകളെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കണം ഈ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് നഡ്ജിങ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എപ്പോഴും എല്ലിങ്ങനെ നോക്കിയിരിക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ. സ്ത്രീകൾക്കൊരു സോഷ്യൽ കമ്പൾഷൻ ഉണ്ട്, ഞാൻ ചെയ്താലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊരു വിചാരം. ആ വിചാരം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള സപ്പോർട്ട് സിസ്റ്റത്തിനെ നമ്മൾ ഉപയോഗിക്കാവുന്ന മാക്സിമം ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുമ്പം നമ്മുടെ എല്ലാ ജോലികളും നമ്മളും ചെയ്ത് കുഞ്ഞുങ്ങളുടെ ജോലി ഇതും ചെയ്ത് പിന്നെ വീട്ടിലെ ഇപ്പൊ എൽഡേഴ്സിനെ നോക്കേണ്ട ചുമതല എല്ലാം നമ്മൾ ചെയ്യുമ്പം, ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്ന, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ക്ലർക്കിൽ നിന്ന് ഓഫീസറായ എനിക്ക് ട്രാൻസ്ഫർ കിട്ടും, ആ ട്രാൻസ്ഫർ എനിക്ക് എടുക്കാൻ വയ്യ. അങ്ങനത്തെ റെസ്ട്രെയിൻഡ് നമ്മുടെ കരിയറിൽ നമ്മൾ ഇട്ട ക്ലർക്കായിട്ട് സന്തോഷമായിട്ടിരിക്കണം. എന്റെ തീരുമാനം ഞാൻ എടുത്തിട്ട് ആ തീരുമാനത്തിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കണം, നമ്മൾ അത് അനുഭവിക്കാൻ റെഡി ആയിരിക്കണം. ഇപ്പോഴത്തെ പെൺകുട്ടികളോട് പറയാനുള്ളത് അത് വേണ്ടാന്ന് വെക്കരുത്, അത് വളരെ പ്രധാനമാണ്. ആ ഒരു റിസ്ക് എടുത്ത് നമ്മൾ പോണം. വേറെ പല കാര്യങ്ങളും എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, ഉയർന്നു വരും, അടുത്ത ജോലി നിങ്ങളുടെ നാട്ടിലേക്ക് വാങ്ങിക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ആദ്യത്തെ ഇത് തന്നെ വേണ്ട വേണ്ട വേണ്ട വേണ്ട എന്ന് വെച്ചാൽ അതിൽ സന്തോഷത്തോടെ കൂടി ജീവിക്കണം, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. നമ്മുടെ ചോയ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം.
0: നമ്മുടെ ഒരു ചോയ്സ് ഉണ്ട്, നന്നായി പഠിച്ചു, പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ജോലി ചെയ്യണം, നിങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ ജോലിയുണ്ട്, നിനക്ക് ജോലിയില്ല, ഞാൻ എന്റെ കുടുംബം നോക്കാൻ ജോലി ചെയ്യുന്നില്ല എന്ന് സന്തോഷത്തോടെ തീരുമാനമെടുക്കുന്ന പെൺകുട്ടികളും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ നീ ഇത്രയും പഠിച്ചിട്ട് ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്ന് അവർക്ക് കേൾക്കേണ്ടി വരുന്നു. അതിനെ കുറിച്ച് മാഡത്തിന് എന്താണ് തോന്നുന്നത്?
1: എനിക്ക് തോന്നുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സ്ത്രീകൾക്കുള്ളത് ഏറ്റവും നല്ലതാണ്. നമ്മുടെയൊക്കെ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് വളരെ ആലോചിച്ചിട്ട് പഠിപ്പിക്കുന്ന പെൺകുട്ടികൾ സന്തോഷമായിട്ട് വീട്ടിൽ ഇരിക്കുന്നത് തെറ്റെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിലൊരു ശരികേടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട്

0: പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഫ്യൂച്ചറിൽ. സഡൻലി നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘട്ടം വന്നാൽ അപ്പം നമ്മൾ കുറേ കൂടെ ബുദ്ധിമുട്ടേണ്ടി വരും. എന്തിനാണ് പഠിച്ചിട്ട് വീട്ടിലിരുന്ന് നമ്മുടെ ചെടികളോടും മാത്രം സംസാരിച്ച് ഭർത്താവിൻ്റെ കൂടെ സംസാരിച്ച് കുട്ടികളുടെ കൂടെ സംസാരിച്ച്? അതൊരു ചോയ്സാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനോട് പറയാനുള്ളത്, നിങ്ങൾ അത് വളരെ ആലോചിച്ചിട്ട് വേണം ആ ഒരു തീരുമാനം എടുക്കാൻ. നിങ്ങൾ ആ തീരുമാനം എടുത്താൽ അതിൽ സന്തുഷ്ടരായിട്ട് ജീവിക്കാം, ഞാൻ അത് പറയില്ല. പക്ഷേ ഒരു ജോലി ചെയ്ത് പിന്നെ വേറെ കൂട്ടുകാരൊക്കെ ആയി ഒരുപാട് നോളജ് പലരുടെ കയ്യിൽ നിന്നും നമുക്ക് സംസാരിക്കാം, അവരുടെയൊക്കെ ജീവിതത്തിനെ പറ്റി പഠിക്കാം. അപ്പം നമ്മുടെ ഒരു ഔട്ട്ലുക്ക് സൊസൈറ്റിയുടെ മാറും. അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്വന്തമായിട്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നതിന് സ്വയം നമുക്കൊരു റെസ്പെക്റ്റ് വരും. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രാധാന്യം ഒരാൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ആണ്, അത് വരും.
1: സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതിന് വരുമാനം നേടുക എന്നുള്ള ഒരു അർത്ഥം മാത്രമേ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ ഇതിനൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു സാക്ഷരത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രം പോരാ, എന്റെ സാമ്പത്തികത്തെ കുറിച്ച് നമുക്കൊരു ബോധം വേണം. അത് എന്തൊക്കെയാണ് അതിൽ വരുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് നമുക്കൊരു അറിവ് വേണം. ആ തരത്തിലുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ ഇപ്പോഴും പിന്നോക്കമാണ് എന്ന് തന്നെയാണ് പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. എന്താണ് മാഡത്തിന്റെ അനുഭവം?
0: നമ്മൾ പിന്നോക്കമാണ്. എനിക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു കഥ എനിക്ക് പറയാൻ ഉള്ളത്, എൻ്റെ ഒരു ഫ്രണ്ട് എൻജിനീയറാണ്, എൻ്റെ കൂടെ REC പഠിച്ചതാണ്. അപ്പൊ നല്ല വിദ്യാഭ്യാസമുണ്ട്, ശമ്പളമുണ്ട്. പക്ഷെ ആ കുട്ടി അതിന്റെ ഭർത്താവിന്റെ പ്രോപ്പർട്ടിയിൽ എല്ലാ പൈസയും കൊടുത്ത് വീടുണ്ടാക്കി. വീടുണ്ടാക്കി കഴിഞ്ഞ് അവർ തമ്മിൽ എന്തോ അസ്വാരസ്യം വന്നു. അപ്പൊ ആ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. കാര്യം ആ വീട് ആ കുട്ടിയുടെ അല്ല, ആ കുട്ടിക്ക് അതിലൊരു പങ്കുമില്ല. അത് സാക്ഷരത ഇല്ലാഞ്ഞിട്ടാണ് കാര്യം. ഒരു പലരുടെയും കഥ കേട്ടിട്ടുണ്ട്, സ്ത്രീകളുടെ ലോൺ എടുക്കുമ്പം രണ്ടുപേരുടെയും പേരിൽ ലോൺ എടുക്കും, അത് ബാങ്ക് സമ്മതിക്കും, ബിക്കോസ് ഭാര്യയും ഭർത്താവുമാണ്. പക്ഷേ വീട് ഒരാളുടെ പേരിൽ, അതും സമ്മതിക്കും ബാങ്ക്. ഒരാളുടെ പുറത്ത് കടവും മറ്റേയാളുടെ പുറത്ത് ധനവും, അത് ശരിയല്ല. സ്ത്രീകൾക്ക് സാക്ഷരത ഇല്ലെങ്കിൽ ഇതൊക്കെ പറ്റും. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പം ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സ്കാംസ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഉണ്ട്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യും, കാര്യം നമ്മളാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വീക്ക് ലിങ്ക് എന്നറിഞ്ഞിട്ട് വീട്ടമ്മമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിലെ പൈസ തട്ടിക്കൊണ്ടു പോകുന്നവരുണ്ട്. ജോലി ചെയ്താൽ മാത്രമല്ല സാക്ഷരത വേണ്ടത്. പണ്ടത്തെ അമ്മമാരും അമ്മൂമ്മമാരും 100 രൂപ തന്നാൽ 20 രൂപ മാറ്റിവെക്കുന്ന ഒരു ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ജനറേഷനാണ് നമ്മൾ. അവർക്ക് ബാങ്കൊന്നും അറിയില്ല, പക്ഷെ അവർക്കറിയാം നാളത്തേക്ക് കരുതി വെക്കണം എന്ന് അവർക്കറിയാം. അതിന് വേണ്ടിയിട്ടുള്ള സാക്ഷരത തീർച്ചയായിട്ടും വേണം. നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന പണം എങ്ങനെയാണ് അവർ ചെലവാക്കുന്നത്, അവരുടെ കയ്യിൽ എങ്ങനെ ഇത് വരുന്നു, ഇതൊക്കെ നമ്മൾ അതിന്റെ സിംറ്റം കണ്ട് കാണുമ്പോൾ നമുക്ക് അതിന്റെ കോസ് ഓഫ് ദാറ്റ് പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് എല്ലാത്തിനകത്തും ആ സാക്ഷരത വളരെ പ്രധാനമാണ്. അത് എനിക്കെന്താണോ സന്തോഷം തരുന്നത്, എനിക്ക് സന്തോഷമാണ്, ആ തീവ്രത നമുക്ക് വരണമെങ്കിൽ എല്ലാത്തിനെ പറ്റിയ ഒരു ജ്ഞാനം വേണം. ഒരു ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാത്തവരും നല്ല അർത്ഥം. നമ്മുടെ ചുറ്റും നടക്കുന്നതിനെ പറ്റി ഒരു വിവരവും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് പല അബദ്ധങ്ങളും ഇങ്ങനെ പറ്റാം. ഓൺട്രപ്രണർഷിപ്പ് ടച്ച് ചെയ്തു. എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ അതിൽ വളരെയധികം മുന്നോട്ട് വരാം. വിദ്യാഭ്യാസം ഒരു പ്രശ്നമേ അല്ല, നല്ല ഇരു ചങ്കുള്ള ഒരു സ്ത്രീയായിട്ട് മുമ്പോട്ട് വന്നാൽ അത് നടക്കും.
1: സംരംഭകരാകുമ്പോൾ അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എനിക്കൊരു ആശയമുണ്ട്, ഞാനൊരു സംരംഭം തുടങ്ങണം, പക്ഷെ എനിക്ക് അതിനുള്ള സാമ്പത്തികം എവിടെ നിന്ന് കിട്ടും, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതിനെക്കുറിച്ചൊരു അറിവ് വേണം, മൊത്തത്തിലുള്ളൊരു അവബോധം ഉണ്ടായിട്ട് വേണമല്ലോ ഇതിലേക്ക് ഇറങ്ങാനായിട്ട്.
0: ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഗവൺമെന്റ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി മാത്രമല്ല, അതിനകത്തൂടെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സെല്ലുകളുണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും. എനിക്ക് തോന്നുന്നു ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ബാങ്ക് പൈസ തരത്തില്ല. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 10 രൂപ തന്നാൽ അതിന്റെ പലിശ സഹിതം തിരിച്ച് നിങ്ങൾ അടയ്ക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ബാങ്ക് പൈസ തരത്തുള്ളൂ. സ്കൈ ഇസ് ദ ലിമിറ്റ്, അതാണ് ഞാൻ പറയുന്നത്. നോർത്ത് സ്റ്റാർ എന്ന് പറയുന്നത് ഇറാഷണൽ ആയിരിക്കണം. അങ്ങനത്തെ ഒരു ആസ്പിറേഷനുമായിട്ട് നമ്മൾ ഇരുന്നാൽ ആ ഐഡിയ ആളുകൾക്ക് ഇഷ്ടപ്പെടും. അതെന്താണെന്ന് നിങ്ങൾക്ക് നല്ല ബോധം വേണം. അത് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വൺ വിൻഡോ ഏകജാലകം, അത് ഹോൾ ഓഫ് ഇന്ത്യയിലുണ്ട്, അതിന്റെ പുറകെ നടക്കണം. അതാണ് സ്ത്രീകൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണ് ബാങ്കുകാരുടെ. ഇനിയും നമുക്ക് ആ വയസ്സുണ്ട്, പക്ഷെ ആ വയസ്സിനെ ഓവർകം ചെയ്ത ഒരുപാട് പേരുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇത്തിരൂടെ ശ്രമിക്കണം. ഒട്ടും തന്നെ സ്ത്രീകളുടെ ഒരു അവസ്ഥകളൊന്നും അത്ര മാറിയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ ഓരോരുത്തരും അതിന് ശ്രമിക്കുമ്പോഴാണ് ഒരു വിത്ത് പാകുകയാണ് നമ്മൾ. അങ്ങനെ മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ. നമ്മൾ അപകടത്തിൽ പോയി ചാടാതിരുന്നാൽ മതി. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചുറ്റും ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം കേൾക്കുക, അത്

0: കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവുക. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വിമൻ ഓന്റർപ്രണേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ സ്ത്രീകൾ വരണം, വന്നാൽ മാത്രമേ നമുക്കൊരു പുരോഗതി വരുത്തുള്ളൂ. എനിക്ക് അച്ഛനും അമ്മയെടുത്തും പറയാനുള്ളത്, പെൺകുട്ടികളെ അവരുടെ സ്വപ്നങ്ങൾ, അവർക്ക് എന്താണോ സ്വപ്നം, ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് അച്ഛനും അമ്മയും വളരെയധികം ശ്രമിക്കണം.
1: തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ പുതിയ പാതയിലൂടെ നടക്കാൻ നമ്മുടെ കൊച്ചു പെൺകുട്ടികൾക്കുള്ള അവസരം ഒരുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നന്ദി മാഡം.
2: സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും 40 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പങ്കജം ശ്രീദേവിയുടെ അനുഭവങ്ങളാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. പങ്കജം ശ്രീദേവിയുമായി സംസാരിച്ചത് ഐശ്വര്യ.
3: എന്റെ യാത്ര.
2: പർവ്വതാരോഹികയായ സോനു സോമന്റെ യാത്രാവിശേഷങ്ങൾ കേൾക്കാം.
4: ഈയിടെയായിട്ട് പോയതില് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച യാത്ര ഹിമാചൽ പ്രദേശിലെ സർപ്പാസ് എന്ന് പറഞ്ഞിട്ട് 5 ദിവസത്തെ ട്രെക്ക് ചെയ്തു. ആദ്യമായിട്ടാണ് ഹിമാചലിൽ പോണത്. ആ ഒരു ബ്യൂട്ടി എന്താണെന്ന് നേരിട്ട് അറിയണോന്ന് വിചാരിച്ചിട്ട് ഒന്നും നോക്കിയില്ല, നേരെ പോയി. പക്ഷെ കിട്ടിയ അനുഭവം അടിപൊളിയായിരുന്നു. ഒരു വിന്റർ ട്രെക്ക് ആയിരുന്നു ഈ സർപ്പാസ് എന്ന് പറയുന്നത്. 54 കിലോമീറ്റർ നമ്മൾ 5 ദിവസം കൊണ്ട് നടക്കുന്നു. എന്നിട്ട് 14,500 അടി മുകളിലേക്ക് പോവായിരുന്നു കസവള എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്നിട്ട് അവിടുന്നാണ് നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 5 ദിവസം 5 തരം റൂട്ടുകളിൽ കൂടെ പോയത്. ആദ്യത്തെ ദിവസം നമ്മൾ ഫോറസ്റ്റിൽ കൂടെ ഒരു 7-8 കിലോമീറ്റർ നടന്നിട്ട് ഗ്രഹം എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലോട്ടാണ് പോയത്. ആ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ പഹാടികൾ എന്ന് പറയും, അവിടുത്തെ ഗ്രാമീണ പ്രദേശമാണ്. അവിടെ വാഹനങ്ങളൊന്നും ചെല്ലത്തില്ല, ചെറിയൊരു പാത മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു ഓട. അവിടുത്തെ ആൾക്കാരുടെ കൃഷികള് രീതികള്, തടി കൊണ്ട് നിർമ്മിച്ച വീട്ടിലാണ് ഞങ്ങൾ ഒരു ദിവസം താമസിച്ചത്. 2-ാമത്തെ ദിവസം വീണ്ടും പൈൻ ഫോറസ്റ്റിൽ കൂടെ നടന്നത്. എല്ലാം കയറ്റമാണ്. അങ്ങനെ പൈൻ ഫോറസ്റ്റിൽ കൂടെ പോയിട്ട് വരുമ്പോൾ ഹിമാചൽ പ്രദേശിന്റെ നാഗാലാൻഡിന്റെ ഒക്കെ സ്റ്റേറ്റ് ഫ്ലവർ ഉണ്ട്, റോഡോറാൻഡ്രം എന്ന് പറയും. അതിന്റെ ജ്യൂസ്, അവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ അവർ ക്ഷീണം വരുമ്പോഴോ. 3-ാമത്തെ ദിവസമാണ്, നല്ല വെള്ളച്ചാട്ടങ്ങളാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഫുള്ള് വെള്ളച്ചാട്ടത്തിന്റെ സൗകര്യം ഉള്ളു, മൊത്തത്തിൽ വെള്ളം. അവിടെ ആണെങ്കിൽ നമുക്ക് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറ്റും ഒരു ദിവസം. അന്ന് ആദ്യത്തെ ദിവസം ഒരു 500 മീറ്ററേ നടന്നിട്ടുള്ളൂ. ഈ 500-ാമത്തെ ദിവസം പോയി കഴിഞ്ഞപ്പോ നല്ല ഹൈറ്റാണ്, പേടി തോന്നുന്ന ഹൈറ്റ്, മൗണ്ടൈൻ ക്ലൈംബിംഗ് എന്നൊക്കെ പറയും. താഴോട്ട് നോക്കിയാൽ നമുക്ക് തല കറങ്ങും, മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് തല കറങ്ങും, തെന്നാനും പാടില്ല. അപ്പം ആ ഒരു വിൽ പവർ എത്രത്തോളം ഉണ്ടാകുന്ന വീണ്ടും മനസ്സിലാക്കി തരുന്ന ഒരു യാത്രയായിരുന്നു ഈ സർപ്പാസ് എന്ന് പറയുന്നത്. ഒരു 5-6 കിലോമീറ്റർ മുകളിൽ കയറിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് താഴോട്ട് വീണ്ടും സ്ലൈഡ് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് ഈ റോഡോറാൻഡ്രം പൂക്കളുടെ ഒരു താഴ്വര എന്ന് തന്നെ പറയാം. ഫുള്ള് ഗ്രീനറി ആണ്. 14 ദിവസത്തെ എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ എന്തൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അതിന്റെ ഒരു മിനി വേർഷൻ ആയിരുന്നു സർപ്പാസ് ട്രെക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഹിമാചലിൽ പോവാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും പോണം.
2: പർവ്വതാരോഹികയായ സോനു സോമന്റെ യാത്രാവിശേഷങ്ങളാണ് എന്റെ യാത്രയിൽ ഇതുവരെ കേട്ടത്.
3: കൂട്ടുകാരി.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കേൾക്കാം കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ചിത്രപാടിയ ഗാനം, ചിത്രം ഞാൻ ഗന്ധർവൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി കേൾക്കാം വെള്ളി വെളിച്ചത്തിൽ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണം കഴിഞ്ഞ മോഡില് നമ്മളും ആഘോഷിക്കുകയാണ് വെള്ളി വെളിച്ചം. ആദ്യ സുഹൃത്ത് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നു. എന്താണ് പേര്?
2: എന്റെ പേര് നോബിൾ ആർ എസ്.
1: എവിടെയാ നാട്?
2: പാറശാലയാണ് സാർ.
1: ഓണം കൂടാനായിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നതാണ്?
2: അതെ അതെ അതെ, ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്.

0: നിർത്തിയത്.
1: ആ കുടിച്ചു ഓണമൊക്കെ?
0: ആ ഏകദേശം എൻജോയ് ചെയ്തു. ഇനി വൈകിട്ടോട് കൂടി ഇവിടുത്തെ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു മടങ്ങാനാണ് പ്ലാൻ.
1: ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇക്കൊല്ലത്തെ ഓണം?
0: അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ ആഘോഷിച്ചു, നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ഓണസദ്യ വീട്ടിലെല്ലാരും കൂടെ വെച്ച് കഴിച്ചു. അങ്ങനെ ഇന്ന് ഒരു ഔട്ടിങ്ങിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ്.
1: പണ്ടത്തെ ഓണവും ഇന്നത്തെ ഓണവും വ്യത്യാസം തോന്നുന്നോ?
0: പണ്ടത്തെ ഓണം എന്ന് പറയുമ്പം അതൊരു വേറൊരു കൾച്ചറില്, ഇപ്പൊ വരും നോക്കുമ്പോ ഒരു ന്യൂ ജനറേഷൻ ഒരു ഫീലാണ്. പണ്ടത്തത് ഇങ്ങനെ ഔട്ടിങ് ഒന്നുമില്ല, വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ച് കൂടിയുള്ള ഒരു എൻജോയ്മെന്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നെന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഔട്ടിങ്ങിന് വന്നു, അങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്.
1: അതെ, പണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കൂട്ടുകാരും ഒക്കെ ആയിട്ട് കാൽപന്ത് കളിയും ഒക്കെ ആയിട്ട് അല്ലെ കളികൾ പോലും ഇന്ന് റെഡിമെയ്ഡായി മാറിയിരിക്കുന്നു.
0: അതെ അതെ, ആ കളികളൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്ന് എല്ലാവരും ഫാമിലിയോട് കൂടി അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ കൂടെയായി മാറി കളികളൊക്കെ മാറ്റി നിർത്തിയുള്ള അവസ്ഥയാണ്.
1: മാവേലിക്ക് വന്ന വീട്ടില്?
0: ആ വന്നു വന്നു.
1: അപ്പൊ ഓണത്തിന്റെ ആ മൂഡ് എങ്ങനെ നിൽക്കുവാണ് അല്ലെ?
0: അതെ അതെ, അങ്ങനെ നിൽക്കാം.
1: അപ്പൊ എന്താ ചെയ്യുന്നേ?
0: ഞാനിപ്പോ ട്രേഡിംഗ് കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു.
1: എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ?
0: ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: ഇപ്പൊ ഓണം കഴിഞ്ഞ് വീണ്ടും ബിസിനസ്സിലേക്ക് കയറുകയാണ്?
0: അതെ അതെ, ഇന്ന് മുതലേ ബിസിനസ്സിൽ തന്നെയാണ്.
1: പിന്നെ എല്ലാം തിരക്കോട് തിരക്കാണ്, അവധി ദിവസങ്ങൾക്ക് കുറവാണ്. ഇനി എന്താഘോഷമായാലും നമുക്ക് പണിയെടുത്തേ പറ്റൂ, ജീവിക്കണം ജീവിക്കണം.
0: അതെ അതെ, ഇനി പണിയെടുത്തേ പറ്റുള്ളൂ, ജീവിക്കണം. അപ്പൊ നാളെ മുതലേ കുറച്ചുകൂടെ മീറ്റിംഗുകൾ കാര്യങ്ങളായിട്ട് കുറച്ചുകൂടെ തിരക്കിലാവും.
1: അപ്പൊ ആ തിരക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: ഓക്കെ, കേൾക്കാം.
1: ഏത് പാട്ട് കേൾക്കാം?
0: വെള്ളിൽ പറവകളായി നാം ഒന്നിച്ചു വരാം.
1: നല്ല പാട്ടാണ്, കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: പേര് ആന്റണി എന്നാണ്.
0: എവിടെയാ നാട്?
1: ആലപ്പുഴക്കാരനാണ്.
0: ആലപ്പുഴയിൽ നിന്ന് ഓണാഘോഷിക്കാനായിട്ട് തിരുവനന്തപുരത്തെത്തി.
1: വൈഫ് ഹൗസ് ട്രിവാൻഡ്രം ആണ്. അപ്പോ ഞങ്ങള് നാലുപേരുണ്ട്, ഞങ്ങള് കുട്ടികള് രണ്ടുപേരുണ്ട്, അങ്ങനെ ആറുപേരാണ് ഞങ്ങൾ ഒപ്പം ഉള്ളത്. അപ്പോ വൈഫ് ഹൗസ് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും ഫാമിലിയും ട്രിവാൻഡ്രം ടൗണിലെ ഓണാഘോഷങ്ങൾ കാണാനും ഒപ്പം ട്രിവാൻഡ്രം ടൗണിന്റെ ലെഗസി ആയ കനകക്കുന്ന് കൊട്ടാരം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, നെയ്പേര് മ്യൂസിയം ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങി, ഓണം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്.
0: മൊത്തത്തിൽ ആഘോഷം തന്നെ ആഘോഷം.
1: ആഘോഷത്തെക്കാൾ ഉപരി ഇതിന്റെ ഒരു പൾസ് ഒന്ന് അറിയുക, ഓണത്തിന്റെ ഫീലിംഗ് കിട്ടും, ഒപ്പം ഈ ട്രിവാൻഡ്രം ടൗണിൽ ആ പൈതൃകം ഒന്ന് അറിയാനും സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോ.
0: നാട് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന ഒരു സമയം.
1: അതെ അതെ അതെ.
0: എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ വള്ളംകളിയൊക്കെ? കാണാൻ പോയില്ലേ?
1: വള്ളംകളി കാണാൻ പോയില്ല, സമയം കിട്ടിയില്ല. അങ്ങനെ ടിക്കറ്റുകളുണ്ടായിരുന്നു, പക്ഷെ ജോലി തിരക്കുകൊണ്ട് പോകാൻ പറ്റിയില്ല, പണ്ട് പോയതാണ്.
0: ആലപ്പുഴയുടെ ഒരു വികാരമാണ് അല്ലെ, ഒരു ആർത്തിരമ്പലാണ് വള്ളംകളി.
1: അതെ അതെ. ഓരോരുത്തർക്കും ഓരോ ഇപ്പൊ ഈ നമ്മള് ഫുട്ബോളിന്റെ സമയത്ത് ഓരോരുത്തർക്കും ഓരോ ഫാൻ ടീമുകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ എന്ന് പറഞ്ഞ പോലെ ഈ ആലപ്പുഴക്കാർക്ക് തന്നെ, ആലപ്പുഴക്കാർക്ക് ഇപ്പൊ എന്നതിന് അപ്പുറം ഈവൻ മറ്റു പലർക്കും ഉണ്ട്, ആലപ്പുഴക്കാർക്ക് ഓരോ ഫാൻ ടീമുകൾ ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് കാരിച്ചാൽ വള്ളമാണ്, കപ്പെടുത്തില്ല. പക്ഷെ എന്നാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വള്ളം എന്ന് പറയുന്നത് കാരിച്ചാലാണ്. ഓരോരുത്തർക്കും മനസ്സിലൊരു ഫാൻ വള്ളം ഉണ്ടാവും.
0: അതെ, കപ്പെടുക്കലൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. പങ്കെടുക്കുക, നമുക്കൊരു ഉണർവുണ്ടാക്കി നമ്മളെ കോരിത്തരിപ്പിക്കുക, അതാണ് കാര്യം അല്ലേ?
1: അതെ അതെ അതെ. പങ്കെടുക്കുക എന്നതാണ് വിജയിക്കുക എന്നതിനേക്കാൾ, നോട്ട് ടു വിൻ ബട്ട് പാർട്ടിസിപ്പേറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് എന്നാണ് പറയുക. ഏത് സ്പോർട്ടിംഗ് ഇവന്റ്സിന് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു.
0: ഒന്നാമതെത്തുന്നവനും നാലാമതെത്തുന്നവനും വിജയിയാണ്, ഏറ്റവും അവസാനമെത്തുന്നവനും വിജയിയാണ്. പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വിജയം. കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം.
1: അപ്പൊ നമ്മുടെ ലൈഫ് ആണെങ്കിലും നമ്മുടെ മറ്റൊരു സ്പോർട്ടിംഗ് ഇവന്റ് ആണെങ്കിലും നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റുക, അതിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വിജയിക്കുക, ആഫ്റ്റർ ഓൾ ഈ വിജയം എന്ന് പറയുന്നത് ഒരു പരിധിവരെ അപേക്ഷികമാണ്.
0: അതെ.
1: അപ്പൊ എങ്കിൽ പോലും ഈ ലൈഫിലാണെങ്കിലും ഒരു ഗെയിമിലാണെങ്കിലും, ഹൗ ഡിഡ് യു പാർട്ടിസിപ്പേറ്റ്? നിങ്ങൾക്ക് എത്ര ചുമലക്കാട് കിട്ടി, അല്ലാതെ നിങ്ങൾക്ക് എത്ര മഞ്ഞക്കാട് കിട്ടി, നിങ്ങൾ എത്ര റഫായിരുന്നു, നിങ്ങൾ എത്ര മര്യാദയോടെ പ്ലേ ചെയ്തു എന്നതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് നമ്മൾ കരുതുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ യാത്രയാണ്, രാവിലെ തുടങ്ങി. രാവിലെ ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൽ ഒന്ന് സന്ദർശിച്ചു, അവിടെ നിന്ന് ഞങ്ങൾ ആരാങ്കിൽ വാക്കുവേ വരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് LMS പള്ളിയിലൊന്ന് കയറി, അതിനുശേഷം നെയ്പേര് മ്യൂസിയം വന്നു, അവിടുത്തെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം പോയി. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു നല്ല പാർട്ടിസിപ്പന്റ് ആയാലേ നമുക്ക് നല്ല രീതിയിലൊരു ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒരു യാത്രയൊക്കെ പോയി, മാസത്തിൽ ഒരിക്കൽ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഈവനിങ് അവസാനിക്കുന്ന ഒരു ചെറിയ ട്രിപ്പ്, എവിടെയെങ്കിലും ട്രിവാൻഡ്രം ടൗണിലോ ട്രിവാൻഡ്രം ടൗൺ ഔട്ട്സ്കർട്ട്സോ അല്ലെങ്കിൽ അമ്പൂരി പോലത്തെ പ്രദേശങ്ങളോ എവിടെയെങ്കിലും ഞങ്ങൾ പോകുന്നൊരു പതിവുണ്ട്.
0: യാത്രകൾ എപ്പോഴും മനസ്സിനൊരു ഉണർവുകളാണ്. അപ്പോൾ ഓണത്തിന്റെ ആവേശം ഇങ്ങനെ കുടുംബരി കൊണ്ട് നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: ഏത് പാട്ട് കേൾക്കാം?
1: ഹൃദയം ദേവാലയം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഇച്ചിരി പഴയ പാട്ടാണ്, ഇപ്പോഴത്തെ ഓണത്തിന്റെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടാണെന്ന് അറിയില്ല, പക്ഷെ അത് വളരെ ഫിലോസഫിക്കലായ വളരെ അർത്ഥപൂർണമായ പാട്ടാണ്, പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്.
0: പാടോ.
1: പാട്ട് ഇച്ചിരി പുറകോട്ടാണ്, നാക്കുണ്ടെന്ന് മനസ്സിലായല്ലോ. നാക്കാണ് നമ്മുടെ വില, നമുക്ക് പറച്ചിലാണ് അധികം, പാട്ട് കുറവാണ്.
0: എന്നാൽ നമുക്ക് പറഞ്ഞുകൊണ്ട് പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: മായ.
0: എവിടെയാ നാട്?
1: നെടുമങ്ങാട്.
0: നെടുമങ്ങാട് നഗരത്തിലേക്ക് എത്തിയതാണ് ഓണം ആഘോഷിക്കാൻ.
1: ഓണാഘോഷം കാണാൻ.
0: ഓണാഘോഷമൊക്കെ കണ്ടോ?
1: ഇവിടെ വന്നതേ ഉള്ളൂ.
0: ലൈറ്റ് ഒക്കെ കാണണം നമുക്ക്.
1: കാണണം.
0: എങ്ങനെയുണ്ട് ഓണം വൈബ്?
1: നല്ല. ഇത്രയും കണ്ടുള്ളൂ, ബാക്കി ഇനി കാണാൻ പോണതേ ഉള്ളൂ.
0: ഇപ്പോ പഴമയുടെ ഓണത്തിൽ നിന്ന് ന്യൂജൻ ഓണത്തിലേക്ക് വരുമ്പോ എന്താ ഒരു മാറ്റം? പണ്ട് നമ്മൾ കൈകൊട്ടി തിരുവാതിര കളിക്കില്ലായിരുന്നു വീട്ടില്?
1: തിരുവാതിര കളി, ഊഞ്ഞാല്, ഇപ്പൊ അതൊന്നുമില്ല.
0: എല്ലാം പോയി.
1: ഊഞ്ഞാലൊന്നുമില്ല. നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഓണസദ്യ, അതിപ്പോഴും ഉണ്ട്. ഓണസദ്യ,
0: കൈകൊട്ടിക്കളി,
1: ഓണക്കോടി, കൈകൊട്ടിക്കളി.
0: ഓണക്കോടിയൊക്കെ സമ്മാനമായിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു.
1: കൊടുക്കുമായിരുന്നു, വാങ്ങിക്കുകയും ചെയ്യുമായിരുന്നു.
0: അതെ, നമ്മൾ വാങ്ങുകയും ചെയ്യും, നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യും. നമ്മളൊക്കെ ഒരുപാട് കൈനീട്ടി വാങ്ങിയ ആൾക്കാരാണ്.
1: ഇപ്പൊ
0: തിരുവോണ കൈനീട്ടൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുന്ന തലമുറയിലെത്തി.
1: അത് തന്നെ, പിള്ളേർക്ക് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ.
0: അതുപോലെ തന്നെ കളം വരച്ച് കിളി കളിക്കുമായിരുന്നു. നമ്മൾ ഒത്തിരി ഒത്തിരി കളികളൊക്കെ ഇല്ലാണ്ടായി പോയി, ഓർത്തെടുക്കാൻ പോലും കിട്ടാണ്ടായി പോയി. മൊത്തത്തില് ഓണം മാറി.
1: ഓണം മാറി.
0: എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം?
1: ന്യൂ ജനറേഷന്റെ ഒരു ഓണമാണ്.
0: അതെ,
1: ഇതുപോലെ കറങ്ങി നടക്കുക, ഓണസദ്യ, അതൊന്നും പിള്ളേർക്കൊന്നും വേണ്ട. മൊത്തത്തിൽ പറഞ്ഞ ഇപ്പൊ എന്നും ഓണസദ്യ ആണല്ലോ മിക്കവാറും വീടുകളിൽ കണ്ടു. പണ്ട് ഓണത്തിന് മാത്രമല്ലേ

0: ഓണസദ്യ ഉണ്ടാക്കുള്ളൂ. ഇപ്പം പിള്ളേർക്ക് ഇതുപോലെ ടൂറ് അങ്ങനെയൊക്കെ ഉള്ള
1: ഓണം ടൂറും ഓണം മന്തിയും. എന്നാലും എങ്ങനെ ആഘോഷിച്ചു
0: ഓണത്തിന്?
1: ഞാൻ എന്തൊക്കെ ചെയ്താന്തോ എനിക്ക് പോലും അറിഞ്ഞുകൂടാ.
0: ഓണസദ്യ ഉണ്ടാക്കി, പിന്നെ അതിനുള്ള ഒരു മൂടില്ലായിരുന്നു, അമ്മയ്ക്കൊക്കെ സുഖമില്ലായിരുന്നു, അപ്പം ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷെ ഇന്നിത്തിരി കുറവായിരുന്നപ്പോൾ ഇങ്ങോട്ട് വന്നു.
1: സമയമുണ്ട്, ഇനി നമുക്ക് ആഘോഷിക്കാം.
0: ആഘോഷിക്കാം.
1: ആഘോഷങ്ങൾ ഇങ്ങനെ നീളുകയാണ്. 28 ദിവസം വരെ ഓണമുണ്ട്.
0: 28 ഓണം വരെ ഉണ്ട്.
1: അപ്പൊ നമുക്ക് ആഘോഷിക്കാം ഉറപ്പായിട്ടും. പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
0: പാട്ടുകളോട് നല്ല ഇഷ്ടമുണ്ട്.
1: പാട്ട് പാടോ?
0: പാട്ട് പാടൂല.
1: ഞാൻ പാടൂല.
0: പാടൂല, പാടാറുണ്ട്.
1: കേക്കും.
0: വീട്ടിലെല്ലാരും പാട്ടുകാരാണ്. ഒരു പ്രോഗ്രാമിന് പോണേണ്, മോനും മോള് ഡാൻസറാണ്, ഹസ്ബൻഡിന്റെ സഹോദരി പാട്ടുകാരിയാണ്. ഞാൻ പാടൂല.
1: നമ്മൾ കേക്കും. ആസ്വാദനം ഒരു കലയാണ്.
0: കേക്കും.
1: നമ്മൾ ആസ്വദിച്ചാലേ അവർക്കും ഒരു ഊർജ്ജം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളും കലാകാരന്മാർ തന്നെയാണ്.
0: വീട്ടിലെല്ലാരും കലാകാരന്മാരാണ്.
1: അപ്പൊ ആ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഏത് പാട്ട് കേൾക്കാം?
0: ചക്രവർത്തിനി, പഴയ പാട്ട്.
1: പഴയ പാട്ടാണ്, നല്ല പാട്ടാണ്. കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: വിദ്യ.
0: എവിടെയാ നാട്?
1: നാട് ഇവിടെ ആറ്റുകാല്.
0: എങ്ങനെയുണ്ട് ഓണം?
1: നന്നായിട്ടുണ്ട്.
0: എന്തൊക്കെ ചെയ്തു ഓണത്തിന്?
1: ഓണത്തിന് ഞങ്ങള് സദ്യ കഴിച്ചു, അത്തട്ട്, അങ്ങനെ ചില പരിപാടികളൊക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല.
0: ഊഞ്ഞാലിട്ടോ?
1: ഊഞ്ഞാലാടിയില്ല, ഇവിടെ വന്ന് ആടാൻ പോകും.
0: വീട്ടിൽ ഊഞ്ഞാലിട്ടില്ലേ?
1: ഇല്ല ഇല്ല.
0: പറ്റി
1: സ്ഥലമില്ല,
0: മരമില്ല. സാരമില്ല, നമുക്ക് ഇവിടെ നാടാം. ഓണത്തിന് വന്ന ഊഞ്ഞാലാടണം, അത്രേ ഉള്ളൂ.
1: അതെ.
0: സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു?
1: പായസം.
0: അത് മാത്രമാണ് നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നത്?
1: അതെ അതെ.
0: ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ സദ്യ അതോ?
1: ഇല്ല, അമ്മയുണ്ട്.
0: ആ, അപ്പൊ എളുപ്പമായി. അമ്മ എന്നെ സഹായിച്ചോ, ഞാൻ അമ്മയെ സഹായിച്ചോ?
1: ഞാൻ അമ്മയെ സഹായിച്ചു.
0: മറ്റെന്തൊക്കെയായിരുന്നു പരിപാടികളൊക്കെ?
1: പിള്ളേരൊക്കെ

0: എട്ട് തിരുവാതിരക്കളി വടം വലിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ.
1: അവിടെ ഈ പൗരസമിതി ഒക്കെ പ്രോഗ്രാംസ്
0: ഉണ്ടായിരുന്നു.
1: കാണാൻ പോയോ?
0: പോയില്ല, മഴയായിരുന്നു, അതുകൊണ്ട് പോയില്ല.
1: മഴയ്ക്കൊക്കെ എന്തോ ആവാലോ.
0: മഴയ്ക്കാവാം,
1: അല്ലെങ്കിൽ വിചാരിക്കണം ഓണമാണോ ഇപ്പൊ പെയ്യണ്ട പെയ്യണ്ടെന്ന്. ഇല്ല,
0: കാലാവസ്ഥ മാറ്റാൻ പറ്റില്ലല്ലോ,
1: എന്താ ചെയ്യാനാന്ന്.
0: അതെ,
1: ഇവിടെ വന്നിട്ട് ലൈറ്റ് ഒക്കെ കണ്ടോ?
0: ഇല്ല, കണ്ടില്ല, ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ സമയമായില്ലല്ലോ ലൈറ്റ് കാണാനൊക്കെ.
1: നമ്മള് പായസത്തിന്റെ ഒക്കെ മത്ത് മാറി ഇങ്ങോട്ട് പുറത്തിറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോ ലൈറ്റ് കാണണം, എല്ലാം കൊണ്ട് ആഘോഷം തന്നെ. ഹിയ ഹിയ, സിനിമയൊക്കെ കണ്ടോ ഓണത്തിന്?
0: പുറത്തുപോയി കണ്ടില്ല, ടിവിയിൽ കണ്ടു.
1: തിയേറ്ററിലൊക്കെ പോണ്ടേ? ഓണം അല്ലേ,
0: പോയില്ല.
1: പോയി രണ്ട് കൂക്കൊക്കെ ഇട്ട് ഹൂയ് ഹൂയ് എന്നൊക്കെ പറഞ്ഞിരുന്നു കാണണ്ടേ സിനിമയൊക്കെ?
0: പോയില്ല. അതെ,
1: ഇനി പോവാം അല്ലേ, നാളെ തൊട്ടാവട്ടെ തിയേറ്ററിൽ തന്നെ.
0: അതെ.
1: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
0: പാട്ടാണ് ഇഷ്ടം, പാട്ട് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്.
1: കേൾക്കാനും ഇഷ്ടമാണെന്ന് പറയുമ്പോ പാടും?
0: പാടില്ല, കേൾക്കാനേ ഇഷ്ടമുള്ളൂ.
1: എന്താ പാടാത്തേ?
0: പാടാൻ അറിയില്ല, അതോടെ പാടില്ല.
1: പാടുപെടുത്തിക്കല്ലേ അണ്ണാ?
0: അതെ.
1: എന്നാ പിന്നെ നമുക്ക് പാട്ട് കേട്ടാലോ?
0: അതെ.
1: ഏത് പാട്ട് കേൾക്കാം?
0: കായാമ്പൂ കണ്ണിൽ വിടരും, കമലദളം, ആ പാട്ട്.
1: എന്താ പാട്ട് ഇഷ്ടപ്പെട്ടെ?
0: എനിക്ക് നസീറിന്റെ പാട്ടൊക്കെയാണ് ഇഷ്ടം, പണ്ടത്തെ.
1: പുതിയ പാട്ടൊന്നും കേൾക്കത്തില്ല?
0: പുതിയ പാട്ട് കേൾക്കും, പക്ഷെ അതിന്റെ അത്ര വരില്ലല്ലോ, പഴയ പാട്ടിന്റെ അത്ര ഇല്ലല്ലോ.
1: അതുകൊണ്ടാണ് ഇഷ്ടം. എന്നാ പിന്നെ ഒന്നുകൂടെ ഇഷ്ടം കൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. നന്ദി.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം യേശുദാസ് പാടിയ ഒരു ഗാനം. ചിത്രം സത്യവാൻ സാവിത്രി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ഒരു ഗാനം കൂടി കേൾക്കാം. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം അഗ്നിദേവൻ.

0: ആകാശവാണി സമയം 5 മണി. ഇപ്പോൾ സംസ്കൃത പരിപാടി കേൾക്കാം.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. അദ്യതനെ സംസ്കൃത കാര്യക്രമേ വയം ഏകം പ്രഭാഷണം ശൃണുമഃ. മഹാബലേഹെ അന്തർധാനം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം കരോതി പ്രൊഫസർ കെ ലക്ഷ്മൺലാൽ.
2: മഹാബലേഹെ അന്തർധാനം. ശ്രീമദ് മഹാഭാഗവതേ മഹാബലേഹെ തിരോധാനകഥാം വിവർണോതി. ഇന്ദ്രേണ പരാജിത മഹാബലി ശ്രീരഘു അസുഭിശ്ച ഹാപിത പുനഃ ഭൃഗുഭിഃ ഊർജിത ആസീത്. മാഹാത്മ്യാർത്ഥ നിവേദനേന ശിഷ്യ ബലി ഭൃഗൂൻ സർവാത്മന അഭജത്. പ്രിയമാണ ഭൃഗവ, തൃണാകം വിശ്വജിത ജിഗീഷമാണം അയാജയൻ തം വിധിന അഭിഷേകയമാസ. അഥ ഹവിഭിഃ ഇഷ്ടാദ് കാഞ്ചന പട്ടനദ്ധ രഥ ഹര്യശ്വതുരംഗവർണ ഹയ സിംഹേന വിരാജമാന ധ്വശിശ്ച പുരാടോപനിധം ദിവ്യം ധനു ദിവ്യം കവചം ച അദാദ്.

പിതാമഹ പ്രഹ്ലാദ അംളാനപുഷ്പം മാലാം ദദോ ആചാര്യ ശുക്ര ജലജം ച ഏവം വിപ്രാർജിത യോജനാർത്ഥ ബലിഹി തൈഹി കൽപ്പിത സ്വസ്ത്യയന വിപ്രാൻ പ്രദക്ഷിണീകൃത്യ പ്രഹ്ലാദം ആമന്ത്രിയ നമശ്ചകാര അഥ മഹാരഥ സഹ ഭൃഗുദത്തം രഥം ആരുഹ്യ ധന്വി ഖഡ്ഗി സുശ്രദ്ധര ഹേമാംഗദള സമുദ്ബാഹു ഹവ്യവാഹ ഇവ രരാജേ തഥ തുല്യ ഐശ്വര്യ വീര്യബലൈ ദൈത്യയൂഥഭൈ ഖം പിബദ്ഭി ദൃക്ഭി പരിധീൻ ദഹദ്ഭി ഇവ മഹതീമാസുരീം ധ്വജിനീം വികർഷൻ വൃത ഇവ രോദസീ ഇന്ദ്രപുരീം യയോ വരൂധിനീപതി സ താം ദേവധാനീം ബഹിഹി സമന്താത് രുരുധേ ആചാര്യദത്തം മഹാരസ്വനം ജലജം ഇന്ദ്രയോഷിതം ഭയം പ്രയുഞ്ജൻ ദത്മൗ ച ബലേഹ് പരമം ഉദ്യതം അഭിപ്രേത്യ ഭീത മഖവാൻ സർവദേവഗുണോപേത ബൃഹസ്പതിം ഗുരും പ്രാപ്യ അവോചത് ഭഗവൻ നഹ പൂർവവൈരിണ ബലേഹ് അവിഷഹ്യമിമം ഉദ്യമം ഭൂയാൻ മന്യേ സ കേന ഊർജിത ആസീത് ഇതി ഏനം പ്രതിവ്യോഢും ന കശ്ചിത് അസ്തി ഏതസ്യ ഓജഃ തേജഃ ബലം ച യതഃ ഗുരുഃ ഉവാച ഹേ മഖവൻ തവ ശത്രോഃ ഉന്നതേഃ കാരണം ജാനാമ്യഹം ഭൃഗുഭിഃ ശിഷ്യായ ഉപഭൃതം തേജ ഏവ തസ്യ പുരഃ സ്ഥാതും ഈശ്വരം ഹരിം വർജയിത്വ ഭവദ്വിധ ഭവാൻ വാ അപി ന ശക്തഃ തസ്മാത് യൂയം സർവേ ത്രിവിഷ്ടവം ഉത്സൃജ്യ യാത ശത്രോഃ വിപര്യഃ പ്രതീക്ഷന്തഃ കാലം നയത തേഷാം അപമാനേന ഏവ സാനുബന്ധഃ വിനക്ഷിതി ഏവം നിർബന്ധിതാർത്ഥാ ഗീർവാണാ ത്രിവിഷ്ടവം ഹിത്വ ജഗ്മഃ ദേവേഷു നിലീനേഷു ബലിഹി ദേവധാനീം അധിഷ്ഠായ ജഗത്രയം വശം നിന്നെ ശിഷ്യവത്സല ഭൃഗവഃ തം ശതേന ഹയമേധാനാം അനുവ്രതം അയാജയൻ തദനുഭാവേന സ്വകീർത്തിം ദിക്ഷു വിധന്വാനഃ ബലിഹി ഉടുരാട് ഇവ രേജേ കൃതകൃത്യമിവ ആത്മാനം മന്യമാനാ സാ ദ്വിജദേവോ ഉപലംഭിതാം ശ്രിയം ബുഭുജെ തദാ പുത്രേഷു നുഷ്ടേഷു ദൈത്യൈ ത്രിവിഷ്ടവേ ഹൃദേ ച ദേവമാതാ അനാഥവത് പര്യതപത യദാ ചിരാത് സമാധേ വിരതഃ ഭഗവാൻ കശ്യപഃ ആശ്രമം അഗാത് തദാ നിരാനന്ദ പത്നീം ദൃഷ്ട്വാ യഥാന്യായം തവ ദുഃഖകാരണം കിമിതി അവോചത് സാ അവദത് ത്വാം ഭജന്ത്യാ മേ ശ്രിയഃ ചിന്തയ സപത്നൈ ഹൃദശ്രിയഃ ഐശ്വര്യം ഹൃദസ്ഥാനം ച പാഹി വ്യസനസാഗരേ മഗ്ന അഹം കല്യാണകൃത്തമം ത്വം യഥാ താനി മമ ആത്മജാ പ്രപദ്യേരൻ തഥാ വിധേഹി ആദിത്യാ ഏവം അഭ്യർത്ഥിത പതിഹി സ്മയന്നിവ ആഹ സർവഭൂതഗുഹാവാസം ജഗദ്ഗുരും ഭഗവന്തം ജനാർദ്ദനം ഉപദിഷ്ടസ്വ ദീനാനുകമ്പന ഹരി തേ കാമാൻ വിധാസ്യതി ഭഗവത്ഭക്തി അമോഘാ ദേവ കേന വിധിന ജഗത്പതിം അഹം ഉപസ്ഥാസി ഇതി സ അപൃച്ഛത് കേശവതോഷണം വ്രതം തേ പ്രവക്ഷ്യാമി ഫാൽഗുനസ്യ അമലേ പക്ഷേ ദ്വാദശ്യഹം പയോവ്രത ആചര ശ്രദ്ധയാ ദ്വാദശാക്ഷരവിദ്യ അർച്ചയേത് ഏതത് വ്രതം നാമ പരം പുരുഷാരാധനം നിയതാത്മാത്വം അവ്യയം ഭജ അയം വ്രതശ്ച സർവ യജ്ഞാഖ്യ സ്മൃത പരിതുഷ്ട ഹരി തേ വരാൻ വിധാസ്യതി ഭർത്താ ഏവം ആദിഷ്ടാ സാ ദ്വാദശാഹം വ്രതം അന്വതിഷ്ഠത് പ്രീത ആദിപുരുഷ തസ്യാ പുരത പ്രാദുരഭൂത് സാദരം വീക്ഷ്യ സാ തം കായേന ദണ്ഡവത് നനാമ ചക്ഷുഷാ പിബതി ഇവ ഗദ്ഗതയ ഗിര സാ ഹരിം തുഷ്ടാവ ഹേ ദേവമാത ഭവത്യാ ചിരകാംക്ഷിതം മേ വിജ്ഞാതം ഇതി പുഷ്കരേണ ഉവാച അസുരനാഥ അധുന പ്രായേണ അപാരണീയ ഏവ ഫലഹേതുകത്വാത് മമാർച്ചനം അന്യഥാ ഗന്ധം നാർഹതി ത്വയാ അർച്ചിത അഹം തേ അപത്യഗുത്തയെ സ്വാംശേന പുത്രത്വം ഉപേത്യ തവ പുത്രാൻ ഗോപ്താ അസ്മി ത്വം ച അകൽമഷഃ പതിം ഉപധാവ പൃഷ്ടയാപി ഏതത് കഥഞ്ചന പരസ്മൈ ന ആഖ്യേയം ദേവഗുഹ്യം സർവം സുസംവൃത്തം സമ്പദ്യതേ ഏതാവ

തത് ഉക്ത്വാ ഭഗവാൻ തത്രൈവ അന്തരധീയത ദുർലഭം ഹരേഃ ജന്മ ആത്മനി ലബ്ധ്വാ സാ കൃതകൃത്യവത് ഭക്ത്യാ പതിം ഉപാധാവത് കശ്യപഃ സമാധിയോഗേന സർവം അബുദ്ധ്യത അവിദേക്ഷണഃ സഹ ആത്മനി പ്രവിഷ്ടം ഹരേരംശം തപസാ ചിരസംഹൃതം വീര്യം ആദിത്യം ആധത്ത തതഃ അമൃതഭൂ ആദിത്യം പ്രാദുർബഭൂവ പ്രഹൃഷ്ട ഋതവഃ ദ്വിജ്വാശ്ച സംജഹൃഷു ദാദുശ്യാം സവിത മധ്യാന്തനഗതാഃ അതിഷ്ഠത് യസ്യാം ഹരേ ജന്മ അഭവത് സാ വിജയദ്വാദശീ ഇതി പ്രോക്താ വിബുധാനുഗാഃ ആദിത്യാഃ ആശ്രമം കുസുമേഃ സമാവികരൻ അതിഥിഃ മുദം അവാപ വിസ്മിത പ്രജാപതിശ്ച ജയേതി ആഹ തദാ ഹരിഃ നടഃ യഥാ തഥാ സംപശ്യത ഏവ ക്ഷണേന വാമനഃ വടു ബഭൂവ തസ്യ സവിതാ സാവിത്രീം അബ്രവീത് ബ്രഹ്മസൂത്രം ബൃഹസ്പതിഃ കശ്യപ മേഖലാം കൃഷ്ണാജിനം ഭൂമിഃ വനസ്പതിഃ സോമഃ ദണ്ഡം കൗപീനാച്ഛാദനം ച മാതാ ദ്യൌ ഛത്രം ച ജഗതഃ പതേ ദദു വേദഗർഭ കമണ്ഡലം സപ്തർഷയ കുശാൻ സരസ്വതി അക്ഷമാലാം ദദുഃ യക്ഷരാട് തസ്മൈ പാത്രികാം സാക്ഷാത് അംബിക പ്രഥമ ഭിക്ഷാം ച അദാത് ഏവം ബ്രഹ്മവർച്ചസേന സഭാം സംഭാവിതഃ വടുഃ അത്യരോചത തതഃ ഭൃഗൂണാം ഉപകൽപ്പിതൈഃ അശ്വമേധൈഃ യജമാനം ഊർജിതം ബലിം ശ്രുത്വാ ഭാരേണ അഖില സാരസംഭൃതഃ പദേ പദേ ഗാം സംനമയൻ നർമ്മദായാഃ ഉത്തരേതടേ ഭൃഗുകച്ഛസം ചകേ യജ്ഞഭൂമൌ ഉദിതം രവിം ഇവ പ്രവിഷ്ടം തം ഭൃഗവഃ ആരാധ വ്യചക്ഷത ജഡിലം മയാമാണവം മാനവം വീക്ഷ്യ സശിഷ്യ ഭൃഗവഃ സമുദ്ധായ പ്രത്യഗൃണ്ണൻ യജമാനഃ തസ്മൈ രൂപാനുരൂപാവയവം ആസനം ആഹരത് സ്വാഗതേന അഭിനന്ദ്യ ബലിഹി ഭഗവതഃ പാദൌ അർച്ചയാമാസം ഹേ ബ്രഹ്മൻ തുഭ്യം നമഃ കിം കരവാവഹ ഇത് ഏത് വാഞ്ചസി ത്വം തത് മേ പ്രതീച്ച ഇതി അവദത് പ്രീതഃ ഭഗവാൻ പ്രതിനന്ദ്യ അബ്രവീത് ഹേ ജനദേവ തവ വചഃ കുലോചിതം സൂനൃതം ധർമ്മയുതം യശസ്കരം ച വരദർശഭ ത്വത്തഃ ഈഷദ് മഹീം അഹം വൃണേ മമ പദാ സംവിധാനി ത്രീണി പദാനി ഏവ വൃണേ അഹം നാന്യത് തേ കാമയേ ബലിഹി ഉവാച ത്വം തു ബാലിശമതിഹി സ്വാർത്ഥം പ്രത്യബുധോ ച മാം ഉപവ്രജ്യ ന പുമാൻ ഭൂയഃ യാചിതുമർഹതി തസ്മാത് വൃത്തികരീം ഭൂമിം പ്രതീക്ഷ ഇതി തദാ ശ്രീഭഗവാൻ അവാദീത് എതിർച്ഛയാ ഉപപന്നേന സന്തോഷ മുക്തയേ ഏവ തസ്മാത് ത്രീണി പദാന്യേവ വരദശ്രഭാത് ത്വത് വൃണേ അഹം ബലേഹ് വചനാനി ശ്രുത്വാ ശുക്രാചാര്യഃ അവദത് ഏഷ വൈരോചനഃ ദേവാനാം കാര്യസാധകഃ കശ്യപാത് അതിഥേജാതഃ സാക്ഷാത് വിഷ്ണുരേവ അനർത്ഥമജാനത ത്വയാ തസ്മൈ പ്രതിശ്രുതം ന ദാതവ്യം ദാനകർമാത് നിവർത്തസ്വ ബലിഹ് പ്രത്യുവാച ദദാമീതി പ്രതിശ്രുത്യ കിതവഃ ഇവ വിത്തലോഭേന കഥം ദ്വിജം പ്രത്യാചക്ഷേ അസത്യാത് പരഃ അധർമ്മം നാഹി അളീകം ഹൃദേ സർവം സോഢും അഹം അലം ബലേഹ് നിശ്ചയം ജ്ഞാത്വാ ഗുരുഃ അനാദേശകരം അശ്രദ്ധിതം ശിഷ്യം മച്ഛാസനാദികഃ ത്വം അചിരാത് ശ്രിയഃ പശ്യസേ ഇതി ശശാപ സ്വഗുരണ ശബ്ദഃ അപി സാ സത്യാത് ന വേദി ചചാല അഥ തത്മതി ജാലകമാലിനി ആഗത്യ അപാം ഹൈമം കലശം ആനിന്യേ യജമാനഃ മുദാ സ്വയം ശ്രീമത് പാദയുഗം പ്രക്ഷാള്യ വിശ്വഭാവനി തദവാ മൂർധ്നി ആവഹത് ഭൂതാന്യത ദേവഗണാ അസുരേന്ദ്ര ആർജവം ഗൃണന്ത പ്രസൂനവർഷൈ വവൃഷു ഗന്ധർവ കിംപുരുഷ കിന്നര ജഗു സഹസ്രശ ദുന്ദഭയ നേതു ഇത് മനസ്സുനാനേന ജഗത്രയം രിപവേ അദാത് തത് സുദുഷ്കരം ഏവ അനന്തരം ഗുണത്രയാത്മകം ഹരേ വാമനരൂപം അവർദ്ധത പദേകേന ക്ഷിതിം വിചക്രമേ ദ്വിതീയേന പദേന ത്രിവിഷ്ടപം ച തൃതീയായ തദീയം അണ്വപി ന വൈ ആസീത് തഥാ ക്രുധ അനുചര വടുരൂപേണ അനേന ശത്രുണ ഭർത്തുഃ സർവം ഹൃദം തസ്മാത് തസ്യ വധം ധർമ്മേവ നഃ ഭർത്തുഃ രക്ഷണം അവശ്യം കർത്തവ്യം ശൂലപട്ടീശ പാണയഃ തേ വാമന

0: ഹന്തം പ്രാദ്രവത് ഝടിത്യവ കാവ്യശാസനമനുസ്മരൻ ബലിഹി താൻ വാരയിത്വ മാ യുധ്യത നിവർത്തത്വം അയം കാല ന അർത്ഥകൃത്. യദി ദൈവം പ്രസിദ്ധതി തർഹി വയം ഏതാൻ വിജയിഷ്യാമ ഇതി ച അവത് തസ്മാത് കാലം പ്രതീക്ഷത്വം. തഥാ സാക്ഷിസുത ഗരുഡ വിരാട് പ്രഭുചികിത്സിതം ജ്ഞാത്വ വാരുണൈ പാശൈ ബലിം ബബന്ധ വാമന ആഹ പ്രസിദ്ധം അദാദുഹു തേ നിരയവാസ ഇഷ്യതേ തസ്മാത് ഗുരുണാ ശബ്ദ ത്വം നിരയം വിശ കഥിചി സമ തദ് വിളിയേക ഫലം ഭുങ്ക്ഷ്വ ഭഗവത ഏവം വൃപകൃത അഭി അഭിന്നാത്മാ ബലിഹി അവിക്ലവം വചഃ പ്രത്യാഹ. ഉത്തമ ശ്ലോക ഭവാൻ യദി മമ വചഃ അളീകം മന്യതി തർഹി തൃതീയം മതം മേ ശീർണി കുരു. നിരയാത് അഹം ന ബിഭേമി ബദ്ധശ്ചാഹം ന അതിവൃഡേ ന വ്യഥേ തത്മന്ദി വിന്ധ്യാലവി പതിം ബദ്ധം വീക്ഷ്യ പ്രാഞ്ജലി പ്രണത ഉപേന്ദ്രം ബഭാഷേ. ഹേ ഈശ തൃക്തഹൃദയ സഹ കിം അസ്യത ഹൃദസർവസും യേന മുഞ്ച അയം നിഗ്രഹം നാർഹതി അനേന ആർജിത കൃത്സ്ന തേ ദത്ത ഇതി ഗുരുണാ ഭത്സിത ശബ്ദശ്ച അയം സുവ്രത സത്യം ന ജഹൗ. അഥ ശ്രീഭഗവാൻ ഉവാച വിശ്വകർമ്മ വിനിർമ്മിതാം സുതലാം അധ്യാസ്താം എത്ര ആധയ വ്യാധയ പരാഭവശ്ച മമേ ഇക്ഷയ ന സംഭവന്തി. ഇന്ദ്രസേന മഹാരാജ തത്ര ജ്ഞാതിഭിഹി പരിവാരിത യാഹി തേ ഭദ്രം അസ്തു തത്ര ത്വച്ഛാസനാദികാൻ ദൈത്യാൻ സപരിച്ഛിതം അഹം സർവദ രക്ഷിഷ്യേ. തത്ര തദ്നുഭാവം ദൃഷ്ട്വ സദ്യ ദാനവ ദൈത്യാനാം സംഗാത് തേ അസുരഭാവാ കുണ്ഠോ വിനക്ഷ്യന്തി. പുരാതനം പുരുഷം ഇത്യുക്തമതം അഖില സാധു സമ്മത ബാഷ്പകലാകുലേക്ഷണ ബിളിഹി ഹരിം ആനമ്യ കൃതപ്രണാമ മുക്തഹസൻ സഹ അസുരൈ സുതലം പ്രവിവേശ. ഏവം ഭഗവാൻ ത്രിവിഷ്ടപം ഇന്ദ്രായ പ്രത്യാനീയ അതിദേഹേ കാമം പൂരയിത്വ സകലം ജഗത് അശാസത്. അഥ നാരായണ ഹരി ഉശാസനം പ്രാഹ. ഹേ ബ്രഹ്മൻ ശിഷ്യസ്യ യജ്ഞേ ഏത് ഛിദ്രം വിതന്വത തത് വൈഷമ്യം സമഭവേത് ഇതി. ശ്രീശുക ഉവാച ഏത് പുംസാം പരം ശ്രേയ തത് തവാജ്ഞയാ അഹം കരിഷ്യേ. ഏവം ശ്രീഹരി ബലേഹി മഹീം ഭിക്ഷിത്വ പരേഹൃതം ത്രിദിവം ഭ്രാത്രേ മഹേന്ദ്രായ ദദൗ ച.
1: സംസ്കൃത കാര്യക്രമേ ഏതാവതാ ശ്രുതം മഹാബലേഹേ അന്ധധാനം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം ആസീത്. പ്രഭാഷകഃ പ്രൊഫസർ കെ ലക്ഷ്മൺലാൽ. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
3: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
4: ആകാശവാണി
5: പാട്ടുകളം. കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും ചാമുണ്ഡേശ്വരി കുത്തിയോട്ട സമിതി

പാട്ടുകളത്തിൽ ഇന്ന് കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിച്ചത് കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും ചാമുണ്ഡേശ്വരി കുത്തിയോട്ട സമിതി. കൂടെ പങ്കെടുത്തവർ ശ്രീകുമാർ പേട്ട, രാജേന്ദ്രൻ കണ്ണമംഗലം, ശരത് കണ്ണമംഗലം, സുരേഷ് കുമാർ കണ്ണമംഗലം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ദി ട്രെയിൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, ശരണ്യ ശ്രീനിവാസ്, ലത ഹെൻറി എന്നിവർ പാടിയത്, രചന ജയരാജ്, സംഗീതം ശ്രീനിവാസ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി
1: പ്രിയ ശ്രോതാക്കളെ, കെഎസ് ചിത്ര ആലപിച്ച ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം നാരായണ ശൗരേ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. കോഴികളിലെ രക്താതിസാരം അറിയേണ്ടതെല്ലാം ഡോക്ടർ റെയ്നി ജോസഫ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ഇതിൽ മ്യൂസിക് ടൈം. 8:00 നാടകം മാവേലി വന്നു മടങ്ങി. രചന വട്ടപ്പാറ രാമചന്ദ്രൻ, സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. ഹോക്കി ലോകത്തിലെ മാന്ത്രികൻ മേജർ ധ്യാൻചന്ദ്. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ മണ്ഡപാക ശാരദ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഡെല്ലി റിലേ. 11:00 സ്പോട്ട് ലൈറ്റ് പരിപാടി. 11:15 മുതൽ FM Gold ഡെല്ലി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ KV ദേവ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, ONV കുറുപ്പിന്റെ ഒരു ചിങ്ങം കൂടി എന്ന കവിത ആലാപനം അപർണ രാജീവ്. 6:10 അറിയിപ്പുകൾ. 6:15 ഉദയഗീതം KG മാർക്കോസ്, KS ചിത്ര, കെസ്റ്റർ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 125 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. 9:00 ഓർമ്മച്ചെപ്പ്. 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് മലയാള പരിഭാഷ. 12:00 ഏകതാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പ്രമേഹവും അനു

ബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ 13-ാം ഭാഗം, തേൻകിളികൾ രചന സി റഹീം, 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് രശ്മി, തിരുവനന്തപുരം കുന്നുംപുറം ശാന്തിനികേതൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 4:30 സൺഡേ സെലക്ഷൻസ്, 5 മണിക്ക് മൊഴിയുറവുകൾ, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, പി സുശീല, വിൻസെന്റ് എന്നിവർ പാടിയത്, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സീഡ് പദ്ധതി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയെ ആസ്പദമാക്കി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി, 6:50 വയലും വീടും അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, 7:25 വാർത്തകൾ, 7:30 ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം, 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11 മണിക്ക് നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഗ്രാമോദ്യോഗ് വികാസ് യോജന, 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ നാളെ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്, തുടർന്ന് ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം തുടരും ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി, സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
0: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi is en route to Uzbekistan for a two-day visit. The Prime Minister will reach Tashkent this evening at the invitation of President of Uzbekistan, Mr. Shavkat Mirziyoyev. Both leaders will have discussions on the entire gamut of issues of bilateral importance in Tashkent. In his departure statement, Mr. Modi expressed confidence that his visit to Uzbekistan and the Kyrgyz Republic will strengthen India's strategic partnerships in Central Asia and deepen the civilizational connect with the region. He said in recent years, the India-Uzbekistan strategic partnership has seen significant advancement. Prime Minister Modi said he is looking forward to having discussions with the President of Uzbekistan on further deepening cooperation in trade and investment, digital connectivity, defence, energy and on advancing the shared visions of Vikasit Bharat and Yangi Uzbekistan. Mr. Modi said he will also visit the Shastri Memorial and Mahatma Gandhi Centre at the Tashkent State University of Oriental Studies, which is a tribute to the close cultural and people-to-people ties that bind the two countries. The death toll from devastating flash floods in Nepal and Tibet has risen to 626, with over 2,000 people missing. Search and rescue operations are underway across the affected districts of the Himalayan nation. Officials said the police are coordinating with residents and other agencies to locate missing people and assist those stranded by the floods. India has stepped up humanitarian assistance to Nepal. The Ministry of External Affairs yesterday said 320 Indian nationals remain uncontactable or are reportedly missing following the flash flood tragedy on Wednesday. Ministry spokesperson Randhir Jaiswal said around 100 people of Indian origin holding other nationalities also remain uncontactable.

0: ആകാശവാണി. ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
1: സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മന്ത്രി പി സി വിഷ്ണുനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഓണം വാരാഘോഷം സമാപിക്കുന്നത്. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ 172 തിരുജയന്തി ആഘോഷം വർക്കല ശിവഗിരിയിൽ നടന്നു. ആഘോഷത്തോടനുബന്ധിച്ചുള്ള തിരുജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പർണശാലയിൽ നടന്ന ശാന്തി ഹവനത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തി. ജപയജ്ഞം ദീപപ്രകാശനം അവ്യാനന്ദ സ്വാമി നിർവഹിച്ചു. തിരുജയന്തി ഘോഷയാത്രയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു. ശ്രീനാരായണ ഗുരുജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെമ്പഴന്തി ഗുരുകുലത്തിൽ നടന്ന തിരുജയന്തി മഹാസമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. വി മുരളീധരൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിനോട് മുന്നോടിയായി നടന്ന തിരുജയന്തി ഘോഷയാത്ര തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ജി എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ 80 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള ഗാന്ധി സ്മാരക നിധിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി ചെയ്തു. ചെന്നൈ കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് എം എസ് ശരവണൻ ഐ ഡി എ എസ് തിരുവനന്തപുരം ഏരിയ അക്കൗണ്ട്സ് ഓഫീസ് സന്ദർശിച്ചു. പ്രതിരോധ വകുപ്പിലെ വിവിധ ഓഫീസ് പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്തി ചെയ്തു. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കളരിപ്പയറ്റ് പ്രദർശനം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രദർശനത്തിന് തിരുവനന്തപുരത്തെ അഗസ്ത്യം കളരിപ്പയറ്റ് സ്ഥാപകനായ ഡോക്ടർ എസ് മഹേഷ് നേതൃത്വം നൽകി. സ്കൂളിലെ മിലേനിയം പൂർവ്വ വിദ്യാർത്ഥി ബാച്ചിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൈനിക സ്കൂൾ പ്രിൻസിപ്പൽ കേണൽ അഭിഷേക് വോഹ്ര ഗുരുക്കൾ എസ് മഹേഷിനെയും സംഘത്തെയും മെമെന്റോ നൽകി ആദരിച്ചു ചെയ്തു. ലോക്ഭവനിൽ വായനയ്ക്കും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സ്മരണാർത്ഥം തുഞ്ചൻ സ്മൃതി എന്നാണ് ഗ്രന്ഥശാലയ്ക്ക് നാമകരണം ചെയ്തിരിക്കുന്നത്. വിവിധ കാലങ്ങളിലായി ലോക്ഭവന് സമ്മാനമായി ലഭിച്ചതും ആവശ്യാനുസരണം വാങ്ങിയതുമായ 10,000-ലധികം പുസ്തകങ്ങളാണ് ഗ്രന്ഥശാലയിൽ ഉള്ളത്. 4,000-ലധികം മലയാള പുസ്തകങ്ങളും 6,000-ത്തോളം ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുന്നതാണ് പ്രധാന ശേഖരം. ഇതിനു പുറമെ സാഹിത്യം, ചരിത്രം, സംസ്കാരം, തത്വചിന്ത, ശാസ്ത്രം തുടങ്ങി വിവിധ മേഖലകളിലെ വിലപ്പെട്ട പുസ്തകങ്ങളും ഗ്രന്ഥശാലയിലുണ്ട് ചെയ്തു. ലോക്ഭവൻ വളപ്പിൽ കൃഷിയിറക്കിയ നെല്ലിന്റെ വിളവെടുപ്പിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നേരിട്ടെത്തി നേതൃത്വം നൽകി. 10 സെന്റ് സ്ഥലത്ത് 3 മാസം മുൻപ് വിതച്ച നെല്ലിന്റെ കൊയ്ത്തിനാണ് ഗവർണർ എത്തിയത്. മികച്ച രീതിയിൽ വളർന്ന നെൽച്ചെടികളും ലഭിച്ച വിളവും അദ്ദേഹം നേരിട്ട് വിലയിരുത്തി. പടവലം, ചീര, മധുരക്കിഴങ്ങ് തുടങ്ങി വിവിധ ഇനം പച്ചക്കറികൾ വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ്. കൃഷിയിടത്തിലെത്തിയ ഗവർണർ വിവിധ വിളകൾ നേരിട്ട് പരിശോധിക്കുകയും അവയുടെ ഇനവും കൃഷിരീതികളും സംബന്ധിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിയുകയും ചെയ്തു.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
2: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.

ഇന്ന് രാത്രി 8 മണിക്ക് നാടകം മാവേലി വന്നു മടങ്ങി. രചന വട്ടപ്പാറ രാമചന്ദ്രൻ, സംവിധാനം ബേബൻ കൈമപറമ്പൻ. ശബ്ദം നൽകിയവർ പൂജപ്പുര രാധാകൃഷ്ണൻ, ജോബിൻ, ഡോക്ടർ തോമസ് മാത്യു, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ജോസ് നെട്ടയം, ലിസി ജോസ്, ഗ്രേസി കരമന, പുഞ്ചിരി രാജേന്ദ്രൻ എന്നിവർ. ഇന്ന് രാത്രി 8 മണിക്ക്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

നാളെ രാവിലെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. രചന ശശി മാവിൻമോട്. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് വെൺപകൽ സുരേന്ദ്രൻ. പഠിക്കുന്നത് ആര്യ എൻ ജി. നാളെ രാവിലെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം.

നാളെ രാവിലെ 10:20 നിയമരംഗം പരിപാടിയിൽ വിൽപത്രം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നടപടിക്രമങ്ങളും അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ ബി കെ സംസാരിക്കുന്നു. നാളെ രാവിലെ 10:20 നിയമരംഗം പരിപാടിയിൽ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക സുഷമ കുമാരി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണഃ മോദിനഃ മധ്യ ഏഷ്യ പ്രവാസഃ പ്രാരബ്ധഃ. ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് ദേശാഭ്യാം സഹ ദ്വിപക്ഷീയ വാർത്തായാഃ രൂപരേഖ ച സജ്ജീകൃതാ. ഭാരതം സ്വസഭ്യതായാഃ സാമർഥ്യസ്യ ച ബലേന ജഗതി ഗൗരവസ്ഥാനം പ്രാപ്നോതി ഇതി രാജ്നാഥ് സിംഹസ്യ വക്തവ്യം. നേപാളെ ഹൃദയവിദാരകാപ്ലാവെ ഹതാനാം സംഖ്യ ഷഡ്വിംശത്യധിക ഷഡ്ശതം യാവത് അഭവത്. ഭാരതീയദലേന ആപത് ഉദ്ധാര കാര്യാണി ച തീവ്രീകൃതാനി. അമേരിക്ക രാഷ്ട്രപതിനാ ഡൊണാൾഡ് ട്രംപ് ഇത്യനേന വെനസ്വേല ദേശേന സഹ തൈലസന്ധേഹ മഹതി ഘോഷണ വിഹിത. ഒഡീഷാരാജ്യ ശനി രവിവാസരയോ അതിവൃഷ്ടിപരാ നാരംഗവർണീയ സഞ്ചേതന. അപ്പി ച ഹോക്കി നിപുണം മേജർ ധ്യാനചന്ദം സംസ്മൃത്യ ദേശേ അദ്യ ക്രീഡാദിവസ ആയോജ്യത്തെ. പ്രധാനമന്ത്രിണാ മോദിന മേജർ ധ്യാനചന്ദവര്യായ ശ്രദ്ധാഞ്ജലി അർപ്പിത. ക്രീഡകാനാം സമർപ്പണസ്യ ച ഭൂരിശഃ പ്രശംസ കൃത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ പ്രാതഃ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് ഗണരാജ്യസ്യ ച ചതുർദിവസീയ യാത്രയൈ പ്രസ്ഥിതവാൻ. ശ്രീമോദിനാ പ്രസ്ഥാനാത് പ്രാഗ്ഭണിതം യത് ഏതസ്യാഃ യാത്രായാഃ ഉഭയോർദേശയോർമധ്യേ ഭാരതസ്യ രണനീതിക പരസ്പരതാ സംപൃക്തതാ ച ദൃഢയിഷ്യതെ. പ്രധാനമന്ത്രിണാ പ്രോക്തം യത് അസൌ ഉസ്ബെക്കിസ്ഥാനീയ രാഷ്ട്രപതിനാ ഷഫ്കത് മിർജിയോയേഫ് വര്യേണ സാകം വ്യാപാര നിവേശ ഡിജിറ്റൽ സമ്പർക്ക് രക്ഷാ ഊർജാ ക്ഷേത്രേ സഹയോഗം വിവർദ്ധയിത്തും ചർച്ചാം വിധാസ്യതി. ഏതേന സഹൈവ വികസിത ഭാരത ദിശി അപി സംഭാഷണം ഭവിഷ്യതി. ഉസ്ബെക്കിസ്ഥാനെ ഭാരതസ്യ രാജദൂതേന സ്മിതാപന്തേന ആകാശവാണ്യാ സഹ വിശിഷ്ടേ സാക്ഷാത്കാരേ ഭണിതം യത് ഉസ്ബെക്കിസ്ഥാനെ പ്രാകൃതിക സംസാധനാനാം ഭണ്ഡാരോ വിദ്യതേ. തയാ പ്രോക്തം യത് ഉഭയോഃ ദേശയോഃ മധ്യേ നിവേശ മഹത്വപൂർണ ഖനിജക്ഷേത്രാണാം ഹസ്താന്തരണേ ചർച്ച അപി സംഭവ്യതേ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ അദ്യ ഉക്തവാൻ യത് ഭാരതം കേവലം അർത്ഥവ്യവസ്ഥാരൂപേണ ന അപിതു സ്വീയ സഭ്യതാ സംസ്കൃതി സാമർഥ്യേന ആത്മവിശ്വാസേന ച വികസിത രാഷ്ട്രരൂപേണ ഉദിതമസ്തി. ലഖ്നൌ നഗരെ ബാബാ സാഹേബ് ഭീമറാവ അംബേഡ്കർ വിശ്വവിദ്യാലയസ്യ ഏകാദശേ ദീക്ഷാന്ത സമാരോഹേ ഭാഷ്യമാണഃ ശ്രീസിംഹഃ ഉക്തവാൻ യത് യദാ ഭാരതദേശഃ കിമപി വദതി തദാ സമ്പൂർണഃ വിശ്വഃ ശൃണോതി. അസൌ ഭണിതവാൻ യത് നവഭാരതസ്യ മഹാന് പരിവർത്തനം ഇദമസ്തി യത് ദേശഃ ന കേവലം വൈശ്വിക നിയമാൻ അനുസരതി അപി തു തേഷാം നിർമാണേ അപി യോഗദാനം ദദാതി. നേപാളദേശേ ജലപൂര വിഭീഷികായാം മൃതകാനാം സംഖ്യ ഷഡ്വിംശത്യുത്തര ഷഡ്ശത് സഞ്ജാതാ. ദ്വിസഹസ്രാധിക ജനാശ്ച വിലുപ്താഃ സൂച്യന്തേ. ആരക്ഷിദലേന ത്രയസ്ത്രിംശദുത്തര ദ്വിശതാത്മകാഃ ശവാഃ ചിതവാന ജനപദേ അധിഗതാഃ. പശ്ചിമ നവലപാരാസി ക്ഷേത്രേ അഷ്ടചത്വാരിംശദുത്തരൈകശത ഗോരഖായാം അഷ്ടചത്വാരിംശത് ശവാഃ അധിഗതാഃ. ഏതദതിരിച്യ ബഹുഷു ക്ഷേത്രേഷു ബഹവഃ മൃതാവശേഷാഃ സംപ്രാപ്താഃ. ഹിമാലയീയ ക്ഷേത്രേ പ്രഭാവിതേഷു ജനപദേഷു സഹായോദ്ധാര കാര്യാണി ദ്രുതഗത്യാ പ്രചലന്തി. വിദേശമന്ത്രാലയേന സൂചിതം യത് വിംശത്യുത്തര ത്രിംശത് ഭാരതീയ നാഗരികാഃ സാമ്പ്രതമപി വിലുപ്താഃ. വിദേശമന്ത്രാലയസ്യ പ്രവക്ത രണധീര ജയസ്വാലേന നവദില്ലാം വാർത്താഹരൈഃ സഹ സംലപൻ പ്രോക്തവാൻ യത് ഭാരതീയ മൂലസ്യ ആഹത്യ ശതാധികാഃ ജനാഃ അധുനാ അപി സമ്പർക്കവിഹീനാഃ സന്തി. അത്രാന്തരെ നേപാല പ്രാധികരണേന ഊനത്രിംശതുത്തര ദ്വിശത് അജ്ഞാത ശവാഃ അപി അധിഗതാഃ. ചിതവാന ജനപദേ ചികിത്സാലയെ ഉപചാരാധീനാഃ വ്രണിതാഃ ജനാഃ ഉപചാരെ സമസ്യാഃ സമ്മുഖീകുർവന്തി. നേപാളദേശസ്യ രാഷ്ട്രപതി രാമചന്ദ്ര പൌഡേല അദ്യ ഭാരതീയ രാഷ്ട്രപതിം ദ്രൗപദി മുർമും പ്രതി കൃതജ്ഞതാം ജ്ഞാപിതവാൻ. നേപാളദേശെ വിനാശകാരി ആകസ്മിക ജലപ്രവാഹേ ശതശഃ ജനാഃ മൃതാഃ വ്യാപകഃ വിനാശഃ ച ജാതഃ. अस्मिन् समये भारतीय प्रशासन द्वारा प्रदत्तायै सहायतायै समर्थनाय च पौडेल वर्येण धन्यवादः प्रकटितः। असौ बुधवासरे संजाते अस्मिन् जलाप्लावे भारतीय जनानां मृत्योः विषयेऽपि शोकम् अभिव्यक्तवान्। संस्कृत वार्तायाः संस्करणमिदम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। प्रधानमन्त्री नरेन्द्र मोदी श्वः आकाशवाणीतः स्वीये मन की बात इति मासिक कार्यक्रमे भारतीयैः सह स्वोद्गारान् प्रकटयिष्यति। कार्यक्रमस्य अस्य इदं 37th संस्करणं विद्यते। कार्यक्रमोऽयम् आकाशवाणी दूरदर्शनस्य च सर्वासु वाहिनीषु सम्प्रसार्यते। एतदतिरिच्य यूट्यूब, डीडी न्यूज, सूचना प्रसारण मन्त्रालये सर्वत्र अस्य कार्यक्रमस्य प्रसारणं भविष्यति। शिकागो नगरे आयोजिते बिजनेस राउंड टेबल सम्मेलने वित्तमन्त्री निर्मला सीतारामन् न्यगादीत् यत् भारतस्य आर्थिक प्रगति, कुशल जनशक्तिः, आधुनिक संरचना च वैश्विक निवेशकान् आकर्षयन्ति। मन्त्रिणा उद्घोषितं यत् भारतं न केवलं व्यापारस्थलम् अपि तु जगति उत्पादन प्रदानस्य विशाल केन्द्रमस्ति। वित्तमन्त्री आत्मनिर्भर भारतं तथा IDEX सदृशानाम् उपक्रमाणाम् उल्लेखं कुर्वती उक्तवती यत् भारतं ड्रोन, स्वायत्त प्रणाली इत्यादीनाम् आधुनिक प्रौद्योगिकीनां क्षेत्रे स्वदेशी सामर्थ्यं वर्धयति। सा वैश्विक निवेशकान् सह विकासाय सह उत्पादनाय च आमन्त्रितवती। भारतं केवलं सेव्य विपणिरूपेण न दृष्ट्वा अपितु विश्वनिर्माणस्य मञ्चरूपेण स्वीकर्तुं सा निवेदयत्। अमेरिकी राष्ट्रपतिना डोनाल्ड ट्रम्पेण वेनेजुएला देशेन साकं बृहत्तम तैल सन्धेः घोषणा विहितास्ति। वेनेजुएला देशेन साकं अस्मात् सन्धेः अमेरिका देशः 65 अर्बुद बैरलतः अधिक असंशोधित तैल भण्डारणे नियन्त्रणं स्थापयिष्यति। ईरान देशस्य राष्ट्रपतिः मसूद पेजेशियन प्रावोचत् यत् तेहरान नगरात् अमेरिका देशेन सह कूटनीतिक वार्तायै द्वारम् उद्घाटितमस्ति। तथापि वाशिंगटन प्रशासनं प्रति सावधानता अपि परिपालनीयास्ति। तेनोक्तं यत् यदि अमेरिका देशः सन्धिनिष्ठां दर्शयति तर्हि ईरानः अपि स्वप्रतिबद्धतां परिपालयिष्यति। एकस्मिन् दूरदर्शन साक्षात्कारे पेजेशियन इत्यनेन प्रोक्तं यत् कूटनीतिक प्रयत्नाः जूनमासे हस्ताक्षरितस्य शान्ति सहमतिपत्रस्य पुनः सक्रियीकरणे केन्द्रिताः भवितुं शक्नुवन्ति। तेन उल्लिखितं यत् अस्य सन्धेः क्रियान्वयनकाले ईरानेन 90 मिलियन बैरलमितं खनिज तैलं निर्यातितम्। अपरे सन्देशे ईरानस्य सर्वोच्च नेत्रा मुजतबा खामेनेई इत्यनेन देशस्य आर्थिक जीविकोपार्जन संकटेभ्यः मुद्रास्फीतेः वित्त्याभाव समस्यायाः अथ विपणि मूल्य नियन्त्रणस्य च गभीर समाधानाय आह्वानं विहितम्। असौ स्वदेशी उत्पादनस्य प्रोत्साहनं कुर्वन् आवश्यकतानुसारेण आयातस्य विवेकपूर्ण उपयोगाय बलम् अयच्छत्। ऋतु विज्ञान विभागेन ओडिशायाम् आगामी सोमवासरं यावत् भीषणातिभीषण वृष्टेः नारंग संचेतना प्रसारिता। भीषण वृष्टेः कारणात् बिहार, पश्चिम बंगालः, झारखण्ड, मध्यप्रदेश, छत्तीसगढ़स्य च बहुषु क्षेत्रेषु वृष्टिः संभाव्यते। आगामी 2-3 दिवसेषु भीषण वृष्टिः भविष्यति इति ऋतु विभागेन सूचितम्। भारतस्य महान्तं क्रीडानायकं हॉकी प्रवीणं मेजर ध्यानचन्दवर्यं संस्मर्तुं तस्य जन्मजयन्त्याम् अद्य समग्रे देशे राष्ट्रिय क्रीडा दिवसः सौल्लासेन आयोज्यते। एषः दिवसः भारतस्य समृद्धं क्रीडा वैभवं दर्शयति। जनसामान्यं च स्वदैनिक जीवनस्य नियमित भागरूपेण क्रीडाः अंगीकर्तुं प्रेरयति। प्रधानमन्त्री नरेन्द्र मोदी मेजर ध्यानचन्दवर्याय भावाञ्जलिं समर्पयन् अवदत् यत् ഹോക്കി ക്ഷേത്രെ തസ്യ അതുലനീയം യോഗദാനം സർവദാ രാഷ്ട്രായ പ്രേരണാസ്രോതഃ സ്ഥാപയിഷ്യതി. ഇതി വാർത്താഃ.
0: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തൽസമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. 51 പള്ളിയൂടങ്ങളാണ് ജലമേളയിൽ അണിനിരക്കുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നാളെ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെയും മറ്റന്നാളും കൊച്ചി നഗരപരിധിയിൽ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. കളമശ്ശേരി എസ് ഇ എം എസ് ജംഗ്ഷൻ മുതൽ ടി വി എസ് ജംഗ്ഷൻ വരെയും കളമശ്ശേരി എച്ച് എം ടി മെഡിക്കൽ കോളേജ് റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡിൽ തോഷിബ ജംഗ്ഷൻ മുതൽ ഇൻഫോ പാർക്ക് വെസ്റ്റ് ഗേറ്റ് ചിത്രപ്പുഴ പാലം വരെയുള്ള പ്രദേശങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗും വഴിയോര കച്ചവടവും അനുവദിക്കില്ല. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. സാംസ്കാരിക ഘോഷയാത്ര, ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം എന്നിവ പ്രമാണിച്ച് നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 5 സ്വരാജ് റൌണ്ടിലെ ബിനി ജംഗ്ഷനിൽ മന്ത്രി ഒ ജെ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
5: വൈകിട്ട് 5 മണിയോടെയാണ് വിയൂർ യുവജന സംഘം ആദ്യം സ്വരാജ് റൌണ്ടിലേക്ക് എത്തിച്ചേർന്നത്. ഏറ്റവും ഒടുവിലായി രാത്രി 7:20 അയ്യന്തോൾ ദേശവുമയുടെ പ്രവേശിക്കും. രാത്രി 10 മണിയോടെയാണ് ആഘോഷവും വിധി നിർണയവും പൂർത്തിയാകുന്നത്. ഇത്തവണ 9 സംഘങ്ങളിലായി 450 പുലികളാണ് തൃശൂർ നഗരത്തെ വിറപ്പിക്കാനായി സ്വരാജ് റൌണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. പുരുഷന്മാർക്കൊപ്പം അയ്യന്തോൾ ദേശത്തെ നയിക്കാൻ ഇത്തവണയും പെൺപുലികൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. പുലിക്കളി കാണാൻ വൻ ജനത്തിരക്കാണ് തൃശൂർ നഗരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിക്കളിയോടെയാണ് തൃശൂരിന്റെ ഓണാഘോഷങ്ങൾക്കും സമാപനമാവുക.
4: പുലിക്കളി സംഘങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. ഇതിനുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്ന് സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ് ഉറപ്പ് നൽകിയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137 പതിപ്പാണ് ഇത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തൽസമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി 1 സെപ്റ്റംബർ ഡാമിലെത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. സുപ്രീംകോടതി നിർദ്ദേശിച്ച പോലെ സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ്

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകുന്ന സഹായങ്ങൾക്ക് നേപ്പാൾ സർക്കാരിന്റെ പ്രശംസ. 600+ ആളുകളുടെ ജീവനെടുത്ത ദുരന്തത്തിൽ ഇന്ത്യ നൽകിയ പിന്തുണ നിർണായകമാണെന്ന് നേപ്പാൾ ധനമന്ത്രി സ്വർണിം വാഗ്ലെ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നിന്ന് പ്രത്യേക ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചിട്ടുണ്ടെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ വൻ സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രളയത്തിൽ മരിച്ച 229 തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ അധികൃതർ തീരുമാനിച്ചു. എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്നും ഭാവിയിൽ തിരിച്ചറിയൽ സാധ്യമാകുന്നതിനായി പ്രത്യേക തിരിച്ചറിയൽ നമ്പരുകൾ രേഖപ്പെടുത്തിവെക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി ചൊക്രമുടിയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനം സഞ്ചാരികൾക്കായി തുറന്നു നൽകിയതോടെ തിരക്കേറി. നീലക്കുറിഞ്ഞി ചെടികൾ നശിപ്പിക്കുന്നത് പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: 12 ശേഷമാണ് ചൊക്രമുടിയിൽ വീണ്ടും നീലക്കുറിഞ്ഞി വിരിഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബറോടെ ചൊക്രമുടി മലനിരകൾ പൂർണ്ണമായും നീലവസന്തമണിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഗ്യാപ് റോഡിന് സമീപമുള്ള കവാടത്തിലൂടെയാണ് ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരാൾക്ക് 200 പ്രവേശന ഫീസ്. സഞ്ചാരികൾക്കായി KSRTC ഷട്ടിൽ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ചൊക്രമുടിക്ക് പുറമെ മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നിവിടങ്ങളിലും ഇത്തവണ വ്യാപകമായി നീലക്കുറിഞ്ഞി പൂവിടുമെന്നാണ് വിലയിരുത്തൽ. ചിന്നക്കനാൽ മേഖലയിലും കുറിഞ്ഞി പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട്.
1: വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ ആദ്യ പോരാട്ടത്തിനിറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ തായ്ലന്റാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. സംസ്ഥാനത്ത് ഏറ്റവും വലിയ ലഹരിവേട്ട മലപ്പുറത്ത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 12.8 kg MDMA മൂന്നുപേരെ പോലീസ് പിടികൂടി. മലപ്പുറം വയനാട് സ്വദേശികളെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ അല്പം മുൻപ് അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ എത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 1,00,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി OJ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തൽസമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി
4: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. നല്ല വാർത്തയിൽ ആദ്യം ഒരു സമ്മാനത്തെക്കുറിച്ചുള്ള വിശേഷമാണ്. 10 പഴക്കമുള്ള ഒരു പാരമ്പര്യം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ജനീവയിലെ ഐക്യരാഷ്ട്രസഭാ ഓഫീസിന് 5 miles സമ്മാനിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഈ മാസം 7 വെള്ളിയാഴ്ച നടന്ന പ്രത്യേക ചടങ്ങിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ചി 5 miles UNOG ഡയറക്ടർ ജനറൽ തത്യാന വാലോവായയ്ക്ക് ഔദ്യോഗികമായി കൈമാറി. സൌന്ദര്യത്തിന്റെയും ചാരുതയുടെയും അതിജീവനത്തിന്റെയും പ്രതീകമായ ഇന്ത്യൻ മയിലുകൾ ജൈവ വൈവിധ്യ സംരക്ഷണത്തോടും പരിസ്ഥിതി പരിപാലനത്തോടുമുള്ള ഇന്ത്യയുടെ ശാശ്വതമായ പ്രതിബദ്ധതയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഇന്ത്യൻ മിഷൻ പ്രസ്താവിച്ചു. 4 നീല miles 1 ആൺ miles അടങ്ങുന്നതാണ് ഈ 5 miles. ജനീവ ബയോപാർക്കിലാകും മയിലുകൾ വളരുക. 1981 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഡൽഹി മൃഗശാലയിൽ നിന്ന് 2 miles UNന് നൽകിയിരുന്നു. വാഹനമോടിക്കുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കാനും ജാഗ്രത പാലിക്കുന്നതിനുമായി റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള സൂചനാ ബോർഡുകൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ അവ പൊടിപിടിച്ച് തുരുമ്പിച്ച് കാട് കയറി അവ്യക്തമായ അവസ്ഥയിലുമായിരിക്കും. അത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു പോവുകയാണ് പതിവ്. എന്നാൽ കണ്ണൂർ

0: ചെളിയും മണ്ണൊക്കെ പിടിച്ചു കിടക്കുന്നത് വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 1000-ൽ അധികം സൈൻ ബോർഡുകൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. 100-ഓളം ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺവെക്സ് മിററുകൾ 10-60 മേലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്പീഡ് ബ്രേക്കേഴ്സ് അപ്പൊ അതിന് പെയിന്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത കലുങ്കുകൾ, അവിടെയുള്ള കാടുകളൊക്കെയും വൃത്തിയാക്കി പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആരും ചെയ്യാത്ത എന്റെ കൺമുൻപിൽ പെടുന്ന സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ 2.5 വർഷത്തോളമായി ചെയ്യുന്നു. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു സൈൻ ബോർഡ് ചളി വരണ്ട് കിടക്കുന്ന രീതിയിൽ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെ എന്റെ ജോലി സമയം കഴിഞ്ഞ് ആ ഒരു സൈൻ ബോർഡ് ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഈ പറയുന്ന പോലെ സൈൻ ബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യാൻ പോകും. എന്നെ കണ്ടിട്ട് ഒരുപാട് കുഞ്ഞു കുട്ടികളടക്കം ഈ പറയുന്ന പോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഇൻസ്റ്റാ പേജ് വഴി എനിക്ക് വീഡിയോസ് ഒക്കെ അയച്ചു തരാറുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് അവര് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഞാൻ ചിന്തിക്കുന്ന ഇത്ര മാത്രം, എന്നെ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും, അത് നല്ല കാര്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ബോധ്യമുണ്ട്. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും.
1: കയ്യടി നേടാനോ പ്രതിഫലം വാങ്ങിയോ അല്ല, തന്റെ പൗരബോധം കൊണ്ട് ഉത്തരവാദിത്തമാണെന്ന് കരുതിക്കൊണ്ട് വിവേകാനന്ദൻ അത് നിറവേറ്റുന്നു. ഉത്തരവാദിത്തത്തോടെയുള്ള ഈ പ്രവൃത്തി എത്രയോ ജീവനുകൾ പൊലിയാതെ കാത്ത കരുതലാണെന്ന് ഓർക്കണം. അടുത്തത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മഹതിയായ ഒരു വനിതയെക്കുറിച്ചാണ്. ലതാ ഭഗവാൻ കരെ രോഗബാധിതനായ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി ഒരു മാരത്തണിൽ പങ്കെടുത്ത വനിത. അപ്പോൾ പ്രായം 60-ന് മുകളിൽ. ഓട്ടത്തിനിടയിൽ വീണു പോകുമോ മരിക്കുമോ എന്നൊക്കെ താൻ ഭയന്നു എന്ന് അവർ പറയുന്നു. എന്നാൽ മത്സരം ആരംഭിച്ചതോടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സമ്മാനത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് താൻ കണ്ടതെന്നും ലത പറഞ്ഞു. കാലിൽ ചെരുപ്പില്ലാതെ പരമ്പരാഗത നവാരി സാരി ധരിച്ച് ചുട്ടുപൊള്ളുന്ന റോഡിലൂടെ കൂർത്ത കല്ലുകളെയും തളർച്ചയെയും അവഗണിച്ച് അവർ ധൈര്യപൂർവ്വം മുന്നേറി. ഒടുവിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ലതാ ഭഗവാൻ കരെ വിജയം നേടി. ലതയുടെ ജീവിതത്തെയും പോരാട്ടത്തെയും ആസ്പദമാക്കി ലതാ ഭഗവാൻ കരെ എന്ന പേരിൽ ഒരു മറാഠി ജീവചരിത്ര സിനിമ 2020 പുറത്തിറങ്ങി. അതിന് അവാർഡും ലഭിച്ചു. ഏവർക്കും പ്രചോദനം നൽകുന്ന വ്യത്യസ്ത സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. അത്തരമൊരു സംഭവമാണ് ലതയുടെ പോരാട്ടവും വിജയവും. നല്ല വാർത്തയിൽ ഇനി ഒരു കുട്ടി ഡിജിറ്റൽ ക്രിയേറ്ററെ കുറിച്ചാണ്. വാർത്താ അവതരണവും വിതരണവും ഒക്കെ അറിയാം. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനി വേദിക MG എന്ന 15-കാരി. തുടർച്ചയായ 5 വർഷത്തെ വാർത്താവിതരണ മികവിന് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ മിടുക്കി. ഡിജിറ്റൽ മീഡിയ രംഗത്തെ അസാമാന്യമായ സമർപ്പണം, മികച്ച പ്രതിബദ്ധത, സമാനതകളില്ലാത്ത സ്ഥിരത എന്നിവയ്ക്കുള്ള അംഗീകാരമാണ് വേദികയെ തേടിയെത്തിയത്. നാട്ടിലും വിദേശത്തുമുള്ള വിവിധ ഗ്രൂപ്പുകളിലേക്കും വ്യക്തികൾക്കും വാട്സപ്പ് വഴി വാർത്തകൾ എഡിറ്റ് ചെയ്ത് വായിച്ച് റെക്കോർഡ് ചെയ്ത് അത് പങ്കുവയ്ക്കുക എന്നത് മുടങ്ങാത്ത ദിനചര്യയാക്കി മാറ്റിയ വേദിക 2026 ജൂൺ 19 5 വർഷത്തെ തടസ്സമില്ലാത്ത സൗജന്യ സേവനം വിജയകരമായി പൂർത്തിയാക്കി. തന്റെ നേട്ടത്തെക്കുറിച്ച് വേദിക നല്ല വാർത്തയോട്.
2: തുടർച്ചയായ 1896 ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്റെ വാർത്താ വായന. 2021 ജൂൺ 19 ഒരു വായനാ ദിനത്തിലാണ് ഈ പ്രവർത്തനത്തിന് തുടക്കം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്ലാസ് റൂം പ്രവർത്തനമായിട്ട് ആരംഭിച്ചതാണ് ഈ വാർത്താ വായന. കേരളത്തിനകത്തും പുറത്തും ഗൾഫ് നാടുകൾ ഉൾപ്പെടെയുള്ള വിദേശ മലയാളികളും എന്റെ വാർത്തയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. 6ാം ക്ലാസ്സിലെ തൊഴിലുദ്ധൃത വിദ്യാഭ്യാസം പാഠപുസ്തകത്തിലെ മാധ്യമങ്ങളും വിനോദവും എന്ന അധ്യായത്തിലും എന്റെ വാർത്താ അവതരണത്തെ കുറിച്ചുള്ള പത്രവാർത്തകളും ചേർത്തിട്ടുണ്ട്. ഇൻസ്പയർഡ് ഇന്ത്യ ഫൗണ്ടേഷന്റെ 2024 യൂത്ത് ഐക്കൺ അവാർഡും ലഭിച്ചിട്ടുണ്ട്. എന്റെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയ്ക്ക് പുറമെ പത്രപ്രവർത്തകരുടെ സംഘടനയായ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം നൽകുന്ന പ്രോത്സാഹനവും എനിക്ക് പ്രചോദനമാണ്.
1: ഒരു ദിവസം പോലും മുടങ്ങാതെ ഉത്സാഹത്തോടെയുള്ള പരിശ്രമത്തിനും ശ്രദ്ധയ്ക്കും സേവനത്തിനുമുള്ള അംഗീകാരമാണ് ഈ നേട്ടം. ഇന്നത്തെ തലമുറയ്ക്ക് മികച്ച മാതൃകയാണ് വേദിക നൽകിയിരിക്കുന്നത്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ, കൃത്യമായി പറഞ്ഞാൽ 52 വർഷങ്ങൾക്ക് ശേഷം, കുടുംബത്തിലേക്ക് പെൺകുഞ്ഞ് പിറന്നതിന്റെ സന്തോഷത്തിലാണ് മധ്യപ്രദേശിലെ ഒരു കുടുംബം. കുടുംബത്തിന്റെ ആഹ്ലാദ പ്രകടനവും വികാരാധീനമായ ദൃശ്യങ്ങളും ഇൻഡോറിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബെല ഷാ ജെയിനാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. ചിലപ്പോഴൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തലമുറകൾ വേണ്ടിവരും എന്നും എന്നും ഓർമ്മിക്കപ്പെടുന്ന ദിനം എന്നും ഡോക്ടർ കുറിച്ചു. കുടുംബത്തിന്റെ സന്തോഷ നിമിഷങ്ങൾ സമൂഹമാധ്യമത്തിൽ വൈറലായി.

0: കുടുംബത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത്. 50 വർഷത്തിലേറെയായി ആൺകുഞ്ഞുങ്ങളെ മാത്രം വരവേറ്റ കുടുംബത്തിന് പെൺകുഞ്ഞിന്റെ ജനനം ആഘോഷമായി മാറിയതിൽ അത്ഭുതമില്ല. ശരിയാണ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ നീണ്ട കാത്തിരിപ്പ് വേണ്ടിവരും. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ. രസകരമായ ഒരു സംഭവമാണ് ഇനി നല്ല വാർത്തയിൽ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംസ്കൃതം കേറ്റക് പരീക്ഷയിൽ സി കോഡ് ചോദ്യപേപ്പറിലെ 1-ാമത്തെ ചോദ്യം മധുരസ്മിതം എന്ന സംസ്കൃത സിനിമ സംവിധാനം ചെയ്തത് ആരാണ് എന്നതായിരുന്നു. പരീക്ഷ എഴുതിയ പാലോട് കൊല്ലായിൽ SNUP സ്കൂളിലെ സംസ്കൃതം അധ്യാപകൻ ജെ സുരേഷ് കുമാർ ചോദ്യം കണ്ട് ഞെട്ടിയിട്ടുണ്ടാവണം. ഉത്തരമായി തന്റെ പേര് തന്നെ എഴുതുന്നതിൽ അദ്ദേഹത്തിന് ഉറപ്പായും അഭിമാനവും തോന്നിയിരിക്കണം. സംസ്കൃത ഭാഷയിൽ ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കുട്ടികളുടെ ചലച്ചിത്രമാണ് മധുരസ്മിത. അധ്യാപകൻ ജെ സുരേഷ് കുമാർ സുരേഷ് ഗായത്രി എന്ന പേരിൽ 2020 100-ലേറെ കുട്ടികളെ വച്ച് സിനിമ സംവിധാനം ചെയ്തത്. കേരളത്തിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സംസ്കൃത അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. കേരളത്തിൽ നിരവധി സർക്കാർ തിയേറ്ററുകളിൽ ഒരുമിച്ച് റിലീസ് ചെയ്ത സംസ്കൃത സിനിമയും മധുരസ്മിതമാണ്. ആദ്യ സംസ്കൃത ഓൺലൈൻ ആപ്ലിക്കേഷനായ നവവാണിയുടെ സംസ്കൃത ചലച്ചിത്രത്തിനുള്ള പ്രഥമ പുരസ്കാരം, മികച്ച സിനിമയ്ക്കുള്ള ട്രാവൻകൂർ ഇന്റർനാഷണൽ ഫിലിം പുരസ്കാരം എന്നിവ മധുരസ്മിതത്തിന് ലഭിച്ചു. സംസ്കൃത സിനിമകൾ മാത്രമുള്ള OTT പ്ലാറ്റ്ഫോമായ സാൻസ്ക്രിറ്റ് OTTയിലൂടെയും യൂട്യൂബിലും മധുരസ്മിതം കാണാൻ സാധിക്കും. രാജസ്ഥാനിൽ നടന്ന ആദ്യ ദേശീയ സംസ്കൃത ഫിലിം ഫെസ്റ്റിവലിൽ മധുരസ്മിതം പ്രദർശിപ്പിച്ചു. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.
2: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു പൂവ് വിരിയുന്നത് മറ്റൊരു പൂവിനോട് മത്സരിക്കാനല്ല, സ്വന്തം സൗന്ദര്യവും സുഗന്ധവും ലോകത്തിന് പകർന്നു നൽകാനാണ്. അതുപോലെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുകയാണ് ഏറ്റവും വലിയ വിജയം. സമുദ്രത്തെ തേടി അലയുന്ന ഓരോ നദിക്കും സ്വന്തമായ വഴികളുള്ളതുപോലെ നമ്മൾ ഓരോരുത്തരും തനിമയും കഴിവുകളും സ്വപ്നങ്ങളും ഉള്ളവരാണ്. മറ്റൊരാളുടെ യാത്രയുമായി നമ്മുടെ യാത്രയെ താരതമ്യം ചെയ്യേണ്ടതില്ല. ഓരോരുത്തരുടെയും സമയവും സാഹചര്യങ്ങളും ലക്ഷ്യങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ മറികടക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇന്നലത്തെ നമ്മളെക്കാൾ മികച്ചവരാകാൻ ശ്രമിക്കാം. ചെറിയ ചുവടുകളായാലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നമ്മുടെ കഴിവുകൾ ലോകം തിരിച്ചറിയുന്ന സമയം വരും. സ്വന്തം വഴിയിൽ സത്യസന്ധമായി മുന്നേറുക, ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കോഴികളിലെ രക്താതിസാരത്തെ കുറിച്ചാണ്. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, രണ്ടോ അതിലധികമോ കീടനാശിനികൾ ഒരുമിച്ച് കൂട്ടി ഉപയോഗിക്കുന്നത് ശരിയാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. അതുവരെ പരിപാടികളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
3: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
3: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. പണ്ടൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ഒരു കോഴിക്കൂടും അതിൽ നിറയെ കോഴികളും കാണും. കൂട്ടത്തിൽ ഒന്ന് രണ്ട് താറാവും വാത്തയും ഒക്കെ കാണും. എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിൽ ഒഴിയാതെ കുറെ കോഴികളുണ്ടാവും. അമ്മയ്ക്ക് അവയുടെ പുറകെ നടക്കാനേ നേരമുള്ളൂ. കഴുത്തിൽ രോമമില്ലാതെ നീണ്ട തുമ്പിക്കൈ പോലെ കഴുത്തുള്ളവ, പുള്ളി, ചാരം, മഞ്ഞ, മുള്ളൻ കോഴി, ഇതൊക്കെയാണ് അമ്മയുടെ സ്ഥിരം കോഴിക്കൂട്ടങ്ങൾ. എല്ലാറ്റിനും ഓരോ പേരുവിടും. ആ പേര് വിളിച്ചാൽ അവ ഓടിയെത്തും. പക്ഷേ ചില ദിവസങ്ങളിൽ ഞങ്ങൾ സ്കൂളിൽ നിന്നെത്തുമ്പോൾ അമ്മ ആകെ വിഷമിച്ചിരിക്കുന്നത് കാണാം. കാര്യം അന്വേഷിക്കുമ്പോ അമ്മ പറയും, എന്റെ ചക്കിക്ക് എന്തോ വയ്യായിക, മീനുവിനൊരു ചെറിയ കറക്കം, സുന്ദരി വെള്ള കാഷ്ടിക്കുന്നു എന്നൊക്കെ. കോഴികളുടെ കാര്യമാണേ പറയുന്നത്. അമ്മ അതിനൊക്കെ ചില നാടൻ മരുന്ന് പ്രയോഗം നടത്തുന്നതും കാണാം. ചില പച്ചിലകളും ഉള്ളിയും കൂടി അരച്ച് കോഴികളെ വിഴുങ്ങിപ്പിക്കും. അസുഖങ്ങൾ മാറുന്നതും കാണാം. ചിലപ്പോൾ ചിലത് ചത്തുപോയെന്നും വരാം. അതിന്റെ വിഷമം അമ്മയിൽ നിന്ന് മാറാൻ കുറേ ദിവസം എടുക്കും. ചിലപ്പോൾ ചിലതിനെ വള്ളിപ്പുലിയോ പട്ടിയോ കടിച്ച് മുറിവേൽപ്പിക്കും. ആ മുറിവിൽ അടുക്കളയുടെ അഴികളിൽ പറ്റിയിരിക്കുന്ന പുകയുടെ കരിയെടുത്ത് വയ്ക്കുന്നത് കാണാം. അങ്ങനെ കോഴികളും മറ്റ് ജന്തുക്കളും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തുടരുകയാണ് അന്നും ഇന്നും. ഈ കഥയൊക്കെ പറഞ്ഞത് എന്തിനാണെന്നോ, കോഴികളിലെ രക്താതിസാരം എന്ന രോഗവും അതിന്റെ കാരണങ്ങളെയും ചികിത്സയൊക്കെ പറ്റി ഇന്ന് നമ്മോട് മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ റെയ്നി ജോസഫ് സംസാരിക്കുകയാണ്.
5: ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയിൽ വളർത്തു പക്ഷികളിൽ, പ്രത്യേകിച്ച് കോഴികളിൽ കാണപ്പെടുന്ന ഒരു രോഗബാധയാണ് കോക്സിഡിയോസിസ് അഥവാ രക്താതിസാരം. മഴക്കാലത്ത് കോഴിക്കൂട്ടിലെ ലിറ്ററിൽ അഥവാ വിരിപ്പിൽ രക്തം കണ്ടാൽ കോഴി കർഷകർ ആകെ ഭീതിയിലാകും. കാരണം ഈ ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയിൽ കോഴികൾക്ക് അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരുന്ന കോക്സിഡിയോസിസ് എന്ന രോഗബാധയുടെ പ്രധാന ലക്ഷണമാണ് കാഷ്ടത്തിൽ രക്തം കാണുക എന്നുള്ളത്. ഈ അതിസാരം അല്ലെങ്കിൽ വയറിളക്കം ബാധിച്ച കോഴികൾ കൂട്ടത്തോടെ ചത്തുപോകുന്നതിനാൽ കർഷകർക്ക് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഒരു രോഗവുമാണിത്. രോഗനിയന്ത്രണം നമുക്ക് സാധ്യമാണ്, പക്ഷേ മരണനിരക്കും രോഗവ്യാപനത്തിന്റെ തോതും വളരെ കൂടുതലായതിനാൽ കോഴി കർഷകർ ഈ രോഗത്തിനെതിരെ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഐമീറിയ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രോട്ടോസോവ മൂലം കോഴികളുടെ കുടലിലുണ്ടാകുന്ന ഒരു അണുബാധയാണ് കോക്സിഡിയോസിസ്. ഐമീറിയ ടെനെല്ല, ഐമീറിയ നിക്കാട്രിക്സ്, ഐമീറിയ മാക്സിമ, അസറൂളിന, ബ്രൂണറ്റി തുടങ്ങിയ 6-ലധികം രോഗാണു വിഭാഗങ്ങൾ കോഴികളിൽ കോക്സിഡിയ രോഗമുണ്ടാക്കുന്നു. അപ്പോൾ ഈ വളർത്തു പക്ഷികളിൽ കോഴികൾക്ക് പുറമെ സാധാരണയായിട്ട് താറാവ്, ടർക്കി, വാത്ത തുടങ്ങിയ വളർത്തു പക്ഷികളെയും പ്രാവുകൾ ഉൾപ്പെടെയുള്ള അരുമ പക്ഷികളെയും മുയലുകളെയും കന്നുകാലികളെയും ചിലപ്പോൾ മനുഷ്യരെ പോലും ബാധിക്കുന്ന ഒരു സൂക്ഷ്മപരാദമാണ് ഈ ഐമീറിയ. കോഴികളുടെ കുടൽ വ്യൂഹത്തിലും ലിറ്റർ അഥവാ വിരിപ്പിലും സാധാരണയായിട്ട് കാണപ്പെടുന്ന ഐമീറിയയുടെ ഊസിസ്റ്റുകൾ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ദീർഘകാലം നിലനിൽക്കാൻ കഴിവുള്ളവയാണ്. അനുകൂല സാഹചര്യങ്ങളിൽ, അതായത് ഈർപ്പം കൂടുതലുള്ള മഴക്കാലത്തും ഡിസംബർ പോലെയുള്ള തണുപ്പ് കാലത്തും ഈ കോക്സിഡിയ ഊസിസ്റ്റുകൾ അഥവാ മുട്ടകൾ പെരുകുന്നു. തുടർന്ന് മലിനമായ ഭക്ഷണം, വെള്ളം അല്ലെങ്കിൽ ഈ പരാദമുട്ടകൾ അടങ്ങിയ മണ്ണ് എന്നിവയിലൂടെ രോഗാണുബാധ വീണ്ടും കോഴിയിലെത്തുന്നുണ്ട്. കുടലിലെത്തുന്ന ഈ ഊസിസ്റ്റുകൾ അല്ലെങ്കിൽ രോഗാണുമുട്ടകൾ അവിടെ വിരിഞ്ഞ് കുടലിൽ പെരുകുന്നു. അത് കുടൽ ഭിത്തിയിൽ മുറിവേൽപ്പിക്കുകയും രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു. കുടൽ ഭിത്തിയിലെ ഈ മുറിവുകൾ കോഴിയുടെ ദഹിച്ച തീറ്റയിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള കഴിവിനെ ബാധിക്കുന്നത് മൂലം കോഴിയുടെ തൂക്കം കുറയുകയും തുടർന്ന് മുട്ട ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇറച്ചി കോഴികളുടെ തൂക്കക്കുറവും മുട്ടക്കോഴികളുടെ ഉൽപ്പാദനക്കുറവും ഇത്തരത്തിലാണ് ഉണ്ടാകുന്നത്. ഇത് കോഴി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥകളാണ്. ഇതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശക്തി കുറയുന്നതിനാൽ സാൽമോണല്ല, കൊളിഫോം തുടങ്ങിയ ബാക്ടീരിയ രോഗങ്ങൾ വരുത്താനും ഈ രോഗബാധ കാരണമായേക്കാം. വൃത്തിഹീനമായ കൂടുകളും ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയും രോഗത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതോടൊപ്പം വലുതും ചെറുതുമായിട്ടുള്ള കോഴികളെ ഇടകലർത്തി വളർത്തുക, മതിയായ വായുസഞ്ചാരം നൽകാതെ കൂടുകളിൽ കൂടുതൽ കോഴികളെ തിങ്ങി വളർത്തുക തുടങ്ങിയ അശാസ്ത്രീയ പരിപാലന രീതികളും രോഗസാധ്യതയും രോഗവ്യാപനവും ത്വരിതഗതിയിലാക്കുന്നു. കോക്സിഡിയ ബാധിച്ചുള്ള മരണനിരക്ക് വലിയ കോഴികളെക്കാളും കോഴി കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് വലിയ സ്വപ്നത്തോടുകൂടി നമ്മൾ വളർത്താൻ ആരംഭിച്ചതിന് ശേഷം 2 മുതൽ 8 ആഴ്ച വരെ പ്രായമുള്ള കോഴി കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ ചാവുന്നത് ഏതൊരു കോഴി കർഷകനെ സംബന്ധിച്ചും തികച്ചും ഹൃദയഭേദകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് കോഴി വളർത്തുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നൊരു കാര്യം പറയാനുള്ളത്, കൂടുകളിൽ വളർത്തുന്ന രീതിയെക്കാളും ഡീപ്പ് ലിറ്റർ രീതിയിൽ കോഴി വളർത്തുന്നത് ഈ കോക്സിഡിയോസിസിന് കൂടുതൽ കാരണമാകാറുണ്ട്. അപ്പോൾ ഇത് ഈ തറയിൽ നമ്മൾ ലിറ്റർ വിരിച്ചിട്ട് ഡീപ്പ് ലിറ്റർ രീതിയിൽ വളർത്തുന്നത് ചെലവ് കുറയ്ക്കുന്ന ഒരു പരിപാലന രീതിയാണ്. പക്ഷേ മഴവെള്ളം വീണോ അല്ലെങ്കിൽ കുടിവെള്ളം വീണോ ഈ ലിറ്റർ നനയുന്നത് കോക്സിഡിയയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് കോഴി കർഷകർ എപ്പോഴും ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ലിറ്റർ ഇളക്കി നൽകാനായിട്ട് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. വൃത്തിഹീനമായ ചുറ്റുപാടുകളിലും കോഴിക്കാഷ്ടത്തിലും മലിനമായ വെള്ളത്തിലും വിരിപ്പിലും കാണപ്പെടുന്ന കോക്സിഡിയ ഊസിസ്റ്റുകൾ തീറ്റയിലും കുടിവെള്ളത്തിലും കലർന്ന് ശരീരത്തിനകത്തെത്തിയാണ് രോഗമുണ്ടാകുന്നത്. 3 മുതൽ 5 ദിവസം വരെയാണ് ഐമീറിയ അണുക്കളുടെ ഇൻക്യുബേഷൻ കാലാവധി. ഒരിക്കൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ 2 മുതൽ 4 ദിവസത്തിനുള്ളിൽ മരണം തന്നെ സംഭവിക്കാം. കോഴികൾ, പ്രത്യേകിച്ച് കോഴിക്കുഞ്ഞുങ്ങൾ, ചിറക് താഴ്ത്തി തൂങ്ങി നിൽക്കുന്നതും തീറ്റയും വെള്ളവും എടുക്കാതെ കൂട്ടം കൂടി നിൽക്കുന്നതുമാണ് ആദ്യ രോഗലക്ഷണങ്ങൾ. തുടർന്ന് രക്തം കലർന്ന വയറിളക്കം ഉണ്ടാകുന്നു. ഈ സമയത്താണ് കോഴിക്കൂട്ടിലെ വിരിപ്പിൽ രക്തം കാണപ്പെടുന്നതെന്ന് ഓർക്കുക. രോഗലക്ഷണങ്ങൾ തുടങ്ങി 2 മുതൽ 4 ദിവസങ്ങൾക്കുള്ളിൽ വയറിളക്കം മൂർച്ഛിച്ച് കോഴികൾ ചാവുകയും ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് സാധാരണയായി 100% ആണെങ്കിലും രോഗത്തിന്റെ തീവ്രത ശരീരത്തിൽ പ്രവേശിക്കുന്ന കോക്സിഡിയ ഊസിസ്റ്റുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നോർക്കുക. കോഴികളിൽ രക്തത്തോടുകൂടി അതിസാരം ശ്രദ്ധയിൽപ്പെട്ടാൽ കാഷ്ഠപരിശോധന വഴി നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കും. കാഷ്ഠത്തിലെ ഐമീറിയ ഊസിസ്റ്റുകളെ മൈക്രോസ്കോപ്പ് വഴി തിരിച്ചറിയുന്ന ഫ്ലോട്ടേഷൻ ടെക്നിക്ക്, അതെല്ലാം മൃഗാശുപത്രികളിൽ ലഭ്യമാണ്. അതുവഴി നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൂടാതെ കൂട്ടമായി മരണം ഉണ്ടാവുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കുടൽവ്യൂഹത്തിലെ മാറ്റങ്ങളിലൂടെയും എളുപ്പത്തിൽ രോഗനിർണയം നടത്താവുന്നതാണ്. അപ്പോൾ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ രോഗം ബാധിച്ച പക്ഷികളെ മറ്റുള്ളവയിൽ നിന്ന് നമ്മൾ മാറ്റി പാർപ്പിക്കണം. സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു രോഗചികിത്സാ രീതി തന്നെയാണ്. തുടർന്ന് കുടലിലെ കോക്സിഡിയകളെ നശിപ്പിക്കുന്നതിനുള്ള കോക്സിഡിയോ സ്റ്റാറ്റുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് നമ്മൾ നൽകുന്നത്. ആംബ്രോളിയം, സാലിനോമൈസിൻ, സൾഫണാമൈഡുകൾ, അതായത് സൾഫാഡിമിഡിൻ, സൾഫാഡയാസിൻ, സൾഫാട്രൈമീതോപ്രിം, മെട്രോണിൻഡാസോൾ തുടങ്ങിയ മരുന്നുകളാണ് സാധാരണയായിട്ട് തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന കോക്സിഡിയോസ്റ്റാറ്റുകൾ. ഇത് കൂടാതെ ചിലപ്പോൾ അതിസാരം കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടായേക്കാം. അപ്പോൾ അത് തടയുന്നതിനുള്ള സപ്പോർട്ടീവ് ഫ്ലൂയിഡ് തെറാപ്പിയും ആവശ്യമായിട്ട് വന്നേക്കാം. മുട്ടക്കോഴികൾക്കും ഇറച്ചിക്കോഴികൾക്കും പ്രത്യേകം പ്രത്യേകം രീതിയിലാണ് മരുന്ന് നൽകേണ്ടത് എന്നുള്ളതിനാൽ ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായ അളവിൽ മരുന്ന് നൽകാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മരുന്ന് നൽകുന്നതിന് നമ്മൾ പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. സിംഗിൾ ഡ്രഗ് യൂസ്, അതായത് ഒരു മരുന്ന് തന്നെ ഉപയോഗിച്ച് രോഗചികിത്സ നടത്തുക എന്നുള്ള രീതി ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഷട്ടിൽ പ്രോഗ്രാം എന്ന് പറയുന്ന കോഴിയുടെ ജീവിതത്തിൻ്റെ പല സമയത്തായിട്ട് മരുന്ന് നൽകുന്ന രീതി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റൊട്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന കോക്സിഡിയോസ്റ്റാറ്റുകൾ പലതും മാറി മാറി തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന രീതിയും നമ്മൾ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മരുന്ന് കൃത്യമായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നൽകാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങളായിട്ട് സാധാരണയായിട്ട് പറയുന്ന പോലെ തന്നെ വൃത്തിയുള്ള കൂടായിരിക്കണം. കൂടിനുള്ളിൽ ധാരാളം വായുസഞ്ചാരം ഉറപ്പാക്കണം. ലിറ്റർ നനവില്ലാതെ ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കുകയും ചെയ്യണം. ഇത്രയും ചെയ്താൽ കോക്സിഡിയ രോഗബാധ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതിനുവേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. കൂടും പരിസരം എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ നമ്മൾ കൂടുതൽ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതലെണ്ണം കോഴികളെ ഒരു ഷെഡിൽ വളർത്തുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ ചെയ്യാതെ വായുസഞ്ചാരം ഉറപ്പാക്കിയിട്ട് ഓരോ ഷെഡിലും ശരിയായ എണ്ണം കോഴികളെ മാത്രം വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ വായുസഞ്ചാരം ഉറപ്പാക്കുന്നതിന് ഓരോ ബാച്ച് കോഴിയെയും ഇടുന്നതിന് മുമ്പായിട്ട് കൂടിൻ്റെ കമ്പി വലകൾ കൃത്യമായിട്ട് വൃത്തിയാക്കി മാത്രം ഇടുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ചിലപ്പോൾ തൂവലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കരിച്ചു കളയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ കമ്പി വല വൃത്തിയാക്കിയിട്ട് മാത്രം കോഴികളെ ഇടുക. ഇത് വായുസഞ്ചാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, മഴച്ചാറ്റലിൽ നിന്നും കൂട അല്ലെങ്കിൽ അതിൻ്റെ ലിറ്റർ നനയുന്നതിനെ സംരക്ഷിക്കുന്നതിനായിട്ട് ഈ മേൽക്കൂര ഭിത്തിയിൽ നിന്ന് നീട്ടി നൽകുന്നതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് കൂട് പണിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മീറ്ററെങ്കിലും നീളം അതിന് കൂടുതലായിട്ട് നൽകേണ്ടതുണ്ട്. പിന്നെ മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായിട്ട് നടത്തണം. മഴവെള്ളം ഷെഡിലേക്ക് വീഴാതെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതാണ്.

0: ഷേപ്പ് ലിറ്റർ രീതിക്ക് ഉപയോഗിക്കുമ്പോൾ ഗുണനിലവാരമുള്ളതും ഈ ജലാംശം വലിച്ചെടുക്കുന്നതുമായ ലിറ്റർ വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മരപ്പൊടി, അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചിന്തേർപൊടി എന്നും പറയും. അത്തരത്തിലുള്ള വസ്തുക്കൾ ഈർപ്പം കുറച്ച് വലിച്ചെടുക്കുന്നതുകൊണ്ട് അത് കൂടുതൽ കാലം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ലിറ്റർ നനവുണ്ടോ എന്നുള്ള കാര്യം എപ്പോഴും പരിശോധിക്കണം. കട്ട കെട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അതിനുവേണ്ടി പരിശോധിക്കുന്നത്. ലിറ്റർ കയ്യിലെടുത്ത് നമ്മളൊന്ന് അമർത്തി നോക്കുമ്പോൾ അത് കട്ട കെട്ടുന്നുണ്ട് എങ്കിൽ ഈർപ്പം അധികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ കോഴികളുടെ കാലിൻ്റെ അടിയിലും വിരലിൻ്റെ അറ്റത്തും ലിറ്റർ അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ലിറ്ററിലെ ഈർപ്പം കൂടുതലാണെന്നും മനസ്സിലാക്കണം. ആ സമയത്ത് നമ്മൾ ലിറ്റർ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് വേണം പുതിയ ലിറ്റർ വിരിക്കാനായിട്ട്. ഒരു കാരണവശാലും നനഞ്ഞ ലിറ്ററിൻ്റെ മുകളിൽ പുതിയ ലിറ്റർ വിരിക്കരുത്. ആഴ്ചയിൽ 2 പ്രാവശ്യം വിരിപ്പ് നന്നായിട്ട് ഇളക്കി നൽകുകയും വേണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെള്ളപ്പാത്രം വയ്ക്കുന്നതിൻ്റെ ചുറ്റുമുള്ള ലിറ്ററിൻ്റെ നനവ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനായിട്ട് നമ്മൾ പാത്രങ്ങളിൽ മുഴുവനായിട്ട് നിറച്ച് തുളുമ്പി പോവാതെ 1/4 ഭാഗം മാത്രം വെള്ളം നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നിപ്പിൾ ഡ്രിങ്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൈപ്പ് ലൈനിൽ ചോർച്ചകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പരമ്പരാഗതമായിട്ടുള്ള കർഷകർ തന്നെ ഉപയോഗിക്കുന്ന രോഗനിയന്ത്രണത്തിനായിട്ടുള്ള ജൈവ മാർഗ്ഗങ്ങൾ ചിലത് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അത് പലയിടത്തും പ്രയോഗിച്ച് ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. മഞ്ഞൾ നൽകുന്ന രീതി, വെളുത്തുള്ളി നൽകുന്ന രീതി, അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ച് തീറ്റയിൽ ചേർത്ത് നൽകുന്നത്, അതൊരു 100 കോഴിക്ക് 30 ഗ്രാം എന്നുള്ള രീതിയിൽ ഉലുവ വറുത്ത് പൊടിച്ച് തീറ്റയിൽ നൽകുന്നത് കോക്സിഡിയ തടയാൻ ഫലപ്രദമായിട്ട് പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഈ കുടിവെള്ളത്തിൻ്റെ അമ്ലത കൂട്ടി നൽകുന്നത് ഈ കോക്സിഡിയ ഉൾപ്പെടെയുള്ള ഉപദ്രവകാരികളെ തടയുകയും കോഴിയുടെ ദഹന വ്യൂഹത്തിലെ ഉപകാരികളായ പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂട്ടുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ അമ്ലത കൂട്ടുന്നത്? അതിന് 3% വീര്യമുള്ള വിനാഗിരി ചേർത്ത കുടിവെള്ളം അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ 0.5% വീര്യമുള്ള ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്ന ഒരു തരം വിനാഗിരിയുണ്ട്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ആപ്പിൾ സിഡർ വിനീഗർ അത് ചേർത്ത കുടിവെള്ളം കോഴിക്ക് നൽകാവുന്നതാണ്. ഇതെല്ലാം ഫലപ്രദമായിട്ട് കണ്ടെത്തിയിട്ടുള്ള മാർഗങ്ങളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റുകൾ നൽകുന്നത് ലാക്ടോബാസിലസ്, ബാസിലസ് സെപ്റ്റിലിസ്, അല്ലെങ്കിൽ ഈസ്റ്റ് തുടങ്ങിയ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റുകൾ തീറ്റയിൽ ചേർത്ത് നൽകുന്നത് കോക്സിഡിയ തടയുന്നതിന് ഫലപ്രദമായ ഒരു മാർഗമാണ്. അത് രോഗം ബാധിച്ചവയിൽ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കോക്സിഡിയ രോഗം കണ്ടെത്തിയാൽ ഒരിക്കലും നമ്മൾ ബി കോംപ്ലക്സ് പോലെയുള്ള സപ്ലിമെൻറ്റുകൾ കോഴിക്ക് നൽകരുത്, ആ സമയത്ത് നൽകരുത്. അത് കോക്സിഡിയ രോഗാണുവിൻ്റെ വളർച്ചയെ ത്വരിതഗതിയിലാക്കുന്ന ഒന്നായതുകൊണ്ട് രോഗനിയന്ത്രണം ബുദ്ധിമുട്ടായിരിക്കും. കർഷകർക്കൊരു കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തി വയ്ക്കുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ രോഗം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഉചിതമായ മരുന്നുകൾ നൽകി നിയന്ത്രിക്കുന്നത് ഈ സാമ്പത്തിക നഷ്ടം കുറയ്ക്കുന്നതിന് സഹായകമാകും. ശരിയായ ശുചിത്വം പാലിക്കുകയും കോക്സിഡിയോസ്റ്റാറ്റ് ചേർന്ന് തീറ്റ നൽകുക ഉൾപ്പെടെയുള്ള മാനേജ്മെൻറ്റ് തന്ത്രങ്ങൾ കോക്സിഡിയോസിസ് ഫലപ്രദമായി തടയുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉചിതമായ മരുന്നുകൾ തിരഞ്ഞെടുത്ത് അത് തീറ്റയിലാണോ അല്ലെങ്കിൽ മരുന്നായിട്ട് നൽകണോ എന്നുള്ളത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുത്ത് തീറ്റയിലോ വെള്ളത്തിലോ ചേർത്ത് മുഴുവൻ കോഴികൾക്കും യഥാവിധി നൽകാനായിട്ട് കർഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമുക്ക് കോക്സിഡിയ അല്ലെങ്കിൽ രക്താതിസാരം എന്ന രോഗത്തിനെ ഫലപ്രദമായിട്ട് തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും സാധിക്കും.
1: കോഴി വളർത്തുമ്പോൾ ശുചിത്വം പ്രധാനമാണ്. വൃത്തിയുണ്ടെങ്കിൽ അസുഖവും കുറയും, അഥവാ അസുഖം പിടിപെട്ടാൽ ചികിത്സിക്കേണ്ടതിന്റെ ആവശ്യകതയും മനസ്സിലായില്ലേ? എന്തായാലും മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ റെയ്നി ജോസഫ് കോഴികളിലെ രക്താതിസാരം എങ്ങനെയുണ്ടാകുന്നുവെന്നും ചികിത്സിക്കേണ്ടത് എങ്ങനെയെന്നും പറഞ്ഞു തന്നത് ശ്രദ്ധിച്ചല്ലോ. വളർത്തുപക്ഷികളുടെ ആരോഗ്യത്തിൽ അതീവ ജാഗ്രത പുലർത്താം, അവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിൽ നിന്നും രക്ഷിക്കാം.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
3: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
3: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ.

0: അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
1: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ.
2: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കുമൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പ് ചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി കത്തിച്ച ശേഷം ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ ഓലചീയൽ രോഗവും സാധാരണയായി കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തെങ്ങോലകളിൽ തളിച്ചുകൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ളതുമായ തെങ്ങുകളും രോഗബാധിതമായ തൈത്തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദനശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലിലിറ്റർ ക്ലോർപൈറിഫോസ് അല്ലെങ്കിൽ 2 മില്ലിലിറ്റർ ക്യുനാൽഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും നല്ല വിധം ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചുകൊടുക്കാവുന്നതാണ്. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 500, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 220, 500, 335 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കുവാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ടെബുകൊണാസോൾ എന്ന കുമിൾനാശിനി 1 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് എന്നിവയിലൊന്ന് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചുകൊടുക്കുക. കുരുമുളകിന് 2ാം ഗഡുവളം ചേർക്കാം. പൊതുശുപാർശയനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/3, 2 വർഷം പ്രായമായതിന് പകുതിയും വളം ചേർക്കാം. കുടിക്ക് ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിലാണ് വളം ചേർക്കേണ്ടത്. മഴക്കാലത്ത് ജാതിയിൽ വരുന്ന കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചിടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതാണ്: 2 അതിലധികമോ കീടനാശിനികൾ ഒരുമിച്ച് കൂട്ടി ഉപയോഗിക്കുന്നത് ശരിയാണോ? ഉത്തരം: അതൊരു ശരിയായ രീതി അല്ല. കീടനാശിനികളുടെ സുരക്ഷിതവും ഫലപ്രദവുമായ ഉപയോഗത്തിൽ സാധാരണ ഉണ്ടാകുന്ന പിഴവുകൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. കൃഷിയിൽ കീടങ്ങളും രോഗങ്ങളും നിയന്ത്രിക്കുന്നതിന് കീടനാശിനികൾ പലപ്പോഴും ആവശ്യമായി വരാറുണ്ട്. എന്നാൽ ശരിയായ കീടനാശിനി ശരിയായ അളവിൽ, ശരിയായ സമയത്ത്, ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം ലഭിക്കൂ. തെറ്റായ പ്രയോഗം കൃഷിച്ചെലവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കർഷകന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ദോഷം ചെയ്യാം. കീടനാശിനി ഉപയോഗിക്കുമ്പോൾ കർഷകർ സാധാരണയായി വരുത്തുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ തെറ്റ് കീടമോ രോഗമോ കൃത്യമായി തിരിച്ചറിയാതെ മരുന്ന് പ്രയോഗിക്കുന്നതാണ്. ഇലയിൽ പാടുകൾ കണ്ടാൽ ഉടൻ കീടനാശിനി തളിക്കുന്നത് ശരിയായ രീതിയല്ല. അത് കീടബാധയാണോ, കുമിൾ രോഗമാണോ, പോഷകക്കുറവാണോ, മറ്റേതെങ്കിലും കാരണമാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. സംശയമുണ്ടെങ്കിൽ കൃഷിഭവനിലോ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലോ വിദഗ്ധരുടെ സഹായം തേടാം. രണ്ടാമത്തെ പ്രധാന തെറ്റ് ശുപാർശ ചെയ്ത അളവിൽ കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നതാണ്. കൂടുതൽ മരുന്ന് തളിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കുമെന്ന് കരുതരുത്. അധിക അളവിൽ പ്രയോഗിക്കുന്നത് കീടങ്ങളെ കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കണമെന്നില്ല. പകരം വിളയിൽ അവശിഷ്ടം കൂടാനും ഗുണകരമായ കീടങ്ങൾ നശിക്കാനും കർഷകന്റെ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ലേബലിൽ നൽകിയിരിക്കുന്ന വിള, കീടം, അളവ്, ഉപയോഗരീതി എന്നിവ കൃത്യമായി പാലിക്കണം. വ്യത്യസ്ത കീടനാശിനികൾ സ്വമേധയാ കൂട്ടിക്കലർത്തുന്നതും ഒഴിവാക്കണം. രണ്ടോ മൂന്നോ മരുന്നുകൾ ഒരുമിച്ച് ചേർത്താൽ കൂടുതൽ ഫലം ലഭിക്കുമെന്ന ധാരണ ശരിയല്ല. ചില മരുന്നുകൾ തമ്മിൽ രാസപ്രവർത്തനം ഉണ്ടാവുകയും വിളയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യാം. മിശ്രിതം ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അംഗീകൃത ശുപാർശയും വിദഗ്ധ നിർദ്ദേശവും പാലിക്കണം. മറ്റൊരു പ്രധാന കാര്യം തളിക്കുന്ന സമയമാണ്. ശക്തമായ വെയിലും ശക്തമായ കാറ്റും ഉള്ള സമയത്ത് കീടനാശിനി തളിക്കുന്നത് ഒഴിവാക്കണം. ആദ്യം കീടത്തെയും രോഗത്തെയും തിരിച്ചറിയുക, ശുപാർശ ചെയ്ത മരുന്നും അളവും മാത്രം ഉപയോഗിക്കുക, ശരിയായ സമയത്ത് തളിക്കുക, സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക, വിളവെടുപ്പിന് മുമ്പുള്ള കാത്തിരിപ്പ് കാലയളവ് നിർബന്ധമായും പാലിക്കുക. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതു സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000 രൂപ, 3rd സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 30 September മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,500 രൂപ, ചെങ്ങന്നൂർ 27,500 രൂപ, കോട്ടയം 28,800 രൂപ, പാല 28,300 രൂപ, എറണാകുളം 26,000 രൂപ, കൊച്ചിറെഡി 25,500 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000 രൂപ, കായംകുളം 23,000 രൂപ, പുളിങ്കുന്ന് 26,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ, എറണാകുളം 32,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 2,900 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 65,000 രൂപ, പാല 68,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 72,000 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 26,000 രൂപ, കോട്ടയം 26,300 രൂപ, പാല 24,200 രൂപ, മൂവാറ്റുപുഴ 24,000 രൂപ, കോതമംഗലം 26,500 രൂപ, തൊടുപുഴ 26,400 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ്. മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യവുമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26th SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാൻ ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. ദുരന്തത്തിൽ ആശങ്ക അറിയിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും അദ്ദേഹം നന്ദി അറിയിച്ചു. പ്രളയത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ പൌഡൽ അനുശോചനം രേഖപ്പെടുത്തി. നേപ്പാളിലെ പ്രതിസന്ധി സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്ക വ്യക്തമാക്കി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. നേപ്പാളിലേക്ക് ഇന്ത്യ തുടർച്ചയായി സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെന്നും പ്രതിരോധമന്ത്രി കൂട്ടിച്ചേർത്തു.
2: और हमारे प्रधानमंत्री जी ने बहुत ही स्पष्ट रूप से कहा है कि कितनी भी सहायता की आवश्यकता होगी या जो भी सहायता आवश्यक होगी वह सब भारत उपलब्ध कराने के लिए तैयार है और यहां से हम लोग बराबर सहायता भेजना वहां प्रारंभ कर रहे हैं.
1: നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ കണ്ടെടുത്ത തിരിച്ചറിയാത്തതും ആരും അവകാശപ്പെടാത്തതുമായ 229 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നേപ്പാൾ അധികൃതർ തീരുമാനിച്ചു. മൃതദേഹങ്ങൾ അഴുകുന്നതും അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധവും രോഗബാധ വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആന്റ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം 600+ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. സംസ്കരിക്കുന്നതിന് മുൻപ് എല്ലാ മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതുവരെ 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാകുക. കേരള കൗമുദി ദിനപത്രത്തിന്റെ 115 വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ആഗോള കമ്പനികൾ തങ്ങളുടെ വിതരണ ശൃംഖലകളും മൂലധന വിനിയോഗവും പുനർനിർണ്ണയിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വിശാലമായ വിപണി മാത്രമല്ല ദീർഘകാല നിക്ഷേപത്തിനും പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ ശക്തമായ ഒരു വേദിയും കൂടിയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് വട്ടമേശ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച, നൈപുണ്യമുള്ള മാനവ വിഭവശേഷി തുടങ്ങിയവയുടെ സംയോജനമാണ് നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ ഇന്ത്യയുടെ കരുത്തെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷയിലെ 5 വിഷയങ്ങളുടെയും അന്തിമ ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് പുറത്തിറക്കി. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് അതത് വിഷയങ്ങളുടെ അന്തിമ ഉത്തരസൂചികകൾ പരിശോധിക്കാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് NTA ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടാമെന്ന് NTA അറിയിച്ചു.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിനാശംസകൾ നേർന്നു. കായിക വിനോദങ്ങൾ ആരോഗ്യവും കരുത്തും നിലനിർത്താനും മാനസിക സമ്മർദ്ദം അകറ്റാനും സഹായിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു.
5: तो नेशनल स्पोर्ट डे पे जो एक घंटा खेल को देने का आह्वान प्रधानमंत्री नरेंद्र मोदी जी ने किया है वो बहुत ही भारत के लिए महत्वपूर्ण कदम है. हम फिट तो इंडिया फिट और विकसित भारत बनाने की राह में भी ये कदम बहुत
1: ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മാത്രമല്ല സ്വന്തം സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ശേഷിയിലും ആത്മവിശ്വാസമുള്ള രാജ്യമായി കൂടി ഉയർന്നു വന്നതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലഖ്നൌവിൽ അംബേദ്കർ സർവകലാശാലയുടെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള നിയമങ്ങൾ പിന്തുടരുന്നതിന് പകരം നിയമനിർമ്മാണത്തിൽ പങ്കാളിയാകുന്നു എന്നതാണ് പുതിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാട്സ്ആപ്പ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ അവകാശവാദം തെറ്റാണെന്നും ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും PIB അറിയിച്ചു. ഒഡീഷ, ബീഹാർ, ഗംഗാതീര, പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ തിങ്കളാഴ്ച വരെ ഓറഞ്ച് ജാഗ്രത നൽകി. ആന്ധ്രാപ്രദേശ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8:30 മത്സരം ആരംഭിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ 5-ാം സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. ഹോക്കി ഇന്ത്യ ആംസ്റ്റർഡാമിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4-ാം സ്ഥാനം നേടിയതിനുശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച നേപ്പാൾ പ്രസിഡന്റ്. മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യവുമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി
6: യുവവാണി.
7: ഗുഡ് ഈവനിംഗ് ഡിയർ ലിസണേഴ്സ്, യു ആർ ട്യൂൺഡ് ഇൻ ടു യുവവാണി ഇംഗ്ലീഷ് സ്പെഷ്യൽ, the space where ideas meet conversations, where questions become discoveries, and where every episode leaves us with something to think about long after the radio. Today's topic is on that follows almost every young person some point in life. Passion. What is my passion? You've probably heard people say, follow your passion, do what you love, find your purpose. Simple words, beautiful words. But there is one problem. No one tells you how. If passion is so important, why isn't there a map? Why doesn't arrive one morning the notification saying, congratulations, your passion has finally been delivered? Instead, many young people feel confused. Something everyone else has figured out, life, except them. Some keep changing courses. Some jump from one hobby to another. Some compare themselves with friends who seem to know exactly where they are heading. And some silently wonder, maybe I don't have a passion at all. If you ever felt that way, stick with me. Because today isn't about giving you magical answers. It's about asking the right questions. And sometimes, the right question changes your life more than the right answer. Imagine this. You're standing at a railway station. Trains arrive one after another. Every train has a destination. But you don't know where you want to go. Now tell me, would choosing the fastest train help? Of course not, because speed never matters when the destination is unknown. Life works the same way. Many people are running. Very few know where they are running. Success without direction becomes exhaustion. Activity without meaning becomes routine. And routine, repeated without joy, slows trains the excitement from life. So perhaps the first question isn't, how do I become successful? Maybe the better question is, what kind of life makes me feel alive? There is a difference, a big difference. Let's clear away the biggest misunderstanding about passion. Many people imagine passion as lightning, on dramatic movement, on sudden realization, like in the movies. A person wakes up one morning and declares, I know exactly what I was born to do. Sounds inspiring. But reality is usually quieter, messier, unexpected. For most people, passion doesn't arrive like fireworks. It grows like a seed, slowly, patiently, almost unnoticed. Think about learning to ride a bicycle. The first day, you struggle, you wobble, you fall. No one says, this is my passion. They're too busy trying to not crash. But after days of practice, balance comes. Confidence grows. The ride becomes enjoyable. And sometimes passion begins only after competence, not before it. That's something we rarely hear. We're told that passion comes first. Sometimes effort comes first. Sometimes effort comes first. Then interest, then confidence, passion, and it goes like that. So, let me ask you something. Have you ever watched a child playing? They don't check the clock. They don't ask, will this make me rich? They don't ask, will this make me rich? They don't worry about followers or fame. They play because they are completely present. Hours disappear. That feeling, losing track of time, is often one of the strongest clues about passion. Not always, but often. Have you noticed moments when time simply disappeared? Maybe while drawing, playing football, writing, cooking, repairing gadgets, teaching someone, photography, reading history, creating videos, helping people, listening to music, designing something, or simply solving difficult problems. Think about these moments. But what deeply satisfies you? There's a difference between applause and fulfillment. Applause comes from outside. Fulfillment comes from within. And they don't always arrive together. Here's another myth. People often confuse talent with passion. Let's understand this carefully. Talent is something that comes naturally. Skill is something you build through practice. Passion is what keeps calling you back even after failure. You may be talented in mathematics, but hate every minute of it. You may not be naturally gifted at music, yet spend hours practicing because something inside refuses to give up. That's passion. Give up. That's passion. Passion doesn't promise an easy road. It simply gives you enough reason to continue walking. There is an interesting pattern among people who truly love what they do. Whether they are scientists, artists, teachers, entrepreneurs, athletes, or social workers, most of them never describe the journey as easy. Instead, they are something different. It was worth it. Those four words carry enormous weight. Because meaningful work doesn't remove difficulty. It gives difficulty a purpose. And a purpose changes everything. Now here's a question worth carrying with you. If money were guaranteed, if no one judged your choices, if success or failure didn't define your worth, what would you spend your mornings doing? Your answer may not reveal your career. Because passion isn't always found in grand achievements. Sometimes it's hidden in ordinary movements that quietly make you feel extraordinary. The world often celebrates results. But passion is bound in the process. It is the reason you get up one more time after failing. It is the reason you choose practice over excuse. It is the reason your curiosity refuses to stay silent. Let's pause for a moment. Imagine your life 20 years from now. Someone asks you, what made you happiest? Did you think your first answer will be, my phone had excellent specifications? Probably not. My social media profile looked impressive. Unlikely. My wardrobe was full. Maybe. Maybe not. More often than not, people remember experiences. The lives they touch.

0: പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ സമയം 8 മണി.
1: മാവേലി വന്നു മടങ്ങി, വട്ടപ്പാറ രാമചന്ദ്രൻ എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ: പൂജപ്പുരി രാധാകൃഷ്ണൻ, ജോബി, ഡോക്ടർ തോമസ് മാത്യു, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ജോസ് നെട്ടയം, ലിസി ജോസ്, ഗ്രേസി കരമന, പുഞ്ചിരി രാജേന്ദ്രൻ. സംവിധാനം: ബേബൻ കൈമാപറമ്പൻ. സംവിധാന സഹായം: വി എൻ ദീപ, എം നിസാമുദ്ദീൻ. മാവേലി വന്നു മടങ്ങി.
2: മാവേലി വന്നിട്ട് പോയോ?
3: പോയല്ലോ.
2: അദ്ദേഹം എന്തു പറയുന്നു?
3: നാട്ടിലെ ചിലതിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയുന്നില്ല.
2: അതെന്തൊക്കെയാ?
3: തെളിച്ചു പറഞ്ഞില്ല. പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ പോക്കിനോട് അദ്ദേഹത്തിന് കുണ്ടുകയുണ്ട്.
2: അവരെ പറ്റി എല്ലാവർക്കും ദുഃഖമുണ്ട്.
3: നാം രണ്ടാളും വിചാരിച്ച അവരെ നേരെയാക്കാൻ പറ്റുമോ? എന്റെ ദേവോ, രക്ഷകർത്താക്കൾ വിചാരിക്കണം.
2: രക്ഷകർത്താക്കൾ വിചാരിച്ചാ നടക്കുവോ?
3: ഇതൊക്കെ ഓർത്ത് അദ്ദേഹം അടുത്ത വർഷം വരാതിരിക്കുമോ? ഏയ്, അതൊന്നുമില്ല. കൊക്കിന് ജീവനുണ്ടെങ്കിൽ തിരുവോണത്തിന് അദ്ദേഹം എത്തിയിരിക്കും. 364 ദിവസം പാതാളത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ? വാമനന്റെ അവതാരത്തിൽ കിട്ടുന്ന ഒരേ ഒരു ദിവസം അങ്ങനെ വേണ്ടെന്ന് വയ്ക്കുമോ?
2: അദ്ദേഹം എത്ര ഭംഗിയായിട്ടാ ഈ നാട് ഭരിച്ചത്!
3: അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ദേവോ.
2: എല്ലാവരെയും ഒരുപോലെയല്ലേ അദ്ദേഹം കണ്ടിരുന്നത്? വല്ല ചതിയും പൊളിവാക്കും ഈ നാട്ടിലുണ്ടായിരുന്നോ? എന്തൊരു ഐശ്വര്യമായിരുന്നു നാട്ടിൽ! ശുദ്ധഗതിക്കാരനായി പോയി. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല.
3: ഈ ഓണം കൊണ്ടാടാൻ വന്ന നമ്മുടെ മക്കളും മരുമക്കളും എവിടെ പോയി?
2: ഹാ, പുഴവക്കത്തോ പാടത്തിനരികിലോ കാണും. ഗ്രാമഭംഗി കണ്ട് അവർക്ക് മതിയായില്ലെന്ന് തോന്നുന്നു. അവരും വർഷത്തിലൊരിക്കലല്ലേ ഇതൊക്കെ കാണാൻ വരുന്നത്?
3: ഇന്നലെ വള്ളംകളി ആയിരുന്നല്ലോ, അവർ ശരിക്കും ആസ്വദിച്ചു.
2: വേറൊരു കാര്യം കേക്കണോ?
3: നീ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ?
2: നമ്മുടെ ബോംബെക്കാരൻ ശിവരാമന്റെ മോൾക്ക് ഇവിടെ ഇമെയിൽ ഇല്ലാത്തതിൽ വലിയ ദുഃഖം.
3: ഇമെയിലോ? അതെന്തോന്നടി!
2: എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്റെ മനുഷ്യ.
3: നിനക്ക് അവളോടൊന്നും ചോദിക്കരുതായിരുന്നോ?
2: ഓ, അത് കുറച്ചില്ലല്ലേ. ഇത്രയും പ്രായമായിട്ട് അതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കേണ്ടതല്ലായിരുന്നോ?
3: അതും നേരാ. നമ്മളെ പറ്റിക്കായി അവൾ ഉണ്ടാക്കിയ സൂത്രപ്പണിയാണോ ഈ ഇമെയില്?
2: എന്റെ മനുഷ്യ, ഇത് പറ്റിക്കാൻ പറഞ്ഞതൊന്നും അല്ല. കമ്പ്യൂട്ടറിലൂടെയുള്ള ഒരു ഏർപ്പാട്.

0: അത് നിനക്കെങ്ങനെ അറിയാം?
1: നമ്മുടെ തോമാച്ചന്റെ മോള് അവളുടെ മമ്മയോട് തിരക്കുന്നത് കേട്ടു. എനിക്ക് വല്ല ഇമെയിലും കമ്പ്യൂട്ടറിൽ വന്ന് കിടപ്പുണ്ടോ മമ്മി എന്ന്.
0: ഓ ഓ ഓ, അത് ശരി. അപ്പോ ഉള്ളത് തന്നെ, നിനക്ക് രഹസ്യമായിട്ട് മോള് കുട്ടിയോടൊന്ന് ചോദിക്കരുതായിരുന്നോ എന്തോന്നാ ഈ ഇമെയിൽ എന്ന്?
1: വരട്ടെ, അടുത്ത പ്രാവശ്യം കാണുമ്പോ ഞാൻ ചോദിക്കാം. ആ, നിങ്ങളൊരു വിവരം അറിഞ്ഞോ? ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ ഗൾഫുകാരൻ മോൻ തിരിച്ചു പോകുന്ന കോള് കാണുന്നില്ല.
0: അതെന്താടി?
1: അവിടെ പഴയ പോലെ ജോലിയും കൂലിയും ഒന്നും ഇല്ല പോലും. ഉള്ളവരെ തന്നെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. അവനെയും പറഞ്ഞുവിടാനിരുന്നതാണ് പോലും. അറബിയുടെ കാല് പിടിച്ച അവൻ അവിടെ നിൽക്കുന്നത്.
0: അനുഭവിക്കട്ടെ. നല്ലൊരു കൃഷിപ്പാടം കണ്ട വിലയ്ക്ക് വിറ്റിട്ടല്ലേ അവൻ ഗൾഫിൽ പോയത്.
1: അതൊക്കെ പറഞ്ഞിട്ട് ഇനി വല്ല കാര്യമുണ്ടോ അവനെ വിഷമിപ്പിക്കാമെന്നല്ലാതെ?
0: വിഷമിക്കണം, വിഷമിക്കണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ പാഠങ്ങൾ. വളർന്ന് വിദ്യാഭ്യാസം നേടിയപ്പോ തൂമ്പയെടുക്കാൻ മടിയല്ലായിരുന്നോ? വൈറ്റ് കോളർ പണി മതിയെന്നായിരുന്നല്ലോ പിടിവാശി. തിരിച്ച് സ്ഥിരമായി വന്നാലും ഇനി അവന് കൃഷിയെടുക്കാൻ സ്ഥലമെവിടെ?
1: അതൊക്കെ അവന്റെ സഹോദരങ്ങൾ സഹായിക്കും. കൃഷിക്ക് അവരുടെ ഭൂമി നൽകും.
0: സഹായിക്കും, സഹായിക്കും. ഒന്നിനും മറ്റൊന്നിനെ കണ്ടൂടാ. ഒരുത്ത ഇവിടെ ഫാക്ടറി ഉണ്ടാക്കാൻ പോണു പോലും, നീ കേട്ടില്ലേ?
1: അത് നല്ലതല്ലേ?
0: നാട്ടിലെ തൊഴിലില്ലാത്തവർക്ക് പണി കിട്ടുമല്ലോ. സൂക്ഷിച്ചോണം, ഒരു മാസം കഴിയുമ്പോ യവന്മാർ കൊടിയെടുക്കാതെ. ഉള്ള രണ്ട് മൂന്ന് ഫാക്ടറികൾ പൂട്ടിക്കിടക്കുന്നത് നാം കാണുന്നില്ലേ? അതൊന്നും ഇവിടെ പറഞ്ഞിട്ടുള്ളതല്ല. എത്ര പാർട്ടിയാ, എത്ര തൊഴിലാളി സംഘടനകളാ. നേതാക്കളുടെ വീട്ടിൽ സുഭിക്ഷം, തൊഴിലാളികളുടെ വീട്ടിൽ പട്ടിണി.
1: നിങ്ങളൊന്ന് നിർത്തി. ദേ, നമ്മുടെ ഗോപാലകൃഷ്ണന്റെ മോള് സതി ലീലാവതി താമസിയാതെ എത്തും.
0: സതി ലീലാവതിയോ? ആദ്യത്തെ ഒരു പേര് പോരായിരുന്നോ ഇവക്ക്? അവളുടെ അച്ഛനും അമ്മയും ഒന്നും അറിയുന്നില്ലേ ഒരു പേര് കൂടി ഇട്ട കാര്യം?
1: അതൊന്നും എനിക്കറിയില്ല.
0: സതി എന്നായിരുന്നല്ലോ അച്ഛൻ ഗോപാലകൃഷ്ണൻ ഇട്ടിരുന്ന പേര്. അവൾ അതിന്റെ കൂടെ അവളുടേതായ പേര് കൂടി ചേർത്തതല്ലേ ലീലാവതി എന്ന്?
1: ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫാഷനാ. ഷീല രേഷ്മ, വാസന്തി വിജയശ്രീ എന്നൊക്കെയാ ഇവിടെ അടുത്തുള്ള ചില പച്ചപ്പരിഷ്കാരികളുടെ മക്കൾക്കിട്ടിരിക്കുന്ന പേരുകൾ. നിങ്ങൾ കേൾക്കുന്നില്ലേ?
0: നീ അവളുടെ വേഷം കണ്ടോ?
1: കണ്ടല്ലോ, രാവിലെ കണ്ടു.
0: അവളുടെ അച്ഛൻ ഗോപാലകൃഷ്ണന്റെ പാന്റും ഷർട്ടുമാ അവൾ ഇട്ടിരിക്കുന്നത്.
1: ഇത് അവന്റെ പാന്റും ഷർട്ടൊന്നും അല്ല, അവളേത് തന്നെയാ. ഞാൻ അവളോട് ചോദിച്ചു.
0: കലികാലം, കലികാലം. മാവേലി ഇതെങ്ങാനും കണ്ടിരുന്നെങ്കി ഇവളുടെയൊക്കെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയേനെ.
1: അവളിപ്പോ വലിയ സീരിയൽ നടിയാണേ. അവളുടെ സീരിയല് വല്ലത് നിങ്ങൾ കാണുന്നുണ്ടോ?
0: ഞാൻ കാണുന്നില്ല, ന്യൂസ് കാണും ലോകവിവരങ്ങൾ അറിയാൻ. എല്ലാം കണ്ണീർ സീരിയലുകളല്ലേ ഇവിടെ കാണിക്കുന്നത്. പെണ്ണുങ്ങൾ ടി വിയുടെ മുന്നിലിരുന്ന് കരയുകയല്ലേ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10:30 വരെ.
1: പുരാണ സീരിയലുകളും ഉണ്ട്.
0: നമ്മുടെ ദേവന്മാരെ കൊണ്ട് ബാലയെ കളിപ്പിക്കുന്ന സീരിയലുകൾ. എന്റെ ദേവോ, എനിക്ക് ഒന്നും കാണണ്ടേ.
1: നിങ്ങളൊരറു ബോറന.
0: അത് നിനക്ക് ഇപ്പോഴേ മനസ്സിലായോളോ.
1: ഞാൻ ഇന്നലെ നമ്മുടെ സതി ലീലാവതിയെ കൊണ്ട് അമ്പലത്തിൽ പോയിരുന്നു. ഓ, എന്തൊരു തള്ളലായിരുന്നു അവിടെ മോളെ കാണാൻ. ദൈവത്തിന്റെ വിഗ്രഹത്തിലല്ലായിരുന്നു പലരുടെയും കണ്ണ്. അവളിങ്ങനെയൊക്കെ ആയതിൽ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നി.
0: എന്നാ, എനിക്ക് ഒരു സന്തോഷമില്ല.
1: അത് അസൂയ കൊണ്ട് തോന്നുന്നതാ. വയസ്സാങ്കാലത്തെങ്കിലും ഈ അസൂയ ഒന്ന് കളയെന്റെ മനുഷ്യ.
0: ഒരസൂയും ഇല്ല എന്റെ ദേവു, വളർന്ന് വലുതാകട്ടെ. പക്ഷേ ചിലരെ പറ്റി പത്രത്തിൽ വരുന്നത് വായിക്കുമ്പോ തൊലി പൊള്ളുന്നു, അതുകൊണ്ട് പറഞ്ഞതാ.
1: അവരെ പോലെ സതിമോളും ആകണമെന്നുണ്ടോ?
0: നന്നായിരുന്ന നല്ല തറവാട്ടിൽ നിന്നും നല്ല ആൺപിള്ളേർ വന്ന് കെട്ടിക്കൊണ്ടുപോകും.

0: എടോ ഇങ്ങ വന്നേ, താൻ രാവിലെ മുതൽ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, താൻ ആരാ?
1: ഞാൻ മാവേലി.
0: ഏ, മാവേലിയോ? അതിന് താൻ പാതാളത്തിലല്ലയോ, ഇവിടെ എങ്ങനെ വന്നു?
1: വർഷത്തിൽ ഒരു ദിവസം പ്രജകളെ കാണാൻ വരാൻ വാമനൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്.
0: അത് ശരി, പക്ഷേ എനിക്കിതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല.
1: മാവേലി പൊളിവാക്ക് പറയില്ല.
0: ആ, ഭീകരന്മാർ വേഷം മാറി നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്.
1: എന്നെ ആ വർഗത്തിൽ കൂട്ടരുത്.
0: ഇതെന്താ
1: ഓലക്കുട?
0: ഓലക്കുടയോ? എടോ, ഫാൻസി ഡ്രസ് നടത്താനാണോ താൻ ഇവിടെ വന്നിരിക്കുന്നത്?
1: പുറത്തിറങ്ങുമ്പോ ഞാൻ ഓലക്കുടയാ ഉപയോഗിക്കുന്നത്.
0: ഓഹോ, അത് ശരി. അപ്പൊ തനിക്ക് ഷർട്ട് ഇല്ലേ?
1: ഇല്ല. കസവുമുണ്ടും മേൽമുണ്ടുവാ എന്റെ വേഷം.
0: തന്റെ വേഷവും മറ്റും കണ്ടിട്ട് താനൊരു ഭീകരനാണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് തന്നെ ഒന്ന് ചോദ്യം ചെയ്യണം. തന്റെ കയ്യിൽ ബോംബുണ്ടോ?
1: ബോംബോ? അതെന്താ, ഞാൻ ഭരിക്കുമ്പോ അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ.
0: എന്നാൽ അങ്ങനെ ഒരു സാധനം ഇപ്പോൾ ഇവിടെ ഉണ്ട്, കൊച്ചുകുട്ടിയുടെ കയ്യിൽ പോലും. എനിക്ക് തന്നെ ഒന്ന് പരിശോധിക്കണം.
1: ഈ നടു റോഡിൽ വെച്ച് വേണ്ട.
0: എന്നാ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാകാം. വണ്ടിയിലോട്ട് കയറ്. ഇടുവ, ആലോചിച്ച് നിൽക്കാതെ കയറടോ.
1: ഓ,

0: നീ എവിടെ പോയിരുന്നു സതിമോളെ?
1: എന്റെ ചില ഫാൻസ് ഈ ഗ്രാമത്തിലുണ്ട്. ഞാൻ അവരെ ഒന്ന് കാണാൻ പോയതാ. അവർ തന്നെ ഗിഫ്റ്റുകളാ ഇതൊക്കെ. ആ അപ്പൊ വിവരം അറിഞ്ഞോ?
0: എന്താ പറയൂ.
1: നമ്മുടെ മാവേലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
0: എന്തിന്?
1: കസവുമുണ്ടും തോർത്തും ഓലക്കുടയും എല്ലാമായി മാവേലി കണ്ടപ്പോൾ പോലീസിന് അത്ര പിടിച്ചില്ല.
0: അതാ അദ്ദേഹത്തിന്റെ വേഷം.
1: അത് പാതാളത്തിൽ. ഇവിടെ വരുമ്പോൾ ഇവിടത്തെ വേഷം ധരിക്കണം. നല്ല ചെത്തു വേഷം. ആരെങ്കിലും കണ്ടാലൊരു മതിപ്പ് വേണ്ടേ? ഒന്നുമില്ലെങ്കിലും ഈ നാട് ഭരിച്ച രാജാവായിരുന്നില്ലേ അദ്ദേഹം?
2: നോക്കി നിൽക്കാതെ ആ പാവത്തിനെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ നോക്ക്.
1: നടക്കില്ല. ഇപ്പോഴത്തെ പുതിയ CI SI എല്ലാം വാമനന്റെ ആൾക്കാരാണെന്നാ പറയുന്നത്. വാമനൻ പറയുന്നത് പോലെ രണ്ടാളും കേൾക്കൂ. മാവേലിക്ക് രണ്ട് കിട്ടിക്കാണുമോന്നാ എന്റെ സംശയം.
2: ഈശ്വരാ, അങ്ങനെ വരരുതേ. അങ്ങേരുടെ ഒരു വിധി.
1: ഈ കിളവന് പാതാളത്തിൽ എങ്ങാനും കിടന്നാ പോരായിരുന്നു.
0: അയ്യോ മോളെ, അദ്ദേഹം പ്രജകളെ കണ്ട് ക്ഷേമം അന്വേഷിക്കാൻ വന്നതല്ലേ?
1: ക്ഷേമം അന്വേഷിച്ചു തീർന്നല്ലോ. ഓ, എനിക്ക് ചാനലിൽ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ പോകുന്നു. നിങ്ങളായി നിങ്ങളുടെ മാവേലിയായി. ഇന്ന് തന്നെ മാവേലിയെ പാക്കപ്പ് ചെയ്യാൻ നോക്ക്.
3: ഹെഡ് കോൺസ്റ്റബിൾ
4: സർ,
3: ഇയാളുടെ പേര് എഴുതിയെടുത്തോളൂ.
4: യെസ് സർ.
3: ഇപ്പൊ സ്റ്റേഷനിലേക്ക് വരുന്നവരുടെ പേരും നാളും എല്ലാം കുറിക്കണമെന്ന മുകളിൽ നിന്നുള്ള ഉത്തരവ്. തന്റെ ഫുൾ അഡ്രസ് പറയടോ.
0: ആറുപറയിലെ അച്യുതൻ നായർ, ആറുപറ ഹൗസ്, ആറുപറ PO, തിരുവനന്തപുരം.
3: ഈ ആറുപറയിൽ അച്യുതൻ നായർ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ.
0: ഈ ലോക്കപ്പിൽ കിടക്കുന്ന മാവേലി എന്റെ ഒരു പരിചയക്കാരനാ. അദ്ദേഹത്തെ ജാമ്യത്തി ഇറക്കാൻ വന്നതാ.
3: പരിചയക്കാരനോ? എങ്ങനെ?
0: ഇവിടെ വന്ന് കണ്ടിട്ടുള്ള പരിചയവാ. വർഷത്തിലൊരിക്കൽ ഇദ്ദേഹം പ്രജകളെ കാണാൻ വരാറുണ്ട്.
3: ഓ, അത് ശരി. എടോ, ഈ മാവേലിയെ കുറിച്ച് ചില പരാതികൾ ഈ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. തപ്പി നടക്കുകയായിരുന്നു ഞാൻ. ഇന്ന് ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് പിടികിട്ടി. അപ്പ തന്നെ ജീപ്പ് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. തല്ലിയില്ല. അതെന്റെ മനുഷ്യത്വം. ഞാൻ അങ്ങനെ മനുഷ്യത്വം കാണിക്കുന്നവനല്ല. എന്തോ ഇന്നങ്ങനെ തോന്നി. ഒന്നുമില്ലെങ്കിലും രാജ്യം ഭരിച്ച രാജാവല്ലേ. രാജാവിനെ തല്ലിയ SI എന്ന് നാലാളും പറയണത് കേൾക്കാനൊരു സുഖമുണ്ട്. എന്തായാലും അത് ചെയ്തില്ല. ഞാൻ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചോദ്യം ചെയ്യുമ്പോൾ രണ്ട് പെട എങ്ങനെ കൊടുക്കാതിരിക്കും?
0: എന്താ പരാതി?
3: അതിപ്പോ തന്നോട് പറയാൻ പറ്റില്ല. ഒഫീഷ്യൽ സീക്രട്ടാ.
0: പരാതി തന്നതാണെങ്കിൽ കള്ളമാ. വാമനൻ തന്നതായിരിക്കും. മാവേലിയുടെ ബദ്ധ ശത്രുവാ വാമനൻ.
3: എടോ, തന്റെ ഈ മാവേലി എന്ത് വിചാരിച്ച വാമനൻ ചോദിച്ചതെല്ലാം എടുത്തു കൊടുത്തത്? ഒരടി ഭൂമിയെങ്കിലും മിച്ചം വെക്കരുതായിരുന്നോ മാടയൻ?
0: അദ്ദേഹത്തിന്റെ ശുദ്ധഗതിക്ക് അതന്ന് അങ്ങനെ സംഭവിച്ചു പോയി.
3: അപ്പ അനുഭവിക്കട്ടെ. തന്നെത്താൻ ഉണ്ടാക്കി വെച്ച ഗതികേടല്ലേ. ഇയാൾ മദ്യപിച്ച് വിവരക്കേട് കൊണ്ട് സംഭവിച്ചതാണോ അന്ന്?
0: അയ്യോ അയ്യോ, മാവേലി മദ്യപിക്കില്ല.
3: തനിക്കെങ്ങനെ അറിയാം?
0: അറിയാം.
3: സ്ത്രീകളുടെ അടുത്ത് ചെന്ന് ഇയാൾ കുഴഞ്ഞാടിയെന്നും കേൾക്കുന്നുണ്ടല്ലോ.
0: അയ്യോ,
3: സ്ത്രീ വിഷയത്തിൽ ഇയാൾ കുഴപ്പക്കാരനാണല്ലേ.
0: ദുരുദ്ദേശത്തോടെ ഒരു സ്ത്രീയുടെ മുഖത്ത്

0: ഒരാളും നോക്കില്ല.
1: ശരി, താൻ പറഞ്ഞതെല്ലാം സമ്മതിച്ചിരിക്കുന്നു. തൽക്കാലം താൻ പോയിട്ട് വാ. ആ വാമനന്റെ മൊബൈലിൽ രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തു, ഔട്ട് ഓഫ് റേഞ്ച് ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ്. ഇത് എവിടെ പോയി കിടക്കുന്നു?
2: എന്താ മോളെ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്?
3: ഓ, ഞാൻ ഔട്ട് ഓഫ് മൂഡാ മുത്തശ്ശി.
2: അതെന്താ?
3: എനിക്ക് ഇവിടെ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടാൻ വല്ല മാർഗവുമുണ്ടോ?
2: ബോയ് ഫ്രണ്ടോ? അതെന്തോന്നാ മോളെ?
3: ഓ മുത്തശ്ശി, പെണ്ണിനൊരു കൂട്ട്.
2: അയ്യോ, അത് പേരുദോഷം ഉണ്ടാക്കില്ലേ?
3: ഒരു പേരുദോഷവും ഇല്ല. അതോ ഇപ്പോഴത്തെ ഫാഷൻ, പെണ്ണിനൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടാനില്ലെന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തോ വീക്ക്നെസ് ഉള്ളത് ആൾക്കാർ പറയും. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: ശിവ ശിവ, ഇത് എന്തോന്നാ ഞാൻ കേൾക്കണത്? മോളെ, എന്തോന്നാ ഈ പൊതിയില്?
3: ആ, അപ്പൂപ്പനൊരു പാന്റും ഷർട്ടും അമ്മൂമ്മയ്ക്കൊരു ചുരിദാറും.
2: അയ്യേ, ഇതൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ദേ, നിന്റെ അപ്പൂപ്പൻ ഇതൊന്നും കാണണ്ട.
3: നാടോടുമ്പോ നടുവേ ഓടണം, അതാ പ്രമാണം.
2: എന്തായാലും ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. മോള് കൊണ്ടുവന്നതുപോലെ തിരിച്ചു കൊണ്ടുപോയിക്കോ. അപ്പൂപ്പനൊരു മുണ്ടും ഷർട്ടും അമ്മൂമ്മയ്ക്കൊരു മുണ്ടും നേരിയതും ബ്ലൗസും ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു.
3: ഹലോ, ഹലോ, ആ രാജീവാണോ? ആ ആ, ഞാൻ ഉടനെ എത്താം. ഓക്കെ. ഓ, ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടി, ഭാഗ്യം. മുത്തശ്ശി, ഞാൻ പോകുന്നു, ബൈ.
2: ഈശ്വരാ, ഈ കാലത്തിന്റെ പോക്ക് എങ്ങോട്ടാ?

0: അച്യുതൻ ചേട്ടാ, മാവേലിയുടെ
1: എന്താ കാര്യം?
0: ആ അതൊക്കെ പിന്നീട് പറയാം.
1: ആ എങ്കിൽ പിന്നീട് കേട്ടാ മതി.
0: എന്ന പരിചയമുണ്ടോ?
1: ഇല്ല.
0: ഞാൻ പരമ്പര പരമു.
1: ഏ, അങ്ങനെയും പേരുണ്ടോ?
0: ഉണ്ടതിപ്പോൾ മനസ്സിലായില്ലേ?
1: ഇപ്പൊ മനസ്സിലായി.
0: പരമ്പരകൾ സംവിധാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
1: ഓഹോ,
0: എന്റെ 5 പരമ്പരകൾ പല ചാനലുകളിൽ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തിങ്കൾ മുതൽ വെള്ളി വരെ.
1: അതിലൊരു പരമ്പരയുടെ പേര് പറയാമോ? എന്റെ പരമ്പര പരമോ?
0: അതിനെന്താ, 5 എണ്ണത്തിന്റെയും പേര് പറയാം. അന്നക്കുട്ടി അനന്തപുരി വിളിക്കുന്നു, 1. രണ്ടാമത്തേത് ഭാര്യ 1, മക്കൾ 10.
1: അയ്യോ.
0: മൂന്നാമത്തേത് മണ്ണാംകട്ടയും കരിയിലേ.
1: മണ്ണാംകട്ട മഴയത്ത് കുതിർന്നു പോകില്ലേ പരമോ, കരിയില പറന്നും പോകും. കരിയില ബുദ്ധിമാനാ.
0: നിങ്ങൾക്ക് തെറ്റി, മണ്ണാങ്കട്ട ഒറിജിനൽ മണ്ണാങ്കട്ടയല്ല.
1: പിന്നെ
0: എന്റെ ആർട്ട് ഡയറക്ടർ ചെയ്ത പ്ലാസ്റ്റിക് കൊണ്ടുള്ള മണ്ണാങ്കട്ടയാ. ഇപ്പോൾ പിടികിട്ടിയോ?
1: അപ്പൊ നാലാമത്തതോ?
0: നാണംകട്ടവൻ നാണപ്പൻ.
1: അപ്പൊ അഞ്ചാമത്തതോ?
0: അഹങ്കാരി അനന്തതിക്ക് കാണാനും കൊള്ളാം. എന്റെ പരമ്പരകൾ കാണാൻ സ്ത്രീകൾ ടിവിയുടെ മുന്നിൽ 5 മണി മുതൽ 10:30 വരെ ഒരേ കുത്തിയിരിപ്പാ.
1: ഈ കണ്ണീർ സീരിയലുകൾ ഇല്ലേ തന്റെ സംവിധാനത്തിന് കീഴിൽ?
0: ഉണ്ടല്ലോ.
1: ഇതെല്ലാം കണ്ണീർ സീരിയലുകളാണോ?
0: ഏ, എല്ലാമല്ല, ചിലത്. കണ്ണീർ വേണം, എങ്കിലേ ഒരു നിലനിൽപ്പുള്ളൂ. സ്ത്രീ പ്രേക്ഷകരാണ് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരം. ഭർത്താക്കന്മാർ സീരിയലുകൾ കാണാൻ അനുവദിക്കാത്തതിന് ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട് ചില ഭാര്യമാർ. അതുപോലെ ഭർത്താക്കന്മാർ ചില സ്ത്രീകളോട് ചില സീരിയലുകൾ കാണണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതുപോട്ടെ, ഇപ്പോ മാവേലിയെ വെച്ച് ഒരു പുരാണ സീരിയൽ ചെയ്യാൻ പോവുകയാണ്.
1: ഓഹോ, അതിന് അദ്ദേഹം സമ്മതിക്കുമോ?
0: സമ്മതിപ്പിക്കണം. മാവേലിയെ വെച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന പരമ്പരയുടെ പേര് കേൾക്കണം? പറയാം. പാവം പാവം മാവേലി തമ്പുരാൻ, ഏക്കുമോ ചേട്ടാ?
1: ചെലപ്പോ ഏക്കും.
0: ഈ സീരിയൽ സക്സസ് ആണെങ്കിൽ മാവേലി വെച്ച് ഞാനൊരു സിനിമാ സംവിധാനം ചെയ്യും.
1: ഓഹോ.
0: ആ ചേട്ടാ, മാവേലി ഇപ്പോൾ എവിടെ ചെന്നാൽ കാണാൻ പറ്റും?
1: പോലീസ് സ്റ്റേഷനിൽ.
0: അയ്യോ, അതെന്ത് പറ്റി?
1: നിന്നെയൊക്കെ കാണായി ആ പാമ ഇവിടെ വന്നതിലുള്ള ശിക്ഷ.
0: ഞാൻ പോയി ജാമ്യത്തിൽ ഇറക്കാം. എന്റെ വരാനിരിക്കുന്ന പരമ്പരയുടെ ആർട്ടിസ്റ്റ് അല്ലേ?
1: എസ്ഐ ആരാണെന്ന് അറിയാമോ?
0: ഇല്ല.
1: എങ്കി കേട്ടോ, കടുവാ കിഷൻകുട്ടി.

0: ആളൊരു ചൂടനാ, അടി തന്നിട്ടേ ചോദ്യം ഉണ്ടാകൂ.
1: അത് കുഴപ്പമില്ല, അവിടുത്തെ വനിതാ എസ് ഐയെ എനിക്ക് പരിചയമുണ്ട്. ഓം തോമന, എന്റെ ചില സീരിയലുകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്.
0: ഓഹോ,
1: അവരെ കൊണ്ട് എസ് ഐയെ സ്വാധീനിച്ചാൽ ചിലപ്പോൾ വിട്ടന്നിരിക്കും.
0: എന്നാ പോയി ഒന്ന് ക്ഷമിക്ക എന്റെ പരമ്പര പരമോ.

0: അച്യുതൻ ചേട്ടാ.
1: എന്താ വനിതാ മെമ്പറെ ഈയിടെ ഒന്നും കാണാറില്ലല്ലോ.
0: ഓ, ഈ പഞ്ചായത്തിലെ ഓണാഘോഷത്തിന്റെ സംഘാടകൻ ഞാനായി പോയില്ലേ, സമയം തീരെ കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ മാവേലി തമ്പുരാനെ കാണാനില്ല ചേട്ടാ.
1: കാണാനില്ലെന്നോ? എന്താ മെമ്പറെ ഈ പറയണേ?
0: സത്യമായിട്ടും ചേട്ടാ, ഞാൻ ശരിക്കും അറിഞ്ഞതാ.
1: ഈ മാവേലി എവിടെ പോയി? ഒരമണിക്കൂർ മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടതാണല്ലോ.
0: അതെനിക്കറിയില്ല. എസ് ഐ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. എസ് ഐക്ക് അച്യുതൻ ചേട്ടനെ ആ സംശയം. ചേട്ടന്റെ അറിവിൽ കാണുമെന്നാ അദ്ദേഹം പറയുന്നത്.
1: എന്റെ അറിവിൽ കാണുമെന്നോ?
0: അതെ, മാവേലി അച്യുതൻ ചേട്ടന്റെ കൂട്ടുകാരനല്ലായിരുന്നോ?
1: എന്റെ മാത്രമല്ല, എല്ലാവരും അദ്ദേഹത്തിന്റെ കൂട്ടുകാരാ. അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ അല്ലേ കാണുന്നത്, സ്നേഹിക്കുന്നത്?
0: എസ് ഐ ഇങ്ങോട്ട് വരുന്നുണ്ട്.
2: എടോ ആറ് പറ തെമ്മാടിത്തരം കാണിക്കരുത്. ആ മാവേലി എവിടെ? എടോ പറയാൻ.
1: എനിക്കറിയില്ല സാറേ.
2: രണ്ട് പിടപെടച്ചാലുണ്ടല്ലോ.
1: അയ്യോ,
2: എന്റെ വീതം മാറും പറഞ്ഞേക്കാം. താൻ കൊള്ളാവുന്നവനാണെന്നാ ഞാൻ കരുതിയത്.
0: വെറുതെ ബഹളം വെക്കാതെ അദ്ദേഹത്തെ കണ്ടെത്താൻ നോക്ക്.
1: അതാ അതിന്റെ ഒരു ഏർപ്പാട്.
2: ഈ കൺകെട്ട് കാണിക്കാൻ മിടുക്കനായി മാവേലി എന്ന് കേട്ടിട്ടുണ്ട്.
0: വലിയ മായാജാലക്കാരനാണെന്നും ചിലർ പറയുന്നു. തിരിച്ച് പാതാളത്തിലെങ്ങാനും പോയി കാണുമോ?
2: എന്റെ സംശയം അതാണ്.
0: അവിടെ ഉണ്ടോന്നറിയാൻ എന്താ ഒരു മാർഗം?
1: എസ് ഐയുടെ വലിയ ഫ്രണ്ടല്ലേ വാമനൻ. അങ്ങേരോടൊന്ന് വിളിച്ച് തിരക്ക് മാവേലി പാതാളത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന്.
0: നല്ല ഐഡിയ.
2: ശരി, ഞാൻ പോയി തിരക്കിയിട്ട് വരാം. എന്റെ തൊപ്പി പോണ കാര്യമായി പോയല്ലോ.
0: DGP അറിഞ്ഞോ?
2: ഇല്ല.
0: വിളിച്ചു പറയണോ?
2: അയ്യോ വേണ്ട, പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെന്ന് വിചാരിച്ചോളൂ.
0: അത് വിശ്വസിക്കുമോ?
2: എങ്ങനെങ്കിലും വിശ്വസിപ്പിക്കണം.
0: തനിക്ക് വിരോധമുള്ള പോലീസുകാരുണ്ടോ?
2: ഇല്ലെന്നാണ് എന്റെ ധാരണ. സി, അവർക്ക് ഞാൻ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണാൻ വാമന് മാത്രമേ കഴിയൂ.
3: മാവേലിയെ പറ്റി വല്ല വിവരവും കിട്ടിയോ എന്റെ പഞ്ചായത്ത് മെമ്പറെ?
0: എനിക്കറിയില്ല, ഞാനും അന്വേഷിച്ചു നടക്കുക.
3: ഓ, എന്റെ പരമ്പര മോഹം തീർന്നു.
0: മാവേലിയെ വെച്ച് തന്നെ പരമ്പര നിർമ്മിക്കണമെന്ന് തനിക്ക് എന്താ ഇത്ര മോഹം?
3: എല്ലാ ദൈവങ്ങളെ പറ്റിയും പരമ്പരകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മാവേലിയെ ഹീറോ ആക്കിയും പരമ്പര ആകാമെന്ന് വെച്ചു.
0: അത് കൊള്ളാം, നല്ല ഐഡിയ, പ്രേക്ഷകർക്കും സുഖിക്കും.
3: പല പ്രൊഡ്യൂസേഴ്സും എന്റെ പുറകെയാ അഡ്വാൻസും കൊണ്ട്.
0: അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ മാവേലിയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മതിയോ? ഞാൻ ആൺവേഷം കെട്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം.
3: അദ്ദേഹം സുന്ദരനാണ്, മരം കൊന്നനെ പോലെ അല്ല. ബോളിവുഡിലൊന്ന് തിരക്കിയാലോ?
0: അത് നല്ല ഐഡിയ. എനിക്ക് അവിടെ കൊറേ ഫ്രണ്ട്സുകളുണ്ട്. അമിതാഭ് ബച്ചനെ മതിയോ?
3: ബച്ചൻ മാവേലിയെ അഭിനയിക്കാൻ വരുവോ?
0: ഷാരൂഖ് ഖാനോ?
3: ഏയ്, അത് വേണ്ട. ന്യൂ ജനറേഷനിലുള്ള ആരെങ്കിലും കിട്ടണമെന്നാ എന്റെ ആഗ്രഹം. ട്രൈ ചെയ്യാം. ആർട്ടിസ്റ്റിനെ കിട്ടാനാണോ പ്രയാസം? ചെറുപ്പക്കാർ ക്യൂ നിൽക്കുകയല്ലേ ചാൻസും ചോദിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ വീടിന് മുന്നിൽ.
4: താനൊരുമാതിരി തെമ്മാടിത്തരം കാണിക്കരുത്. എനിക്കിപ്പോൾ മാവേലി കിട്ടണം.
2: എന്ന് പറഞ്ഞാ എനിക്കുണ്ടാക്കാൻ പറ്റുമോ?
4: താൻ എന്തിനു മാവേലി അകത്താക്കി?
2: അയ്യോ സോറി, പറ്റിപ്പോയി. അങ്ങയുടെ പ്രീതി കിട്ടാൻ
4: കുറെ കിട്ടിയത് തന്നെ.
2: അല്ല, പാതാളത്തിലൊന്നും തിരക്കിയാലോ?
4: അതിന് വേറെ ആളെ നോക്ക്.
2: DGP എങ്ങാനും ഇത് അറിഞ്ഞ
4: തന്റെ പണി പോകും.
2: അതെ, പ്ലീസ് മാവേലി ഒന്ന് പാതാളത്തിലേക്ക് വിളിക്ക്. എന്റെ ജീവനും തൊപ്പിയും രക്ഷിക്കാൻ വേറെ മാർഗമില്ല.
4: അവിടെ ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ല.
2: മൊബൈൽ ഇല്ലേ?
4: അയാൾ അതൊന്നും ഉപയോഗിക്കില്ല.
2: പിന്നെന്താ ഒരു മാർഗം?

0: ഞാൻ എന്റെ മന്ത്രി വിട്ടൊന്ന് അന്വേഷിപ്പിക്കാം.
1: ഇതിനൊക്കെ വളരെ നന്ദിയുണ്ട്.
0: ഇളഞ്ഞി, തന്റെ നന്ദി ഇവിടെ ആർക്ക് വേണമെടോ? ആ, ഞാൻ പോയി മന്ത്രിയെ പാതാളത്തിലേക്ക് അയച്ച് വിവരങ്ങൾ അന്വേഷിക്കാം. മാവേലിയെ കിട്ടിയില്ലെങ്കിൽ തന്നെ ഇടിച്ച് സൂപ്പാക്കും ഞാൻ. ആ, എടോ എസ് ഐ, മന്ത്രി പാതാളത്തിൽ പോയി മാവേലിയെ കണ്ടു.
1: ഹോ, എന്റെ അമ്മോ അവിടെ ഉണ്ടല്ലോ. സമാധാനമായി. ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയാമോ?
0: എടോ, താൻ ആ മാവേലിയെ അസഭ്യം വിളിച്ചു അല്ലേ?
1: വിളിച്ചു.
0: ആര് പറഞ്ഞിട്ട്?
1: ആരും പറഞ്ഞിട്ടല്ല, അങ്ങനെ വിളിച്ചു പോയി.
0: എടോ, അയാളുടെ ഓലക്കൂടെ എവിടെ?
1: അത് സ്റ്റേഷനിൽ കാണും.
0: സ്റ്റേഷനിൽ കാണാനില്ല.
1: അതിന് ഞാൻ മാവേലിയെ അറസ്റ്റ് ചെയ്തില്ലല്ലോ.
0: അറസ്റ്റ് ചെയ്തിട്ടില്ലേ?
1: ഇല്ല, ജി ഡിയിൽ ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടില്ല.
0: താൻ പരമബുദ്ധിമാൻ തന്നെ. സമ്മതിച്ചിരിക്കുന്നു. തനിക്കൊരു അവാർഡ് തരേണ്ടതായിരുന്നു.
1: അവാർഡ് മാത്രമല്ല, ഒരു പ്രൊമോഷനും കൂടി തരണം.

0: ഇതാരുടെ ഫോൺ?
1: ആ, ഇത് ഞാനാണ് മാവേലി.
0: തനിക്ക് എവിടുന്ന ഈ മൊബൈൽ?
1: എനിക്കൊരു മൊബൈൽ ഇല്ലാത്തത് എന്റെ പ്രജകൾക്ക് വലിയ ക്ഷീണമായി പോയി. അവിടെ വന്നപ്പോ പ്രജകൾ സംഘടിപ്പിച്ചു എന്നതാ.
0: താൻ എന്തിനാ എന്നെ ഇപ്പൊ വിളിച്ചത്? ഒന്ന് പറഞ്ഞു തൊലക്ക്. എനിക്കാണെങ്കിൽ ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്.
1: ആ പിന്നെ എനിക്ക് അവിടെ വെച്ച് തന്നോട് ചിലത് പറയാൻ കഴിഞ്ഞില്ല.
0: ഇപ്പോൾ മൊബൈൽ കിട്ടിയല്ലോ, ഒന്ന് വേഗം പറ.
1: തൊഴിലാളികൾക്ക് താൻ ഈ വർഷത്തെ ബോണസ് കൊടുത്തു?
0: ഇല്ല,
1: അത് കഷ്ടമായി പോയി.
0: താൻ വരുന്നത് ബോണസ് വാങ്ങി അങ്ങനെ അവന്മാര് ആഘോഷിക്കണ്ടായെന്ന് വെച്ചു.
1: താൻ ദുഷ്ടനാ.
0: തനിക്കത് ഇപ്പോഴാണോ മനസ്സിലായത്?
1: അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമല്ലേ?
0: അതെ.
1: എന്താ അതിനൊരു പരിഹാര മാർഗം?
0: ഒരു മാർഗവുമില്ല, പട്ടിണി കിടന്നവർ ചത്തോളും.
1: പാവം എന്റെ പ്രജകൾ.
0: കിടന്ന് മോങ്ങാതെടോ.
1: എന്റെ പ്രജകൾ കഷ്ടപ്പെടുന്നത് അറിയുമ്പോ ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? ഞാൻ അങ്ങോട്ട് വരട്ടെ.
0: എന്തിന്? തൊഴിലുണ്ടാക്കി കൊടുക്കാനോ? അതൊന്നും നടക്കില്ല. ഞാൻ അന്നേ പറഞ്ഞതാ, നാട്ടിൽ വരാൻ ഒരു ദിവസമേ ആവശ്യപ്പെടാവൂന്ന്. എന്റെ വിധം മാറ്റരുത്. ഞാൻ അവിടെ വന്നാൽ അറിയാമല്ലോ.
1: ഈ നേതാക്കന്മാരൊന്നും കാണുന്നില്ലേ ജനങ്ങളുടെ ഈ കഷ്ടപ്പാടും പട്ടിണിയും ഒക്കെ?
0: ഞാൻ കൊടുക്കുന്ന കിമ്പളം വാങ്ങി അവന്മാർ ഇവിടെ സുഖമായി കഴിയുന്നുണ്ട്. ഈ തൊഴിലാളികളോട് അവന്മാർക്ക് ഒരു സ്നേഹവുമില്ല. പുതിയ തൊഴിൽ സാധ്യത ഉണ്ടാക്കാൻ അവർ എന്റെ മുന്നിൽ പദ്ധതികൾ വെക്കുന്നുമില്ല. ഞാൻ എന്തു പറയാനാ എന്റെ മാവേലി?
1: നേതാക്കന്മാരുടെ മക്കൾ പലരും വിദേശത്ത് പോയി പഠിക്കുകയാണല്ലോ.
0: അതെ.
1: അവന്മാര് പഠിച്ചു ഇവിടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും?
0: പട്ടിണി കിടന്ന് ചാകും.
1: ഞാനിനി എന്ത് ചെയ്യണം?
0: അവിടെ കിട്ടുന്നത് വാങ്ങി കഴിച്ചോണ്ട് കഴിഞ്ഞാ മതി.
1: എന്റെ പ്രജകൾക്ക് ഈ വിധി വന്നല്ലോ.
0: ഇതിനൊക്കെ കാരണക്കാരൻ താൻ തന്നെയാ. വലിയ ധർമ്മിഷ്ഠനല്ലേ? ഞാൻ ചോദിച്ചതെല്ലാം തന്നില്ലേ? എന്തെങ്കിലും ഒരു കൈപ്പിടി വേണ്ടായിരുന്നോ?
1: താൻ ഇത്രയ്ക്ക് ക്രൂരനാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ.
0: ഇപ്പോൾ കരുതിയാട്ടെ. ഒക്കെ പറഞ്ഞതുപോലെ, അടുത്ത വർഷം കാണാം. ബൈ ബൈ.
2: മാവേലി വന്നു, മടങ്ങി. നാടകം സമാപിക്കുന്നു. രചന വട്ടപ്പാറ രാമചന്ദ്രൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അച്യുതൻ നായർ, പൂജപ്പുര രാധാകൃഷ്ണൻ, പരമ്പര പരമു ജോബി, SI കടുവ കൃഷ്ണൻകുട്ടി, ഡോക്ടർ തോമസ് മാത്യു, മാവേലി കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, വാമനൻ ജോസ് നെട്ടയൻ, ദേവു ലിസി ജോസ്, പഞ്ചായത്ത് മെമ്പർ സരസ്വതി ഗ്രേസി കരമന, സതി ലീലാവതി, പുഞ്ചിരി രാജേന്ദ്രൻ. സംവിധാനം ബേബൻ കൈമാപറമ്പൻ. സംവിധാന സഹായം VN ദീപ, MNിസാമുദ്ദീൻ.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിന് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച്

0: കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അശ്വതി. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദിർ ജാപ്രോവിന്റെ ക്ഷണപ്രകാരം 26-ാമത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നാളെ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. നാളെയും മറ്റന്നാളും കൊച്ചി നഗരപരിധിയിലും കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടനുബന്ധിച്ച് ലോക്ഭവന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യോമമേഖല റെഡ് സോണായി പ്രഖ്യാപിച്ചു. ഇവിടെ ഡ്രോണുകളോ മറ്റ് വ്യോമ ഉപകരണങ്ങളോ പറത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര നാളെ വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. ദുരന്തത്തിൽ ആശങ്ക അറിയിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും അദ്ദേഹം നന്ദി അറിയിച്ചു. പ്രളയത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ പൌഡൽ അനുശോചനം രേഖപ്പെടുത്തി. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ കണ്ടെടുത്ത തിരിച്ചറിയാത്തതും ആരും അവകാശപ്പെടാത്തതുമായ 229 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നേപ്പാൾ അധികൃതർ തീരുമാനിച്ചു. 600-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. സംസ്കരിക്കുന്നതിന് മുൻപ് എല്ലാ മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതുവരെ 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KAP MSP ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് മറ്റന്നാൾ കണ്ണൂരിൽ നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. KAP 4 ബറ്റാലിയനിലെ 166 പേരും MSP മലപ്പുറത്തെ 139 പേര് ഉൾപ്പെടെ 305 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. നെയിം ബോർഡുകളിലും മറ്റ് അച്ചടിച്ച രേഖകളിലും സംസ്ഥാന സർക്കാർ വെബ്സൈറ്റുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളിലും കേരളം എന്ന പുതുക്കിയ സംസ്ഥാന നാമം ഉൾപ്പെടുത്തണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരു അധിക സാമ്പത്തിക ബാധ്യതയും സർക്കാരിന് ഉണ്ടാകാത്ത വിധമാണ് നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു.

0: മഴക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതിനെ തുടർന്ന് പീച്ചി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ മറ്റന്നാൾ ഉയർത്തും. നിലവിൽ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാലും വരും ദിവസങ്ങളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാലുമാണ് വെള്ളം തുറന്നുവിടാൻ തൃശൂർ ജില്ലാ കളക്ടർ അനുമതി നൽകിയത്. മണലി, കരുവന്നൂർ നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഉക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപം റഷ്യ നടത്തിയ ആക്രമണത്തിൽ 37 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 50 കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. കീവിൽ തുടർച്ചയായി നടക്കുന്ന വ്യോമാക്രമണങ്ങൾ 3 ദിവസത്തിലേക്ക് കടന്നു. ഇന്ത്യ അർജന്റീന സംയുക്ത വ്യാപാര സമിതിയുടെ 4 യോഗം ബ്യൂണസ് ഐറസിൽ നടന്നു. തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരുപക്ഷവും യോഗത്തിൽ അറിയിച്ചു. ഖനനം, ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം എന്നീ മേഖലകളിലെ നിക്ഷേപ സാധ്യതകളും ചർച്ച ചെയ്തു. ഓണക്കാലത്തെ അധിക സർവീസുകളിലൂടെ കെഎസ്ആർടിസിക്ക് വരുമാനത്തിൽ വൻ വർധന. ഓണത്തോടനുബന്ധിച്ചുള്ള പൊതു അവധി ദിവസങ്ങളിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും യാത്രക്കാരുടെ വർദ്ധിച്ച പങ്കാളിത്തവുമാണ് വരുമാന വർധനവിന് സഹായകമായത്. മഹാത്മാഗാന്ധി സർവകലാശാലയും ന്യൂഡൽഹിയിലെ സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സംയുക്ത ഗവേഷണ പദ്ധതികൾ, അറിവ് കൈമാറ്റം, അക്കാദമിക ഇടപെടലുകൾ, ഹോമിയോപ്പതി ഗവേഷണവുമായി ബന്ധപ്പെട്ട പരസ്പരം പ്രയോജനകരമായ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് സഹകരണത്തിന്റെ ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ MG ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം സാദരം.

ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളാണ് ധ്യാൻചന്ദ്. കളത്തിൽ തന്റെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത താരം ഹോക്കിക്ക് മേൽവിലാസമുണ്ടാക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. അതുവരെ ജാലവിദ്യക്കാർ കാണിക്കുന്ന മായാജാലങ്ങൾ കണ്ട് അതിശയിച്ച ഒരു ജനതയെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മായാജാലങ്ങൾ കാട്ടി അയാൾ അത്ഭുതപ്പെടുത്തി. ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചതിന് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി രാജ്യം അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം കൂടിയായാണ് ആചരിക്കുന്നത്. ആയിരത്തി 1905 ഓഗസ്റ്റ് 29 അലഹബാദിൽ സമേശ്വർ സിംഗ് ശാരദാ സിംഗ് ദമ്പതികളുടെ മകനായാണ് ധ്യാൻചന്ദിന്റെ ജനനം. ധ്യാൻചന്ദിന്റെ അച്ഛൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലായതിനാൽ പലയിടങ്ങളിലായിരുന്നു ധ്യാൻചന്ദിന്റെ സ്കൂൾ പഠനം. സഹോദരങ്ങളായ രൂപ് സിംഗും മൂൽസിംഗും ഹോക്കി കളിക്കാൻ താല്പര്യം കാണിച്ചിരുന്നെങ്കിലും കുഞ്ഞ് ധ്യാൻചന്ദ് ഒരിക്കൽ പോലും ഹോക്കി കളിക്കാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. രൂപ് സിംഗ് ഹോക്കിയിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ ചെറുപ്പം മുതലേ ശ്രമിച്ചപ്പോൾ ധ്യാൻചന്ദ് സ്നേഹിച്ചത് റെസ്ലിംഗ് റിങ്ങിനെയായിരുന്നു. തനിക്ക് ലോകമറിയപ്പെടുന്ന ഒരു റെസ്ലർ ആകണമെന്നായിരുന്നു ധ്യാൻചന്ദിന്റെ ആഗ്രഹം. ഇടയ്ക്ക് മുടങ്ങിയ സ്കൂളിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഗോളിയോറിലെ വിക്ടോറിയ കോളേജിൽ ചേർന്നാണ് അദ്ദേഹം ബിരുദ പഠനം പൂർത്തിയാക്കിയത്. ഇതിനുശേഷം തന്റെ 17 വയസ്സിൽ അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ബ്രാഹ്മണ റെജിമെന്റിൽ ചേർന്നു. ഈ സമയത്താണ് അദ്ദേഹം ഹോക്കി കളിക്കാൻ ആഗ്രഹിക്കുന്നത്. തന്റെ സഹോദരങ്ങൾ കളിക്കുമ്പോൾ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതിരുന്ന ഹോക്കിയായിരിക്കും തന്റെ ജീവിതമാർഗമെന്ന് ധ്യാൻചന്ദ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഹോക്കി നിരന്തരമായി പരിശീലിക്കുന്ന ആളുകളെക്കാൾ വൈഭവം ആദ്യ നാളുകൾ മുതൽ ധ്യാൻചന്ദ് കാണിക്കാൻ തുടങ്ങി. അപാരമായ വേഗം, ഫിനിഷിംഗ് എല്ലാം ഉൾപ്പെട്ട ധ്യാൻചന്ദ് ഒരു കംപ്ലീറ്റ് പാക്കേജായി. വൈകാതെ തന്നെ അതിനുള്ള അംഗീകാരവും താരത്തെ തേടിയെത്തി. 1922 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ സേനയ്ക്കകത്തുള്ള റെജിമെന്റുകൾ തമ്മിലുള്ള മത്സരങ്ങൾ കളിച്ചിരുന്ന ധ്യാൻചന്ദിനെ ഇവിടുത്തെ മികവ് കണ്ട് ന്യൂസിലാൻഡ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ആർമി ടീമിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു. പര്യടനത്തിന് പോയ ഇന്ത്യൻ സംഘം വിജയശ്രീ ലാളിതരായാണ് തിരികെ വന്നത്. 21 മത്സരങ്ങളിൽ 18 ഇന്ത്യക്കായിരുന്നു ജയം. ഇതിൽ പല മത്സരങ്ങളും ധ്യാൻചന്ദ് എന്ന യുവമിടുക്കന്റെ മികവിലാണ് ടീം ജയിച്ചത്. ഒളിമ്പിക് മെഡലുകൾ, അതും സ്വർണ മെഡലുകളൊക്കെ സ്വപ്നം മാത്രമായിരുന്ന ഒരു ജനതയ്ക്ക് അത് നേടിക്കൊടുക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു കൂട്ടം പോരായ്മകളടങ്ങിയ നിരയായിരുന്നു 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഹോക്കി ടീം. ധ്യാൻചന്ദ് എന്ന കരുത്തിനൊപ്പം തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടം താരങ്ങളടങ്ങിയ ടീം ഓസ്ട്രിയ, ബെൽജിയം, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളുൾപ്പെട്ട ഡിവിഷൻ എയിലായിരുന്നു. മത്സര പരിചയത്തിലും മെച്ചപ്പെട്ട സൗകര്യങ്ങളുടെ കാര്യത്തിലും ഏറെ മുന്നിലുള്ള ടീമുകളെ മറികടക്കുക പ്രയാസകരമായ കാര്യം തന്നെയായിരുന്നു. എന്നാൽ തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികളെ മറികടക്കാൻ വമ്പന്മാർക്കൊന്നും സാധിച്ചില്ല. ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയയെ ധ്യാൻചന്ദിന്റെ ഹാട്രിക് ഗോൾ മികവിൽ 6-0 തോൽപ്പിച്ച ഇന്ത്യ അടുത്ത മത്സരങ്ങളിലായി ബെൽജിയത്തിനെ 9-0 ഡെൻമാർക്കിനെ എതിരില്ലാത്ത 5 സെമി ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെ 6-0 തോൽപ്പിച്ച് ഫൈനലിലേക്ക് യോഗ്യത നേടി. തുടർന്ന് കലാശ

പോരാട്ടത്തിൽ ആതിഥേയരായ നെതർലൻഡ്സിനെ 3-0 തോൽപ്പിച്ച് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡൽ നേടി. 5 മത്സരങ്ങളിൽ നിന്ന് ധ്യാൻചന്ദ് നേടിയത് 14 ഗോളുകളാണ്. ഈ ചെറുപ്പക്കാരൻ ഉൾപ്പെട്ട ഇന്ത്യൻ ഹോക്കി ടീം അനേകം വർഷം നമ്മുടെ കിരീടമോഹങ്ങൾക്ക് തടസ്സമാകുമെന്ന് അന്നേ മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കി. ഒളിമ്പിക് വിജയത്തിന്റെ പിറ്റേന്ന് പത്രമാധ്യമങ്ങളിൽ വന്ന തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ നടന്നത് ഹോക്കിയല്ല, മാജിക്കാണ്. പിന്നീട് നെതർലൻഡ്സിന്റെ അധികാരികൾ ധ്യാൻചന്ദിന്റെ മികവ് കണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റിക്ക് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും അത് പൊട്ടിച്ചു നോക്കുകയും ചെയ്തു. വയസ്സായ ഒരു സ്ത്രീ ധ്യാൻചന്ദിനോട് തന്റെ വടികൊണ്ട് കളിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അതുപയോഗിച്ച് ഗോൾ നേടുകയും ചെയ്തു. ലോകകപ്പിന് പുറപ്പെട്ടപ്പോൾ 3-4 പേർ യാത്രയാക്കാൻ വന്നിടത്ത് നിന്ന് വിജയശ്രീലാളിതനായി തിരിച്ചു വന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കാത്തിരുന്നു അവരുടെ ഹീറോകളെ കാണാൻ. കൂടുതൽ ആളുകളും വന്നത് ധ്യാൻചന്ദിനെ കാണാനായിരുന്നു. യോഗ്യതാ ടൂർണമെന്റുകളോ മറ്റ് പരിശീലനങ്ങളോ ഇല്ലാതെയാണ് ധ്യാൻചന്ദിനെ ഒളിമ്പിക് ടീമിലെടുത്തത്. പലർക്കും എതിർപ്പുണ്ടായിരുന്നു, എങ്കിലും അയാളുടെ മികവ് അത്രത്തോളം മികച്ചതായിരുന്നു. അതിനാൽ തന്നെ ആ എതിർപ്പുകൾ കൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൽ ധ്യാൻചന്ദും സഹോദരൻ രൂപ്സിംഗും ചേർന്നായിരുന്നു ഇന്ത്യയുടെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അമേരിക്കയെ 24-1 എന്ന സ്കോറിന് തകർത്തത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നായിരുന്നു. ഈ തോൽവി അമേരിക്കൻ കായിക ചരിത്രത്തിലെ തന്നെ ഒരു കറുത്ത അധ്യായമായിട്ടാണ് പറയപ്പെടുന്നത്. തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യ നിരവധി മത്സരങ്ങൾ കളിച്ചു. നെതർലൻഡ്സ്, ജർമ്മനി, ചെക്കോസ്ലോവാക്യ, ഹംഗറി എന്നിവർക്കെതിരെയും അവർ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു. 338 ഇന്ത്യൻ ഗോളുകളിൽ 133 ധ്യാൻചന്ദ് നേടിയതായിരുന്നു. പിന്നീടുള്ള നാളുകളിൽ ഇന്ത്യ എവിടെ ടൂർണമെന്റ് കളിക്കാൻ പോയാലും ടീമിൽ സ്ഥാനമുറപ്പുള്ള ഒരാൾ ധ്യാൻചന്ദ് തന്നെയായിരുന്നു. താൻ കളിച്ച ഏറ്റവും മികച്ച മത്സരം ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് 1933 കൽക്കട്ട കസ്റ്റംസും ജാൻസി ഹീറോസും തമ്മിലുള്ള ബെയ്റ്റൺ കപ്പ് ഫൈനലാണെന്ന് ഒരു സംശയവുമില്ലാതെ ധ്യാൻചന്ദ് പറഞ്ഞിരുന്നു. അക്കാലത്ത് കൽക്കട്ട കസ്റ്റംസ് ഒരു വലിയ ടീമായിരുന്നു. ഷൌക്കത്ത് അലി, അസദ് അലി, ക്ലോഡ് സീമാൻ, മോഹ്സിൻ തുടങ്ങി നിരവധി ഇന്ത്യൻ താരങ്ങളടങ്ങുന്ന ടീമിനെ തോൽപ്പിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ധ്യാൻചന്ദും സഹോദരൻ രൂപ്സിംഗും മുംബൈയിലെ ഗ്രേറ്റ് ഇന്ത്യൻ പെനിസുലർ റെയിൽവേക്ക് വേണ്ടി കളിച്ച ഇസ്മായിൽ എന്നിവരെ കൂടാതെ മികച്ച താരങ്ങൾ ധ്യാൻചന്ദിന്റെ ടീമിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള താരങ്ങളെല്ലാം പോരാളികളായിരുന്നു. ആവേശം നിറച്ച ഒരു മികച്ച മത്സരത്തിൽ മേധാവിത്വം വിചാരിച്ച പോലെ തന്നെ കസ്റ്റംസ് ടീമിനായിരുന്നു. എന്നാൽ വീണുകിട്ടിയ അവസരങ്ങളിൽ മാത്രം മുന്നേറ്റം നടത്തിയ ധ്യാൻചന്ദിനെ ഭാഗ്യം തുണച്ചു. ധ്യാൻചന്ദിന്റെ ഒരു ഗോൾ മികവിൽ ടീം വിജയിച്ചു. തുടർന്ന് ലക്ഷ്മി ബിലാസ് കപ്പ് ടൂർണമെന്റിലും ഹീറോസ് ജേതാക്കളായി. 1935 അവർ തങ്ങളുടെ ബെയ്റ്റൺ കപ്പ് കിരീടം വിജയകരമായി നിലനിർത്തി. 1934 ഡിസംബറിൽ പുതുവർഷത്തിൽ ന്യൂസിലൻഡിലേക്ക് ഒരു ടീമിനെ അയക്കാൻ IHF തീരുമാനിച്ചു. ധ്യാൻചന്ദിനെയും സഹോദരനെയും മറ്റ് ആലോചനകൾ ഒന്നുമില്ലാതെ തന്നെ ടീമിലെടുത്തു. മാനബാദറിലെ നവാബായിരുന്ന മൊയ്തീൻ ഖാൻജി കളിക്കാൻ വിസമ്മതിച്ചപ്പോൾ ധ്യാൻചന്ദിനെ ക്യാപ്റ്റനായി നിയമിച്ചു. തുടർന്നുള്ള പര്യടനത്തിൽ ടീം ആകെ 48 മത്സരങ്ങൾ കളിച്ചു. 28 ന്യൂസിലൻഡിലും ബാക്കിയുള്ളത് ഇന്ത്യ, സിലോൺ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും. ഇന്ത്യ എല്ലാ മത്സരങ്ങളിലും ജയിക്കുകയും 584 ഗോളുകൾ നേടുകയും ചെയ്തു. 40 മാത്രമാണ് ഇന്ത്യ വഴങ്ങിയത്. ഈ 48 മത്സരങ്ങളിൽ 23 കളിച്ച ധ്യാൻചന്ദ് ആകെ 201 ഗോളുകൾ നേടി. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ധ്യാൻചന്ദ് ബാരക്കിലെ തന്റെ ചുമതലകൾ പുനരാരംഭിച്ചു. 1935 ഡിസംബറിൽ ഒളിമ്പിക് ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനായി ഇന്റർ പ്രവിശ്യ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ IHF തീരുമാനിച്ചു. ധ്യാൻചന്ദിന് തന്റെ ക്യാമ്പ് വിടാനുള്ള അനുമതി വീണ്ടും നിഷേധിക്കപ്പെട്ടു. എന്നാൽ ടീമിൽ അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുത്തു. ധ്യാൻചന്ദിന്റെ ജീവിതത്തിലെ മറ്റൊരു സുപ്രധാന സംഭവം നടന്നത് 1936 ബെർലിൻ ഒളിമ്പിക്സിലായിരുന്നു. ജർമ്മനി ആതിഥേയത്വം വഹിച്ച ഒളിമ്പിക്സിൽ അതിന്റെ നടത്തിപ്പുകാരനായി മുന്നിലുണ്ടായിരുന്നത് സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. July 17 ജർമ്മനിക്കെതിരെ പരിശീലന മത്സരം കളിച്ച ഇന്ത്യൻ ടീം 4-1 തോറ്റു. അതിനാൽ ഫോമിലല്ലാത്ത മിർസ മസൂദിന് പകരമായി അലി ദാരയെ ഉടൻ അയക്കണമെന്ന് മാനേജർ പങ്കജ് ഗുപ്ത IHFനെ അറിയിച്ചു. August 5 ഇന്ത്യ ഹംഗറിക്കെതിരായ ആദ്യ മത്സരം 4-0 ജയിച്ചു. അമേരിക്കയ്ക്കെതിരായ ഗ്രൂപ്പ് മത്സരത്തിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യയുടെ 4 മത്സരം ഫ്രാൻസിനെതിരായ സെമി ഫൈനലായിരുന്നു. ഫ്രാൻസ്

ടെസ്റ്റിന് ഇന്ത്യ 10-0 പരാജയപ്പെടുത്തി. മത്സരത്തിൽ ധ്യാൻചന്ദ് 4 ഗോളുകൾ നേടി. ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ മാർച്ച് പാസ്റ്റിൽ മറ്റു രാജ്യങ്ങളിലെ താരങ്ങളെല്ലാവരും തന്നെ ഹിറ്റ്ലറെ സല്യൂട്ട് ചെയ്തപ്പോൾ ഹിറ്റ്ലർ പുലർത്തിയിരുന്ന വംശീയതയിൽ പ്രതിഷേധിച്ച് അമേരിക്കയും ഇന്ത്യയും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തില്ല. ധ്യാൻചന്ദായിരുന്നു ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. അന്നത്തെ ഫൈനലിൽ ജർമ്മനിയായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ. ആവേശകരമായ ഫൈനലിൽ ജർമ്മനിയെ ഇന്ത്യ 8-1 തകർത്ത് സ്വർണം നേടി. അതിൽ 4 ഗോളുകളും സ്വന്തമാക്കിയത് ധ്യാൻചന്ദായിരുന്നു. തുടർന്ന് ഹിറ്റ്ലർ നൽകിയ അത്താഴ വിരുന്നിൽ ധ്യാൻചന്ദിനെയും ക്ഷണിച്ചു. ഇന്ത്യൻ കരസേനയിൽ ലാൻസ് കോർപ്പറലായിരുന്ന ധ്യാൻചന്ദിന് ഹിറ്റ്ലർ ജർമ്മനിയിൽ സ്ഥിരമാക്കണമെന്ന കരാറോടെ ജർമ്മൻ ആർമിയിൽ കേണൽ പദവി വാഗ്ദാനം ചെയ്തു. എന്നാൽ ധ്യാൻചന്ദ് അത് നിരസിച്ചു. ബെർലിനിൽ നിന്ന് മടങ്ങിയെത്തിയ ധ്യാൻചന്ദ് തന്റെ റെജിമെന്റിൽ ചേർന്നു. 2nd World War തുടങ്ങിയതിനാൽ അദ്ദേഹം സൈനിക ഹോക്കിയിൽ ഒതുങ്ങി. 2nd World War അവസാന ഘട്ടങ്ങളിൽ മണിപ്പൂർ, ബർമ്മ, ഫാർ ഈസ്റ്റ്, സിലോൺ എന്നിവിടങ്ങളിലെ യുദ്ധക്കളങ്ങളിൽ ഇന്ത്യൻ സൈനിക ടീം പര്യടനം നടത്തി. 2nd World War ശേഷം 1947 ഈസ്റ്റ് ആഫ്രിക്കയിലെ ഏഷ്യൻ സ്പോർട്സ് അസോസിയേഷൻ ഒരു ടീമിനെ പരമ്പര കളിക്കാൻ അയക്കാൻ IHFനോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ധ്യാൻചന്ദിനെ വീണ്ടും ഇന്ത്യൻ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു. അന്ന് 9 മത്സരങ്ങൾ കളിച്ച ഇന്ത്യ എല്ലാം വിജയിച്ചു. 1948 തുടക്കത്തിൽ ആഫ്രിക്കൻ പര്യടനത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ധ്യാൻചന്ദ് ഹോക്കിയിലെ തന്റെ പങ്കാളിത്തം ക്രമേണ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ നയിച്ച ധ്യാൻചന്ദിന്റെ അവസാന മത്സരം ബംഗാൾ ടീമിനെതിരെയായിരുന്നു. ധ്യാൻചന്ദിന്റെ സേവനങ്ങളെ ആദരിക്കുന്നതിനായാണ് ബംഗാൾ ഹോക്കി അസോസിയേഷൻ മത്സരം സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ആർമിയിൽ ധ്യാൻചന്ദ് എമർജൻസി കമ്മീഷനായി തുടർന്നു. 34 വർഷത്തെ സേവനത്തിന് ശേഷം ധ്യാൻചന്ദ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് 1956 August 29 ലഫ്റ്റനന്റായി വിരമിച്ചു. അതേ വർഷം തന്നെ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം രാജസ്ഥാനിലെ മൗണ്ട് അബുവിലെ കോച്ചിംഗ് ക്യാമ്പുകളിൽ ഹോക്കി പരിശീലകനായി. പിന്നീട് പാട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ ചീഫ് ഹോക്കി കോച്ച് സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചു. ഉത്തർപ്രദേശിലെ ജന്മനാടായ ഝാൻസിയിലാണ് ധ്യാൻചന്ദ് തന്റെ അവസാന നാളുകൾ ചെലവഴിച്ചത്. ക്യാൻസർ ബാധിച്ച അദ്ദേഹം 1979 December 3 ഡൽഹിയിൽ വച്ച് അന്തരിച്ചു.

ഇന്ത്യൻ ഹോക്കിയിലും ലോക ഹോക്കിയിലും ഇതിഹാസമായി തുടരുന്ന ധ്യാൻചന്ദ് കായിക പ്രേമികളുടെയും ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ഒളിമങ്ങാതെ നിലനിൽക്കുന്നു.

ഹോക്കി ലോകത്തിലെ മാന്ത്രികൻ മേജർ ധ്യാൻചന്ദ് ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന പ്രസീത വി, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ഡോക്ടർ മണ്ഡപ്പാക്ക ശാരദാക്കി അഗ്ലി പ്രസ്തുതി ഹെ മായാമാളവഗോള രാഗമേ ശ്യാമശാസ്ത്രിക്ക് രചന നീലായ താക്ഷി ജോ കി മിശ്ര ചാപ്പു താൽമിനെ ബദ്ധ ഹെ.
1: ഷി നെക്സ്റ്റ് പ്രസന്റ്സ് എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി ഇൻ മായാമാളവഗോള രാഗം മിശ്ര ചാപ്പു താലം.

0: സുനിയേ, ശുദ്ധ കന്യാസി രാഗമേ മുത്തുസ്വാമി ദീക്ഷിതാർക്കി രചന ശ്രീ പാർത്ഥ സാരഥി ജോ കി രൂപക് താൽമിനി ബദ്ധ ഹെ.
1: വി വിൽ നൗ ലിസൺ ടു ശ്രീ പാർത്ഥ സാരഥി. ഇറ്റ് ഈസ് ഇൻ ശുദ്ധ കന്യാസി രാഗം രൂപക് താലം ആൻഡ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതാർ.

0: നമസ്കാരം. ഇന്ത്യൻ അധ്യക്ഷതയിലെ ബ്രിക്സ് മുന്നേറ്റം എന്ന വിഷയത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോക ജനസംഖ്യയുടെയും സാമ്പത്തിക വിപണിയുടെയും വലിയൊരു പങ്കിനെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. ഈ വർഷം ജനുവരി 1 മുതൽ ഈ സുപ്രധാന സഖ്യത്തിന്റെ അധ്യക്ഷ പദവി ഇന്ത്യ ഔദ്യോഗികമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ബ്രസീലിൽ നിന്നാണ് ഇന്ത്യ ഈ നേതൃസ്ഥാനം ഏറ്റെടുത്തത്. വിപുലീകരിക്കപ്പെട്ട പുതിയ 11-അംഗ ബ്രിക്സ് സഖ്യത്തെ ഇന്ത്യ നയിക്കുന്ന ആദ്യ അവസരമാണിത് എന്ന പ്രത്യേകതയും ഉണ്ട്. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും സുസ്ഥിര വികസനം സാധ്യമാക്കാനും അംഗരാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് 4-ാം തവണയാണ് ബ്രിക്സ് അധ്യക്ഷ പദവി തേടിയെത്തുന്നത്. ഇതിനു മുമ്പ് 2012, 2016, 2021 വർഷങ്ങളിൽ ഇന്ത്യ ഈ പദവി അലങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷത്തെ അധ്യക്ഷ പദവിക്ക് രാഷ്ട്രീയമായും സാമ്പത്തികമായും ഏറെ പ്രാധാന്യമുണ്ട്. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ആഗോള നേതൃനിരയിലേക്ക് ഇന്ത്യയെ മാറ്റാനുമുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് 2026 ബ്രിക്സ് നേതൃത്വം. 2001 സാമ്പത്തിക വിദഗ്ധനായ ജിം ഒ നീൽ ആണ് ബ്രിക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥകൾ ഭാവിയിൽ ലോക സമ്പദ്വ്യവസ്ഥയെ നയിക്കുമെന്ന കണ്ടെത്തലായിരുന്നു അത്. തുടർന്ന് 2006 ഈ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ യോഗം ചേരുകയും 2009 റഷ്യയിൽ വച്ച് ആദ്യത്തെ ഔദ്യോഗിക ഉച്ചകോടി നടക്കുകയും ചെയ്തു. 2010 ദക്ഷിണാഫ്രിക്ക കൂടി അംഗമായതോടെ ഇത് ബ്രിക്സ് ആയി മാറി. ആഗോള ജനസംഖ്യയുടെ 40%-ത്തിലധികവും ലോകത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 4-ൽ 1 കൈയാളുന്ന ഈ സഖ്യം സമീപകാലത്ത് വൻ വിപുലീകരണത്തിന് വിധേയമായി. ഈ പുതിയ മാറ്റങ്ങളോടെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കാനിരിക്കുന്ന പ്രധാന ഉച്ചകോടിക്ക് മുന്നോടിയായി ഈ വർഷം ജനുവരി മുതൽ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് വ്യത്യസ്ത മേഖലകളിലെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വിപുലമായ യോഗങ്ങൾ നടന്നു. വിദേശകാര്യമന്ത്രിമാരുടെ യോഗം, ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗം, കമ്മ്യൂണിക്കേഷൻസ് മന്ത്രിമാരുടെ യോഗം, വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം, യുവജന കായിക മന്ത്രിമാരുടെ യോഗം, പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം, വനിതാ മന്ത്രിതല യോഗം തുടങ്ങിയവ ഇതിനകം നടന്നുകഴിഞ്ഞു. 2026 മെയ് മാസത്തിൽ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിൽ വച്ചാണ് ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടന്നത്. ലോകക്രമത്തിൽ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഉള്ള പ്രാധാന്യത്തെക്കുറിച്ച് ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കവേ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി, ആഗോളതലത്തിലുള്ള സമീപകാല സംഘർഷങ്ങൾ ചർച്ചകളുടെയും നയതന്ത്രത്തിന്റെയും ആവശ്യകത വർദ്ധിപ്പിക്കുന്നതായും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഊർജം, ഭക്ഷണം, വളം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പല രാജ്യങ്ങളും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആഗോള ഭരണ സംവിധാനത്തിലെ പരിഷ്കരണങ്ങളിൽ ബ്രിക്സ് നിർണായക പങ്കുവഹിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: There is a growing expectation, particularly from emerging markets and developing countries, that BRICS will play a constructive and stabilizing role. In this background, our discussions today are an opportunity to reflect on global and regional developments and to consider practical ways to strengthen our cooperation. Development issues remain central. Many countries face challenges on energy, food, fertilizer and health security, as also access to finance. BRICS can help them respond more effectively. Economic resilience is also key. Reliable supply chains and diversified markets are its essential components. We must focus on both. Climate change remains a pressing concern. Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ, റഷ്യ യുക്രൈൻ യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതങ്ങൾ, ആഗോള വിതരണ ശൃംഖലകളുടെ തകർച്ച എന്നിവ യോഗത്തിൽ ചർച്ചയായി.

0: വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ അംഗരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് യോഗത്തിൽ തീരുമാനമായി. തുടർന്ന് ഭീകരവാദവും സൈബർ ഭീഷണികളും നേരിടുന്നത് ചർച്ച ചെയ്യാൻ ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗവും നടന്നു. ലഹരിമരുന്ന് കടത്ത്, ആഗോള കള്ളപ്പണം വെളുപ്പിക്കൽ, കൃത്രിമ ബുദ്ധി ദുരുപയോഗം ചെയ്തു നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ എന്നിവയ്ക്കെതിരെ സംയുക്ത ടാക്സ് ഫോഴ്സ് രൂപീകരിക്കാൻ യോഗത്തിൽ ധാരണയായി. കായിക രംഗത്തെ ഉണർത്താൻ ഓഗസ്റ്റിൽ ആന്ധ്രാപ്രദേശിലെ തുറമുഖ നഗരമായ വിശാഖപട്ടണത്ത് വെച്ച് ബ്രിക്സ് യുവജനകാര്യ കായിക മന്ത്രിമാരുടെ സമ്മേളനം നടന്നു. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗത്തിന് നേതൃത്വം നൽകി. അംഗരാജ്യങ്ങളിലെ യുവാക്കൾ തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റം, കായിക രംഗത്തെ സാങ്കേതിക സഹകരണം, പരമ്പരാഗത കായിക വിനോദങ്ങളുടെ പ്രോത്സാഹനം എന്നിവ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് യോഗം രൂപം നൽകി. വരാനിരിക്കുന്ന ബ്രിക്സ് ഗെയിംസ് മത്സരങ്ങളുടെ നടത്തിപ്പും ഇതിൽ ചർച്ചയായി. വികസിത രാഷ്ട്രത്തിനായി ആരോഗ്യമുള്ള ഒരു ജനത അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ब्रिक्स समिट के अवसर पर ब्रिक्स फ्रेंडशिप संध्यावन साइकिलिंग का आयोजन करा गया. फिट इंडिया मूवमेंट आगे बढ़ रही है. देश में आज 18,000 से अधिक स्थान पर संध्यावन साइकिलिंग करके हमारे देश के युवाओं ने फिटनेस का संदेश दिया है. विकसित भारत बनाने के लिए हम सब लोग फिट रहे, स्वस्थ समाज समृद्ध राष्ट्र का निर्माण कर सकता है.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും ചരിത്രപരവുമായ ഒന്നായിരുന്നു കേരളത്തിലെ കൊച്ചിയിൽ വെച്ച് നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം. ജൂലൈ 8-9 തീയതികളിലാണ് കൊച്ചിയിൽ ഈ യോഗം അരങ്ങേറിയത്. അതിനു മുന്നോടിയായി ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും അവിടെ വെച്ച് നടന്നിരുന്നു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയുടെ അധ്യക്ഷതയിലും കേന്ദ്ര സഹമന്ത്രി സാവിത്രി ഠാക്കൂറിന്റെ സാന്നിധ്യത്തിലും നടന്ന യോഗത്തിൽ അംഗരാജ്യങ്ങളിലെ വനിതാക്ഷേമ ചുമതല വഹിക്കുന്ന മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഭരണത്തിലും രാഷ്ട്രീയത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലും ബാങ്കിംഗ് മേഖലയിലും സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ നൽകുക, വനിതാ സംരംഭകരെയും സ്വയം സഹായ സംഘങ്ങളെയും അന്താരാഷ്ട്ര വിപണിയുമായി ബന്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂട്ടുക എന്നിവയായിരുന്നു ഇവിടുത്തെ പ്രധാന ചർച്ചകൾ. ബ്രിക്സ് വനിതാ സമ്മേളനങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ കേന്ദ്രീകൃത വികസനം ലക്ഷ്യമിട്ടുള്ള ഒരു സംയുക്ത പ്രസ്താവന കൊച്ചിയിൽ വെച്ച് അംഗീകരിക്കപ്പെട്ടു എന്നത് വലിയ നേട്ടമാണ്. ഇന്ത്യ മുന്നോട്ടുവച്ച രണ്ട് നിർദ്ദേശങ്ങളായ ബ്രിക്സ് ഡിജിറ്റൽ റെപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ കപ്പാസിറ്റി ബിൽഡിംഗ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ഏകകണ്ഠമായി സ്വാഗതം ചെയ്തു. ഭൂമിശാസ്ത്രപരവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി പൊതുവായ ആശങ്കകൾ ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കിടുന്നുണ്ടെന്ന് മന്ത്രിതല യോഗത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിച്ച കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു.
2: വിശ്വ കീ ഉഭർത്തി ഹുയി അർത്ഥവ്യവസ്ഥാഓ കേ റൂപ് മേ ബ്രിക്സ് ദേശോ കീ പ്രഗതി ജെൻഡർ ഇക്വാലിറ്റി കേ वैश्विक लक्ष्यों से मजबूती से जुड़ी हुई है. भारत की ब्रिक्स अध्यक्षता की मुख्य थीम है बिल्डिंग फॉर रेजिलियंस इनोवेशन कोऑपरेशन एंड सस्टेनेबिलिटी और इसके केंद्र में वुमेन लेड डेवलपमेंट की मूल भावना शामिल है. ब्रिक्स सरकारों द्वारा महिलाओं से जुड़े मुद्दों को संस्थागत रूप से मुख्यधारा में लाने का एक महत्वपूर्ण माध्यम है.
0: ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതുമായ സമീപനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ആവർത്തിച്ചു. എല്ലാ ബ്രിക്സ് പങ്കാളികളുമായും ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച കേന്ദ്രമന്ത്രി വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഗവേഷകർ, യുവജനങ്ങൾ എന്നിവർ നയരൂപീകരണത്തിലും അന്താരാഷ്ട്ര സഹകരണത്തിലും കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളണമെന്നും കൂട്ടിച്ചേർത്തു.
3: India's BRICS chairship is placing a strong emphasis on the youth. Youth means participation and people-to-people exchange. Model BRICS has been conceptualized by the Students Focus Initiative, which is being organized on the sidelines of the BRICS ministerials meeting across India. The initiative seeks to familiarize the young citizen with the BRICS process while strengthening their understanding of the diplomacy, multilateral cooperation and consciousness.
0: കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ ശോഷണം, മലിനീകരണം, ദുരന്ത സാധ്യതകൾ എന്നിവ ഉയർത്തുന്ന ആഗോള പാരിസ്ഥിതിക വെല്ലുവിളികൾ വികസ്വര രാജ്യങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിൽ

0: കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു.
1: As nation pursue their development aspirations, they are navigating an increasingly complex environmental reality. The impact of climate change, biodiversity loss and pollution, the triple planetary crisis together with growing disaster risk are affecting communities and ecosystems worldwide. These challenges are particularly significant for developing countries where environmental vulnerability is often closely intertwined with broader development priorities including poverty eradication, food security and inclusive growth.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ബ്രിക്സിന്റെ സ്വന്തം ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൂടുതൽ വായ്പകൾ അനുവദിക്കാൻ ബാങ്കിനോട് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. ആഗോളതലവനായി മാറാനുള്ള ഇന്ത്യയുടെ നയതന്ത്രശേഷിയുടെ വലിയൊരു തെളിവാണ് ഈ വർഷത്തെ ബ്രിക്സ് നേതൃത്വം. ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും റഷ്യ അമേരിക്ക ശീതയുദ്ധം ശക്തമായിരിക്കുമ്പോഴും ഇരുവിഭാഗത്തെയും ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതും ചെറിയ കാര്യമല്ല. പാശ്ചാത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7, ക്വാഡ് എന്നിവയിൽ ഇന്ത്യക്ക് ശക്തമായ പങ്കാളിത്തമുണ്ട്. അതേസമയം തന്നെ പാശ്ചാത്യ വിരുദ്ധ ചേരിയായി പലരും ചിത്രീകരിക്കുന്ന ബ്രിക്സിനെയും ഇന്ത്യ നയിക്കുന്നു. ഈ രണ്ടു ചേരികൾക്കുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നതാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം. കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജോസുകുട്ടി എബ്രഹാം ആകാശവാണിയോട്.
2: ആഗോള സമ്പദ് വ്യവസ്ഥയിലും ഭരണക്രമത്തിലും ഇന്ത്യയെ പോലുള്ള എമർജിംഗ് രാജ്യങ്ങൾക്ക് പങ്കാളിത്തം വളരെ കുറവായതുകൊണ്ട് ആ ഒരു അനീതി ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് സാമ്പത്തിക വ്യവസ്ഥയിലും ലോക ഭരണക്രമത്തിലുമൊക്കെ അർഹമായ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ഇന്ന് അതിലേക്കുള്ള ഒരു ചുവട് വയ്പ് കൂടിയായിട്ട് ഇന്ത്യയുടെ ചെയർമാൻഷിപ്പിലുള്ള പ്രവർത്തനത്തെ കാണാവുന്നതാണ്. പ്രധാനമായും ഈ വർഷം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോക മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാങ്കേതിക വിദ്യ, അതുപോലെ സഹകരണം, സസ്റ്റൈനബിലിറ്റി, ഇത്തരം മേഖലകളിൽ അവികസിത രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു വലിയ ശ്രമമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ നിലവിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്കിലും അതുപോലെ ഡോളറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യങ്ങളുടെ വ്യാപാരവും സാമ്പത്തിക സഹകരണവും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള കറൻസിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ലോകം നേരിടുന്ന വലിയ വെല്ലുവിളികളായിട്ടുള്ള പശ്ചിമേഷ്യയിലെ യുദ്ധവും അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധവും ഒക്കെ ലോക സമാധാനത്തെയും സമ്പദ് വ്യവസ്ഥയും എപ്രകാരം ബാധിക്കുന്നു എന്നത് ചർച്ചയ്ക്ക് വിധേയമാകും. പ്രത്യേകിച്ചും ഇറാൻ കൂടി ഇതിൽ അംഗമാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ റഷ്യയും. അപ്പം ലോകത്തിലെ വലിയൊരു അനീതിക്കെതിരെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വലിയ ശ്രമമായിട്ട് നമുക്കിതിനെ കാണാം. ലോകത്ത് സമാധാനവും സാമ്പത്തിക പുരോഗതിയും പ്രത്യേകിച്ച് എമർജിംഗ് രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സദേൺ രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര വേദിയായി മാറ്റുവാനായിട്ടാണ് ഈ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമുക്ക് കണക്കാക്കാവുന്നത്.
0: ഈ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. ലോകത്തെ വൻ ശക്തികളുടെ നേതാക്കൾ ഇന്ത്യൻ മണ്ണിൽ ഒത്തുചേരുമ്പോൾ അത് കേവലം ഒരു സാമ്പത്തിക ചർച്ച മാത്രമല്ല, മറിച്ച് പുതിയൊരു ലോകക്രമത്തിന്റെ പ്രഖ്യാപനമായിരിക്കും. കൊച്ചിയിൽ നടന്ന വനിതാ യോഗം മുതൽ ഡൽഹിയിലെ വിദേശകാര്യ യോഗം വരെ കാട്ടിത്തന്നത് ഇന്ത്യയുടെ സംഘടനാ മികവും നയതന്ത്ര പ്രാഗൽഭ്യവുമാണ്. ഇന്ത്യയുടെ വസുധൈവ കുടുംബകം എന്ന ആശയത്തെ മുൻനിർത്തി ലോകത്തിലെ പാവപ്പെട്ടവന്റെയും വികസ്വര രാജ്യങ്ങളുടെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ ഈ ബ്രിക്സ് അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യക്ക് സാധിക്കുമെന്നതിൽ തർക്കമില്ല. ഇന്ത്യൻ അധ്യക്ഷതയിലെ ബ്രിക്സ് മുന്നേറ്റം എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം ക്രിസ്റ്റി എബ്രഹാം.
3: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ന്യൂസ് ഓൺ എയർ ആപ്പിൽ ഇനി FM ഗോൾഡ് പരിപാടികൾ തുടർന്ന് കേൾക്കാം. ഡൽഹി റിലേ.